0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രയ്ക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
3: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
4: യേശുദാസിനൊപ്പം പി മാധുരിയും സംഘവും പാടിയ ഗാനം ചിത്രം ദുർഗ. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: ശ്രീനാരായണ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമന്ദിരത്തിൽ കേട്ടത്.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരേത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
0: ആകാശവാണി.
1: യോഗസൗഖ്യം.
5: ഇന്നീ പരിപാടിയിൽ ജോലിസ്ഥലത്തെ യോഗ പരിശീലനം. ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
6: ഓരോ മനുഷ്യനിലും അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചൈതന്യ ശക്തി നിലകൊള്ളുന്നു. എന്നാൽ അതിനെ പൂർണമായി ഉപയോഗപ്പെടുത്താൻ മിക്കവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആധുനിക യുഗത്തിൽ മനുഷ്യൻ പലതരത്തിലുള്ള രോഗങ്ങൾക്കും വിധേയനായി തീരുന്നത്. ഇന്നത്തെ കാലത്ത് ജോലിയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ദീർഘനേരം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ശാരീരികമായ പല അസ്വസ്ഥതകളും പലർക്കും നേരിടേണ്ടി വരാറുണ്ട്. ജോലിസ്ഥലത്ത് സജീവമായി ഒരു ജീവിതശൈലി നിലനിർത്തുന്നത് പലർക്കും ഒരു വെല്ലുവിളിയാണ്. ജോലിയിൽ സജീവമായി തുടരുന്നതിനായി ചില വ്യായാമങ്ങൾ ദിവസവും ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കും പ്രകാരം ലോകത്താകമാനം 300 മില്യൺ ആളുകൾ ഇന്ന് വിഷാദത്തിന്റെ പിടിയിലാണ്. ഏകദേശം 260 മില്യൺ ആളുകൾ ഉത്കണ്ഠാരോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യമാണ് ഈ വർഷത്തെ മാനസിക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. കുറഞ്ഞ ശമ്പളം, പെട്ടെന്നുള്ള ജോലി നഷ്ടപ്പെടൽ, അമിതമായ ജോലിഭാരം, വളരാനോ മുന്നേറാനോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അവസരമില്ലായ്മ, കടുത്ത

0: മാനസിക സമ്മർദ്ദം, ലിംഗവിവേചനം, ജീവനോ സുരക്ഷയ്ക്കോ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത തൊഴിലിടങ്ങൾ, ഇവയെല്ലാം കുടുംബ ബന്ധത്തെയും വ്യക്തി ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇത്തരം മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജോലി മാത്രമാണ് എല്ലാം എന്ന ചിന്ത മാറ്റിവെക്കുക ആവശ്യത്തിന് വിശ്രമിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും അവസരവും ഉണ്ടാക്കിയെടുക്കുക. ചെയ്യേണ്ട ജോലികൾ മുൻഗണനാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക. കൂടുതൽ പ്രാധാന്യമുള്ളതും വേഗം തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നല്ലതല്ല. ഓരോ ദിവസത്തെയും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. തൊഴിലിടങ്ങളിലെ എല്ലാവരുമായി സൗഹൃദപരമായി യോജിച്ച് പ്രവർത്തിക്കുവാനും ഇടപെടാനും ശ്രമിക്കുക. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വിദ്വേഷം എന്നിവ ജോലിയെ തടസ്സം ചെയ്യാതെ പറഞ്ഞു തീർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുക. തൊഴിൽ സംബന്ധമായ സമ്മർദ്ദം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ദിവസേന പതിവ് ചലന ഇടവേളകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് നിൽക്കുക, കുറച്ചു ദൂരം നടക്കുക, കൈകൾ വലിച്ചു നീട്ടുക എന്നിവ ചെയ്യുന്നതിനു വേണ്ടി ഒരു അലാറം സജ്ജീകരിക്കുകയോ ഓർമ്മപ്പെടുത്തൽ ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമം, കുറച്ചു സമയം കണ്ണടച്ച് ധ്യാനം എന്നിവ ചെയ്യുക. ഈ ചെറിയ ഇടവേളകൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പേശികളുടെ കാഠിന്യം ലഘൂകരിക്കുകയും മനസ്സിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു.
1: ജോലിസ്ഥലത്തെ യോഗ പരിശീലനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മാതംഗിയും ഹരിചരണും പാടിയത്, ഗാനരചന ഹരി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒരു ഗാനം കൂടി കേൾക്കാം. ഉയരെ എന്ന ചിത്രത്തിൽ ശക്തിശ്രീ ഗോപാലൻ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വികസിത ഭാരതത്തിലേക്ക്. സ്വയം പര്യാപ്തത എന്നാൽ ഒരു വ്യക്തിയോ സമൂഹമോ രാജ്യമോ തങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി നേടിയെടുക്കുന്ന അവസ്ഥയാണ്. ലളിതമായി പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാണിത്. ഒരു രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വേണം. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ് ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി ആരംഭിച്ച ഒരു പ്രധാന സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിലൂടെ നിക്ഷേപം സുഗമമാക്കുക, നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക എന്നിവയും ലക്ഷ്യമിടുന്നു. ശക്തമായ ഒരു ഉൽപ്പാദന മേഖല കെട്ടിപ്പടുക്കുക എന്നത് സർക്കാരിന്റെ മുൻഗണനയായി തുടരുന്നു. രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആഭ്യന്തര വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക, വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വ്യാപാരം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുക എന്നിവയും പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നു. ന്യൂഡൽഹിയിൽ 2026 ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സാമ്പത്തിക കരുത്ത്, സാങ്കേതിക പുരോഗതി, സ്റ്റാർട്ടപ്പ് വിപ്ലവം എന്നിവ എടുത്തു പറയുകയും ഇന്ത്യയിൽ നിർമ്മിക്കുക, ഇന്ത്യയ്ക്കൊപ്പം നൂതനമായവ സൃഷ്ടിക്കുക, ലോകത്തിനായി വിപുലീകരിക്കുക എന്ന കാഴ്ചപ്പാടിന് കീഴിൽ രാജ്യവുമായി സഹകരിക്കാൻ ആഗോള നേതാക്കളെയും വ്യവസായ സംരംഭങ്ങളെയും ക്ഷണിക്കുകയും ചെയ്തു.
1: और एयरपोर्ट्स का तेजी से विस्तार कर रहे हैं. साथ ही शिप बिल्डिंग, सेमीकंडक्टर, क्वांटम, क्रिटिकल मिनरल्स और बायोटेक जैसे स्ट्रेटेजिक क्षेत्रों में नई क्षमताएं तैयार कर रहे हैं. इन क्षेत्रों में भारत ग्लोबल बिजनेसेस के लिए नए अवसरों का केंद्र बन रहा है. इसलिए मेक इन इंडिया, इनोवेट विथ इंडिया, स्केल फॉर द वर्ल्ड, भारत आज ഗ്ലോബൽ സൊല്യൂഷൻസ് കാ ഹബ് ബൻ റഹാ ഹൈ.
0: രാജ്യത്തിന്റെ UPI സംവിധാനം നിലവിൽ പ്രതിവർഷം 250 ബില്യണിലേറെ ഇടപാടുകളാണ് നടത്തുന്നതെന്ന് ബ്രിക്സ് ബിസിനസ് ഫോറത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. 11 രാജ്യങ്ങളിൽ UPI അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു.
2: ഇന്ത്യ ഹാസ് ടേക്കൻ സിഗ്നിഫിക്കന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ലേയിംഗ് ഔട്ട് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻ ഫാക്ട് അവർ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ടുഡേ has over 250 billion transactions a year, representing more than half of the transaction by volume across the world. Today it is also accepted in 11 countries.
0: ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ആദ്യകാല വോക്കൽ ഫോർ ലോക്കൽ സംരംഭങ്ങളിൽ ഒന്നാണ് മേക്ക് ഇൻ ഇന്ത്യ. സാമ്പത്തിക വളർച്ചയെ ഉയർന്ന തലത്തിലേക്ക് നയിക്കുക മാത്രമല്ല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നൽകാനും ഈ പദ്ധതിയിലൂടെ സാധിച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ ഏറ്റവും വലിയ മൊബൈൽ ഉൽപ്പാദകരാണ് നമ്മൾ. 80-ലേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ കാര്യത്തിലും ഇന്ത്യ ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട്. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ 2.0 കീഴിൽ ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, പ്രതിരോധ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങി 27 പ്രധാന വ്യവസായ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ തുടക്കം മുതൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം അസാധാരണമായ വേഗതയിൽ വളരുകയും 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിലെത്തുകയും ചെയ്തു. എറണാകുളം മഹാരാജാസ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുൻ മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായിരുന്ന ശ്രീ സന്തോഷ് ടി വർഗീസ്.
3: രാജ്യത്തിന്റെ ദീർഘകാല വളർച്ചയും വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അഭിമാന പദ്ധതി എന്ന നിലയിലാണ് മേക്ക് ഇൻ ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടത്. വ്യാവസായിക മേഖലയുടെ ഉപവിഭാഗമായ നിർമ്മാണ രംഗത്തിന്റെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ സംഭാവന മൊത്തം ഉൽപ്പാദനത്തിന്റെ 25% വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ലോകത്ത് മുൻനിരയിലുള്ള മിക്ക രാജ്യങ്ങളുടെയും നിർമ്മാണ മേഖലയുടെ പങ്ക് ഏതാണ്ട് 25%, അതിന് മുകളിലോ ആണ്. നിലവിൽ ഏതാണ്ട് 16 മുതൽ 17% വരെയാണ് നിർമ്മാണ മേഖലയുടെ സംഭാവന. 2.25 കോടി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായി ഏതാണ്ട് 11% വളർച്ച ഈ മേഖല രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2047 സ്വാതന്ത്ര്യം പ്രാപിച്ച് 100 വർഷം പൂർത്തിയാകുന്ന കാലയളവിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യം മുന്നോട്ടു പോകുമ്പോൾ അതിന്റെ ആധാരശിലകളിൽ മുഖ്യമായ ഒന്ന് മേക്ക് ഇൻ ഇന്ത്യ ആണെന്നത് പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചാലകശക്തിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന സെമി കണ്ടക്ടർ വികസന പദ്ധതിയുടെ 2nd പതിപ്പായ സെമികോൺ 2 1.5 ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ രാജ്യമുന്നേറ്റത്തിന് അടിത്തറയായി മാറുന്ന പദ്ധതിയാണിത്. രാജ്യത്ത് ഉപയോഗിക്കപ്പെടുന്ന മൊബൈൽ ഫോണുകളുടെ 99.2% ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് മാറുവാൻ സഹായിച്ചതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. ലോകമെമ്പാടും വ്യാവസായിക നയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന കാലയളവാണിത്. കഴിഞ്ഞ 3rd മാസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലോകബാങ്കും രാജ്യ പുരോഗതിയിൽ വ്യാവസായിക നയത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയുടെ 12 വർഷം പൂർത്തിയാകുന്ന വേളയിൽ വ്യാവസായിക നയത്തിന്റെ പ്രയോഗമെന്ന നിലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ പിന്തുണയോടെ വ്യാപിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.
0: മുൻപ് വിദേശ വിതരണക്കാരെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇന്ന് തദ്ദേശീയ ഉൽപ്പാദന രംഗത്ത് വളർന്നുവരുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി ഉൽപ്പന്നങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. കൊച്ചി ഷിപ്പ്യാർഡിലാണ് കപ്പൽ നിർമ്മിച്ചത്. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണിത്. കൂടാതെ തേജസ് യുദ്ധവിമാനം, ആകാശ് ബ്രഹ്മോസ് എന്നീ അത്യാധുനിക മിസൈലുകൾ, അർജുൻ യുദ്ധ ടാങ്ക്, വന്ദേഭാരത് ട്രെയിനുകൾ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. UPI പണമിടപാട് സംവിധാനം, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സെമി കണ്ടക്ടർ ചിപ്പുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിന് ആഗോളതലത്തിൽ പ്രശംസ നേടിക്കൊടുത്തവയാണ്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് സമാനമായി കേരളത്തിലെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ മെയ്ഡ് ഇൻ കേരള കേരള ബ്രാൻഡ് പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഉയർന്ന ഗുണനിലവാരവും തനിമയുമുള്ള കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മുൻഗണനയാണ് ഇതുവഴി ലഭിക്കുന്നത്. ഇലക്ട്രോണിക്സ്, പ്രതിരോധം, ബഹിരാകാശം, മെഡിക്കൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലും വിപുലമായ രീതിയിൽ സംസ്ഥാനത്ത് തദ്ദേശീയമായി സാങ്കേതിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒട്ടനവധി മുൻനിര സ്റ്റാർട്ടപ്പുകളും ഈ രംഗത്ത് സജീവമാണ്. ക്വാണ്ടം വീവ് ഇന്റലിജൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും ഡിജിറ്റൽ സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ സാബു എം തമ്പി.
4: നമ്മുടെ ഗവേഷണശാലകളിൽ രൂപപ്പെടുന്ന മികച്ച ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ഗവേഷണ പ്രബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിനും വ്യവസായത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെടുന്ന ഉൽപ്പന്നങ്ങളായി മാറണം. ആ ചിന്തയിൽ നിന്നാണ് കേരളത്തിൽ ക്വാണ്ടം വീവ് ഇന്റലിജൻസ് ആരംഭിച്ചത്. നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, പോസ്റ്റ് ക്വാണ്ടം സുരക്ഷ, ബുദ്ധിയുക്ത വീഡിയോ വിശകലനം, ഡിജിറ്റൽ ടിൻ തുടങ്ങിയ നൂതന സാങ്കേതിക മേഖലകളിലാണ് ഞങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ബാങ്കിംഗ്, പൊതുസുരക്ഷ, ഗതാഗതം, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സാങ്കേതിക പരിഹാരങ്ങളും ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുകയാണ് ഞങ്ങളുടെ ശ്രമം. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ഇന്ത്യയിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ആശയമല്ല. ഒരു പ്രശ്നം തിരിച്ചറിയുന്നത് മുതൽ ഗവേഷണം, രൂപകൽപ്പന, സോഫ്റ്റ്വെയർ വികസനം, നിർമ്മിത ബുദ്ധി, ബൌദ്ധിക സ്വത്തവകാശ സൃഷ്ടി, ഒടുവിൽ പ്രായോഗികമായി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നം വരെ നവീകരണത്തിന്റെ മുഴുവൻ പ്രക്രിയയും ഇന്ത്യയിൽ തന്നെ സൃഷ്ടിക്കാൻ കഴിയണം. അക്കാദമിക മേഖലയും സ്റ്റാർട്ടപ്പുകളും വ്യവസായവും സർക്കാരും കൈകോർത്ത് പ്രവർത്തിച്ചാൽ ലോകോത്തര ഡിപ്ടെക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനും അവയെ ആഗോള വിപണിയിൽ എത്തിക്കാനും നമുക്ക് കഴിയും. കേരളത്തെ നവീകരിക്കുക, ഇന്ത്യയിൽ നിർമ്മിക്കുക, ഇന്ത്യൻ സാങ്കേതിക വിദ്യയെ ലോകത്തേക്ക് എത്തിക്കുക.
0: ചായക്കടയിലെ UPI ഇടപാട് മുതൽ അതിർത്തികൾ സംരക്ഷിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങൾ വരെ ഇന്ത്യൻ നിർമ്മാണ മേഖലയുടെ മുദ്ര എല്ലായിടത്തുമുണ്ട്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള അടിത്തറ പാകിക്കൊണ്ടുള്ള പുരോഗതിയാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം 12 വർഷം പിന്നിടുമ്പോൾ കൈവന്നിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന സ്വാശ്രയ സ്വപ്നം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വോക്കൽ ഫോർ ലോക്കൽ പ്രാപ്തമാക്കുന്ന സമഗ്ര ദൌത്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ഒരു ദൌത്യം മാത്രമല്ല, ആത്മനിർഭർ ഭാരത് എന്ന സ്വാശ്രയ ഭാരതത്തിന്റെ അടിത്തറയും 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാതയും കൂടിയാണ്. 12 വർഷം പൂർത്തിയാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ സംരംഭം വ്യക്തമാക്കുന്നത് നൂതനാവിഷ്കാരങ്ങൾ നടത്താനും ഉൽപ്പാദിപ്പിക്കാനും ലോകരാജ്യങ്ങളെ നയിക്കാനുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ ദൃഢനിശ്ചയത്തെയാണ്. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
5: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഒ എൻ വി രചിച്ച് വിദ്യാധരൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം രാധാമാധവം. ഇനി യേശുദാസും പൂർണ്ണചന്ദ്ര റാവുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സോപാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം. ഇന്ന് 10:15 രാഗാമൃതത്തിൽ വീണാചന്ദ്രൻ പാടുന്ന കൃതികൾ: എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. തുടർന്ന് അങ്കമാലി ജോസ് ദിൽരുപയിൽ വായിച്ചത് കേൾക്കാം. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553321, 9496596321.
1: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553321, 9496596321. ഹരിതം ഹലോ ആകാശവാണി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൽഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്താനാണ് ഈ ദിനാചരണം എല്ലാ വർഷവും നടത്തിവരുന്നത്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൽഷിമേഴ്സ് അഥവാ മറവി രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒട്ടും നിസ്സാരവൽക്കരിക്കേണ്ട ഒരു രോഗമല്ല അൽഷിമേഴ്സ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെക്കുറിച്ചും ശ്രോതാക്കൾക്കായി ഒന്ന് വിശദമായി പറയാമോ?
2: അതായത് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ്. നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി. ഇതെല്ലാം കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓർമ്മയാണ്. പക്ഷെ ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോൾ അത് പ്രായമായതിൻ്റെയാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും. പക്ഷേ നമ്മൾ അത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും അതിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യം, അതുകൊണ്ട് എത്രത്തോളം മാറ്റം രോഗിക്കും കുടുംബത്തിനും വരുത്താൻ കഴിയും, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോക അൽഷിമേഴ്സ് ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം.
1: മാഡം, ഒരാൾക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും, കുറച്ച് നാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോടനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ചു വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും അൽഷിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മാഡം, പ്രായം കൂടുന്തോറും മറവി കൂടും എന്നൊരു ധാരണ എല്ലാവരും സാധാരണയായി പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണ പലപ്പോഴും നമ്മളിലുള്ളത് രോഗനിർണയം വൈകുന്നതിന് ഒരു കാരണമായി പറയാനാവില്ലേ?
2: തീർച്ചയായും അത് ഒരു ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇംപെയർമെന്റ് എന്ന് പറയും. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കില്ലേ, നമ്മുടെ മുടി കൊഴിയും, മുടി നരയ്ക്കും, സ്കിൻ ചുളിയും. ഇതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളാണ്. ഇതുപോലെ നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള കോശങ്ങളും ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ള പല പ്രവർത്തികൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുകൾ, അതിലൊന്നാണ് ഓർമ്മ, ഭാഷ, പെരുമാറ്റം, കാര്യങ്ങളെല്ലാം പഴയതുപോലെ സ്പീഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇവയെല്ലാം പ്രായ കടന്നു ചെല്ലും തോറും കുറഞ്ഞു വരും. പക്ഷേ ഇത് നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാർ, ദ സെയിം പ്രായത്തിലും അതേ ലിംഗത്തിലുമുള്ള ആൾക്കാരോട് അവരെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. അതായത് വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫിനും ഏതാണ്ട് ഒരേ പ്രായക്കാരാണെങ്കിൽ രണ്ടുപേർക്കും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, അവരുടെ കൂട്ടുകാരുടെ എല്ലാം ഒരുപോലെ. പക്ഷേ നമ്മുടെ പ്രായത്തിലോ നമ്മുടെ പരിചയത്തിലോ ഇതേ പ്രായക്കാരെ അനുബന്ധിച്ച് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അസാധാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ ചികിത്സ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും രോഗിക്ക്, ഈ ട്രൂ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പലപ്പോഴും രോഗിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ചുറ്റുമുള്ളവർ, കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, കൂട്ടുകാർ, ഇവർക്കായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാൻ കഴിയുക. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ പരിചയക്കാർക്കോ ഇങ്ങനൊരു മാറ്റം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മക്കുറവ്, പെരുമാറ്റത്തിലെ വ്യത്യാസം, ഭാഷയിലെ വ്യത്യാസം, വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വഴി തെറ്റിപ്പോന്നു, പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ചെരുപ്പിടുമ്പോൾ ഇടതുവശവും വലതുവശവും തമ്മിൽ ഇവർക്ക് തെറ്റിപ്പോവാം, അപ്പോൾ ചെരുപ്പ് മാറിയിടാം, ഷർട്ട് ധരിക്കുമ്പോൾ വ്യത്യാസം വരാം, കൈ തിരിച്ചിടുന്നതിന് പകരം ഷർട്ട് അല്ലാതെ എടുത്തിടുക, ബട്ടൺസ് മാറ്റിയിടുക. സാരി ഉടുക്കാൻ സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ പക്ഷെ സാരി ഉടുക്കാൻ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു. ഒരു പാചകം ചെയ്യുന്നതിനെ നമുക്കറിയാം എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് എത്രയോ സ്റ്റെപ്പുകൾ വേണ്ടതാണ്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരുന്നു. അത് വീട്ടുകാർക്കും പരിചയക്കാർക്കുമാണ് പലപ്പോഴും ആദ്യം തിരിച്ചറിയാൻ കഴിയുക. അത് നമ്മൾ തിരിച്ചറിയുക, എത്രയും പെട്ടെന്ന് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ ഇത്രയും വൈകില്ല.
1: മാഡം, രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നത് ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗിയുടെ ജീവിത നിലവാരത്തിനും എത്രത്തോളം പ്രയോജനകരമാണ്?
2: അതായത് രോഗം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മറവിയും അൽസമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിലോ മറവി രോഗമോ അല്ല. അത് വിഷാദം കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വരാം, ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം, ചില അണുബാധകൾ കൊണ്ടുവരാം, അതുമല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് മറവി വരാം. അപ്പൊ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ മറവി ചിലപ്പോൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. മറവി ഉണ്ടെങ്കിൽ ആ മറവിയുടെ ഇതുപോലെ ചികിത്സിച്ച് മാറ്റാവുന്ന കാരണങ്ങൾ ഉണ്ടായേക്കാം, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയണം. രണ്ട്, മറവി രോഗം ഉദാഹരണത്തിന് അൽസമേഴ്സ് ഡിമെൻഷ്യ ആണെന്നിരിക്കട്ടെ, അത് കൂടുതൽ മോശമാകുന്നതിന്റെ ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുത്താൻ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അത്തരം മരുന്നുകൾ നേരത്തെ തുടങ്ങാൻ കഴിയും. മറ്റൊന്ന്, രോഗിക്കും ഈ കുടുംബാംഗങ്ങൾക്കും തുടർന്നുള്ള ചികിത്സ, ജീവിതം, സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം നേരത്തെ ലഭ്യമാവും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം കുടുംബത്തെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ തലച്ചോറിന് ബാക്കിയുള്ള കഴിവുകളുണ്ട്, എല്ലാ കഴിവുകളും നഷ്ടമാവുന്നില്ല. അപ്പോൾ ഉള്ള കഴിവുകൾ എത്രത്തോളം നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാം, എത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാം, അത് കൂടുതൽ മോശമാകുന്നത് തടയാൻ എന്ത് ചെയ്യാം, ഭാവിയിൽ രോഗിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി വരുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തായിരിക്കാം, സാമൂഹിക പിന്തുണ എന്തായിരിക്കാം, ഇതെല്ലാം മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള അവസരമാണ്. മറ്റൊന്ന്, ഈ അൽസമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം പലതരം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് രോഗനിർണയത്തിനാവട്ടെ, ചികിത്സയെ സംബന്ധിച്ചാവട്ടെ. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഇത്തരം ഗവേഷണങ്ങളിലോ ക്ലിനിക്കൽ ട്രയൽസിലോ ചിലപ്പോൾ പങ്കാളികളാകാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞേക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇത്രയും നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിലുള്ള പ്രാധാന്യം.
1: മാഡം, നമ്മുടെ ജീവിതശൈലി, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കം എന്നിവ അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കാറുണ്ടോ? എന്താണ് മാഡത്തിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
2: അതെ, തീർച്ചയായിട്ടും. ഒന്ന്, നമ്മുടെ

0: ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിനകത്ത് നിന്നുമുള്ള മാലിന്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ ജി ലിംഫാറ്റിക് സിസ്റ്റം റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ആരോഗ്യമുള്ള വ്യക്തിക്കും 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഒന്ന്. രണ്ട്, ഭക്ഷണം. ഭക്ഷണത്തിൽ നമ്മുടെ പ്രകൃതിദത്തമായ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ് റെഡ് മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള തരം ഭക്ഷണ രീതിയാണ് ഏറ്റവും ഉചിതം. ഇത് തന്നെയാണ് ആൽസിമേഴ്സ് ഡിമെൻഷ്യയ്ക്കും ഇത്തരം പലതരം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് നമ്മൾ പറയും ഇവയ്ക്കും ഒഴിവാക്കാൻ വേണ്ടത് കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ആഴ്ചയിൽ 6 ദിവസമെങ്കിലും വേണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ, ഉദാഹരണത്തിന് മത്തി, ചൂര, അയലയൊക്കെ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വേണം. അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊപ്പം കഴിയുമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നട്സ് കുറച്ച് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നട്സ് ആൻഡ് ബെറീസ്, ഞാവൽപ്പഴം തുടങ്ങിയവ, ഇവയും തലച്ചോറ് ദ്രവിക്കുന്ന തരം രോഗങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന് വ്യായാമം. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം, അതായത് വിയർക്കാനും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടാനും പറ്റുന്ന രീതിയിലുള്ള വ്യായാമവും ഇത്തരം രോഗങ്ങൾ വരുന്നത് തടയാൻ കുറേയേറെ സഹായിക്കും.
1: മേഡം, ഈ രോഗനിർണയത്തിന് ശേഷം രോഗിയോട് തന്റെ രോഗവിവരങ്ങളെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറയേണ്ടതുണ്ടോ?
0: ആൽഷിമേഴ്സ് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഏതെങ്കിലും ഒരു ഡിമെൻഷ്യ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഏതൊരു രോഗത്തിലും അതിൻ്റെ തുടർന്നുള്ള ചികിത്സ എങ്ങനെ വേണം, തുടർന്ന് തൻ്റെ ഭാവി ജീവിതം എങ്ങനെ വേണം, കുടുംബകാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ രോഗിയെ പരമാവധി നമ്മൾ ഇൻവോൾവ് ചെയ്ത് തന്നെ പോകണം. രോഗിക്ക് അത്തരം കാര്യങ്ങളിൽ പരമാവധി തീരുമാനങ്ങൾ എടുക്കാനും ആ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളിൽ പങ്കെടുക്കാനുമുള്ള അവസരം നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് രോഗമുണ്ടായി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അവരുടെ ആ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നില്ല. അവരപ്പോഴും പഴയ വ്യക്തികൾ തന്നെയാണ്. അവർക്കും മാന്യതയുണ്ട്, അവർക്കും വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ തൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഉള്ള തീരുമാനങ്ങളിൽ അവരെ നേരത്തെ പങ്കെടുപ്പിക്കേണ്ടതാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും പരാശ്രയത്വം കൂടി വരും. അപ്പോൾ എന്ത് വേണം, എങ്ങനെയുള്ള ജീവിതം, ഏത് രീതിയിലുള്ള സാമൂഹിക പിന്തുണയാണ് വേണ്ടി വരിക, ഇത്തരം കാര്യങ്ങളിൽ രോഗി എപ്പോഴും ആദ്യമേ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെപ്പോഴും തന്റെ രോഗത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും.
1: മാഡം, വേൾഡ് അൽഷിമേഴ്സ് ഡേയുടെ ഭാഗമായി എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: അതായത് ഈ വർഷത്തെ അൽഷിമേഴ്സ് ഡേയുടെ ആഗോള സന്ദേശം ഇതാണ്: ദ ഏർലിയർ യു നോ ദ മോർ യു ക്യാൻ ഡു, എ ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ്. അതായത് നേരത്തെ അറിയുക, നേരത്തെ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് നേരത്തെ സഹായിക്കാൻ കഴിയും. മറവിയെ ഒരിക്കലും പ്രായത്തിൻ്റെതായി കരുതി അവഗണിക്കരുത്. മറവിയുള്ള രോഗിയെയും കുടുംബാംഗങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ നടത്താൻ കഴിയും.
1: ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
4: ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് രാഗാമൃതത്തിൽ വീണാചന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഭജ മഹേശ്രീ വിനായകം എന്ന് തുടങ്ങുന്നു രാഗം ഹംസധ്വനി, ആദിതാളം തുളസീവനം കൃതി.

ഇതുവരെ കേട്ടത് വീണാചന്ദ്രൻ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഇനി അങ്കമാലി ജോസ് ദിൽറുബയിൽ വായിച്ച കൃതികൾ കേൾക്കാം. പ്രണമാമ്യഹം എന്ന് തുടങ്ങുന്നു രാഗം ഗൗള, ആദിതാളം മൈസൂർ വാസുദേവാചാർ കൃതി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.
6: ദയവായി ശ്രദ്ധിക്കുക, യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
7: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പറ്റാറല്ലോ. ആണോ
4: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
5: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
6: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
5: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
6: 8281-4203-05.
5: ഹലോ സന്ദേശഗാനം എല്ലാ

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ യു ജി സി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9495963321. സ്റ്റുഡിയോയിൽ കല്യാണി വല്ലത്തിനോട് സംസാരിക്കുന്നത് സിവിൽ ജിഹാൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പഠിച്ചവർക്കും അധ്യാപനത്തിലും ഗവേഷണത്തിലും അതുപോലെ തന്നെ അക്കാദമിക് രംഗത്തും താല്പര്യമുള്ളവർക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ് യു ജി സി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ. നെറ്റ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സാണ് ആദ്യം പഠിക്കേണ്ടത്, കട്ട് ഓഫ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയാൽ ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് മുന്നിലുള്ളത്, ഇത്തരം നിരവധി സംശയങ്ങളാണ് നെറ്റ് തയ്യാറെടുക്കുന്നവരുടെ മനസ്സിലുള്ളത്. ഇന്ന് ഈ സംശയങ്ങൾക്ക് മറുപടി പറയാനും അടുത്ത യു ജി സി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുക്കാം എന്നും വിശദീകരിക്കാനായി എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഇംഗ്ലീഷ് നെറ്റ് കോച്ചിംഗ് രംഗത്തെ ഏറെ പരിചിതയായ ഡോക്ടർ കല്യാണി വല്ലത്താണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം,
1: പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, നമുക്കറിയാം ആദ്യം തന്നെ യു ജി സി നെറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ എക്സാമിനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി.
2: അതെ, യു ജി സി നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾക്ക് ലെക്ചറർ ആകാനുള്ള എലിജിബിലിറ്റി തരുന്ന ഒരു പരീക്ഷയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്കോടെ പാസ്സായാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. അതിന് റിലാക്സേഷനുണ്ട്. ഫസ്റ്റ് ഇയർ എം എ അല്ലെങ്കിൽ ഫോർത്ത് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യുന്നവർക്ക് ഇത് എഴുതാം. പാസ്സായി നെറ്റ് പാസ്സായി 2 വർഷത്തിനകം നിങ്ങളുടെ ഡിഗ്രി കാണിച്ചാൽ മതി. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 2 പേപ്പേഴ്സാണുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ജനറൽ ആണ്, പേപ്പർ 2 സബ്ജക്ട് ഓറിയൻറ്റഡ് ആണ്. 50 ക്വസ്റ്റ്യൻസും 100 ക്വസ്റ്റ്യൻസും ആണ് ഇതിൽ ഓരോന്നിലും ഉള്ളത്, 2 മാർക്ക് വെച്ച്. ഇതിൽ അഗ്രിഗേറ്റ് ആയിട്ടുള്ള മാർക്സ് വളരെ ഹൈ ആയിട്ട് വരുമ്പോൾ ടോട്ടൽ 6 പെർസെൻറ്റൈലിൽ വരുന്ന ആൾക്കാർക്ക് ആണ്, ടോപ്പ് 6 പെർസെൻറ്റൈലിൽ വരുന്ന ആൾക്കാർക്കാണ് സാധാരണ നെറ്റ് കിട്ടുന്നത്. അതിന് മുകളിൽ വന്നാൽ നമുക്ക് JRF കിട്ടും, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതായത് റിസർച്ച് ചെയ്യാനുള്ള സ്റ്റൈപ്പൻ്റ് ആണത്, ഫെലോഷിപ്പാണത്. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, JRF 1, നെറ്റ് മറ്റൊന്ന്. മൂന്നാമത് PhD എലിജിബിലിറ്റിയാണ്. നെറ്റ് എഴുതി നെറ്റിന് താഴെയുള്ള മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, സെക്കൻഡ് കാറ്റഗറിക്ക് താഴെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് PhD എലിജിബിലിറ്റി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ PhD ജോയിൻ ചെയ്യണം. അപ്പോൾ നെറ്റ് എഴുതുന്നതിന് മുൻപ് തന്നെ PhD ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും
1: മാഡം. അതുപോലെ തന്നെ ഈ നെറ്റ് പരീക്ഷ എഴുതാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ്, ഇപ്പൊ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: അതെ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഞാൻ പറഞ്ഞല്ലോ, 55% മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. ഇത് കൂടാതെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിലെ ബേസിക്സ് ഒക്കെ നല്ല തറവായിരിക്കണം, ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. പണ്ടൊക്കെ നെറ്റിന് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ചോദിച്ചിരുന്നത്, കാണാപ്പാടം മനഃപ്പാടമാക്കി പഠിക്കാൻ പറ്റുന്ന, പഠിച്ചാൽ പാസ്സാവുന്ന പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അനലിറ്റിക്കൽ ആയിട്ടാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഈവൻ ഇംഗ്ലീഷ് നെറ്റിന് പോലും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നല്ലോണം ഉണ്ടെങ്കിൽ, അക്കാഡമിക് ലാംഗ്വേജും വേർഡ്സൊക്കെ അറിയാമെങ്കിലേ പലപ്പോഴും പരീക്ഷ പാസ്സാവുള്ളൂ. അങ്ങനെ പേപ്പർ 1 ലും 2 ലും 10 യൂണിറ്റ്സ് ആണുള്ളത് ഏത് സബ്ജക്ട് എടുത്താലും. ഈ 10 യൂണിറ്റ് ഓരോ സബ്ജക്ട് പോലെയാണ്, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്.
1: അതുപോലെ മാം, യു ജി സി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം.
2: പറയാം. ഈ 2 പേപ്പേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, 2 പേപ്പേഴ്സ് ഉണ്ട്. 3 മണിക്കൂർ നേരമാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്നത്, ഈ പേപ്പേഴ്സ് എഴുതാനായിട്ട്. അത് ഒരുമിച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ 2 ആദ്യം എഴുതുകയൊക്കെ ചെയ്യാം, പക്ഷേ അതൊക്കെ കുറച്ച് മണ്ടത്തരമാവും, കാരണം സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പേപ്പർ 1 ല് 50 ക്വസ്റ്റ്യൻസ്, പിന്നെ പേപ്പർ 2 ല് 100 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇതിന്. ആകെ 300 മാർക്സാണ് രണ്ടും കൂടി ഉണ്ടാകുന്നത്. രണ്ട് പേപ്പേഴ്സും കമ്പൽസറി ആണ്, നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. പക്ഷേ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നാല് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ അതിലെ കറക്റ്റ് കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ.
1: മാം, ഈ ഇപ്പം പറഞ്ഞല്ലോ ടൈം മാനേജ് ചെയ്യുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം നമുക്കിതെല്ലാം അറിയെങ്കിലും ഓടിപ്പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ റാൻഡമായിട്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതൊരു ആ ടൈം മാനേജ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും?
2: ടൈം മാനേജ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നല്ല പരിജ്ഞാനം വേണം സബ്ജക്റ്റിൽ. അപ്പോൾ ആലോചിച്ചിരിക്കാതെ ചോദ്യം കാണുമ്പോഴേ പെട്ടെന്ന് കുറേ ഉത്തരം പറയാൻ പറ്റുമല്ലോ. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പ്രാക്ടീസ്. വേഗം വേഗം പരീക്ഷ എഴുതിയുള്ള പ്രാക്ടീസ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ക്വിസുകളും ഒക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിലും ഈവൻ AI അസിസ്റ്റൻസ് പോലും ക്ലോഡും ചാറ്റ് GPT ഒക്കെ തന്നെ നിങ്ങൾക്ക് ക്വിസസ് തരും. അങ്ങനെയുള്ള മാക്സിമം പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയാൽ പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും.
1: ഇതിലിപ്പോൾ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു, എക്സാമിൻ്റെ സ്ട്രക്ചറും വിശദമായിട്ട് പറഞ്ഞു, മാർക്സ് ഒക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഒരാൾ ഇപ്പം ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു, ഇംഗ്ലീഷ് എടുത്തിട്ട് ഇംഗ്ലീഷിൻ്റെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാവണം സിലബസ് എടുത്തിട്ട്?
2: മനസ്സിലായി. നെറ്റിൻ്റെ സിലബസ് സാധാരണഗതിയിൽ MA സിലബസിനേക്കാളും വളരെ വാസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു സിലബസ് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പരീക്ഷകളുടെ യൂണിവേഴ്സിറ്റി കോഴ്സുകളുടെ സിലബസ് നോക്കണം, അതിനകത്തുള്ള റീഡിങ് മെറ്റീരിയൽ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഏരിയാസ് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, സിലബസ് മാപ്പിംഗ് എന്ന് പറയാം. സിലബസ് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ഓരോ പ്രാവശ്യത്തെ പരീക്ഷ നോക്കുമ്പോഴും കുറച്ചൊക്കെ വ്യത്യാസമുള്ള ഏരിയാസ് പിന്നെയും ചോദിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇതിനെ വെച്ച് നമുക്ക് മൈക്രോ നോട്ട്സ് ഉണ്ടാക്കാം. ഞാൻ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കിയ നോട്ട്സും ബുക്സും ഒക്കെ മൈക്രോ നോട്ട്സിൻ്റെ പോലെയാണ്, ബുള്ളറ്റഡ് പോയിന്റ്സ് പോലെ പെട്ടെന്ന് ഓർമ്മിക്കാൻ എളുപ്പത്തിന്. ഇതിനെ ക്രോസ് കണക്ട് ചെയ്ത് പഠിക്കണം. മൈൻഡ് മാപ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇന്ന് ഒരുപാട് ആപ്സും ടൂൾസും ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത് ഇതിൻ്റെ റിവിഷനാണ്. ഇതിനെ റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും അത് വീണ്ടും മറന്നു പോവാതിരിക്കാനായിട്ട് റിവൈസ് ചെയ്യുക, എക്സ്ട്രാ വായിക്കുക. ഒരു റിസർച്ച് ബേസ്ഡ് അപ്രോച്ച് വേണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് തന്നെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്നത്.
1: മാം, പിന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ സിലബസ് നിങ്ങൾക്ക് തറവായിരിക്കണം മനസ്സിൽ. അപ്പോൾ പിന്നെ ഈ ആൻസർ ചെയ്യുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് ചെയ്യുക, അത് എത്രത്തോളം ശരിയാണെന്നാണ് മാമിന് തോന്നുന്നത്?
2: അതെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ശരിക്കും പറഞ്ഞാൽ നോട്ട്സ് പോലെ തന്നെയാണ്. ഓരോ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ആരൊക്കെയാണ് പ്രധാനപ്പെട്ട എഴുത്തുകാരായിരുന്നത്, അവരുടെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്, അതിലെ ക്യാരക്ടേഴ്സും പ്ലോട്ട്സും തീംസും എന്തൊക്കെയാണ്, ഇത് മനസ്സിലാവുമ്പോൾ തന്നെ പഠിത്തത്തിനൊരു 50% കഴിഞ്ഞു എന്ന് വേണം പറയാം. ഇതുപോലെ ഡീറ്റെയിൽഡായിട്ട് ആദ്യം തന്നെ സിലബസ് എഴുതി ഉണ്ടാക്കണം. നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നതെങ്കിൽ അത് പഠിക്കുന്ന കൂട്ടത്തിൽ ആ സിലബസിനെ വളർത്തിക്കൊണ്ട് വരണം. അങ്ങനെ സിലബസ് തുടങ്ങി വളർത്തിക്കൊണ്ട് വന്നതാണ് പിന്നീട് എൻ്റെ എൻസൈക്ലോപീഡിയസ് ആയി മാറുന്നത്. അതുപോലെയൊക്കെ ചെയ്യാം ഓരോരുത്തർക്കും.
1: സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോരണം അല്ലേ മാം? അപ്പൊ അടുത്തൊരു കോൾ ഉണ്ട് മാം, നമുക്ക് നോക്കാം. ആദ്യത്തെ കോളാര്, ഹലോ.
3: ഹലോ,
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? കീർത്തന ചോദിച്ചോളൂ. ആ
2: കീർത്തന, നെറ്റിന് രണ്ട് പേപ്പേഴ്സ് ആണുള്ളത്. കീർത്തനയുടെ മെയിൻ സബ്ജക്ട് ഏത് തന്നെയാണെങ്കിലും ഒരു ജനറൽ പേപ്പർ എഴുതാനുണ്ട്. അതിൽ 10 യൂണിറ്റ്സ് ഉണ്ട്.

0: ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഐ സി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ്, പിന്നെ റിസർച്ച് മെത്തേഡ്സ്, അങ്ങനെ 10 എണ്ണം. ഇതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റിൽ നിന്നും 10 കോർ ഏരിയാസ് ഉണ്ടാവും. ഈ കോർ ഏരിയാസിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും പഠിക്കണം. അതിനകത്ത് ചിലപ്പോൾ ബുക്സ് ഉണ്ടാവും, ചിലപ്പോൾ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ഇത് ഒരു നോട്ട് പോലെ ഓരോന്നായിട്ട് എഴുതി പഠിക്കുക. ടീച്ചേഴ്സിൻ്റെയും യൂണിവേഴ്സിറ്റി സിലബസിൻ്റെയൊക്കെ സഹായത്തോടെ തന്നെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ അതിൻ്റെ മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. വളരെ വിശദമായിട്ട് ഈ ടോപ്പിക്സ് 10 യൂണിറ്റ്സിലെയും ടോപ്പിക്സ് പേപ്പർ 2-ലെ അതുപോലെ പേപ്പർ 1-ഉം പഠിച്ചാൽ ഒരു ക്വാളിഫയിങ് കട്ട് ഓഫ് മാർക്ക് ലഭിച്ചാൽ നെറ്റ് പാസ്സാവും. അതിലും കൂടുതൽ മാർക്ക് കിട്ടിയാൽ JRF കിട്ടും.
1: ഹലോ,
0: എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. JRF പ്രായപരിധിയുണ്ട്. സ്ത്രീകൾക്ക് 35 വയസ്സിനകം എഴുതണം. നെറ്റിന് ആ പ്രായപരിധിയും ഇല്ല. നിങ്ങൾക്ക് എത്ര വയസ്സിൽ വേണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം.
1: എന്താണ് കീർത്തന, ഒന്നുകൂടി ചോദിക്കാമോ?
0: കീർത്തനയുടെ സബ്ജക്ട് ഏതാണ്? ഓക്കെ, അതിന്റെ ബുക്സ് എഴുതുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ആൾക്കാർ നെറ്റിന്റെ കോച്ചിങ് ഒക്കെ നടത്തുന്നുണ്ട്. ആ പുസ്തകങ്ങൾ വെച്ച് പഠിക്കാം, അതല്ലെങ്കിൽ കീർത്തനയ്ക്ക് സ്വന്തമായിട്ട് തന്നെ മെറ്റീരിയൽ ഇന്റർനെറ്റിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും കളക്ട് ചെയ്തും പഠിക്കാം. മറ്റൊരാൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് അത് നല്ലതാണെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും കാര്യങ്ങൾ. ധാരാളം പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇയർ പി ജിക്ക് പഠിക്കുമ്പോൾ തന്നെ എഴുതാം. പലരും 3rd BA തന്നെ കോച്ചിങ് ഒക്കെ എടുക്കാറുണ്ട്. കാരണം ഫസ്റ്റ് ഇയർ MA പഠിക്കുമ്പോൾ തന്നെ എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട്. പി ജി കഴിഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമില്ല.
1: താങ്ക് യു കീർത്തന. മാഡം, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ JRF പറഞ്ഞു ആ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്കിട്ട് ചിലപ്പോൾ JRF കിട്ടുമെന്ന് പറഞ്ഞു. JRF കിട്ടിയാൽ ആക്ച്വലി നമുക്ക് അധികമായിട്ട് എന്തൊക്കെ അവസരങ്ങളാണ് ലഭിക്കുന്നതെന്ന് കൂടി പറയാമോ?
0: ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അത് റിസർച്ച് ചെയ്യാനുള്ള ഫെലോഷിപ്പ് ആണ്. 37,000 രൂപയോ മറ്റോ ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു നല്ല ജോലി കിട്ടിയ പോലെയാണ്. റിസർച്ച് ചെയ്യാനുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഇത് ഉപകരിക്കും. അത് കഴിഞ്ഞ് അത് SRF ആയി 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. JRF കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിനിൽ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പരീക്ഷ ഉന്നതമായ മാർക്കോടെ പാസ്സായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ പല ജോലികൾക്ക് പോകുമ്പോഴും ഇത് വലിയൊരു എലിജിബിലിറ്റി ആയി തന്നെ മാറിയേക്കാം. JRF ഉള്ളവർക്ക് റിസർച്ച് ചെയ്യാമെന്നുള്ളതിന് പുറമെ നിങ്ങൾ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് അല്ലെങ്കിൽ SME ആയിട്ട് പല ഇൻഡസ്ട്രീസിലും പല ഔദ്യോഗിക മേഖലകളിലും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. എഡിറ്റിംഗ്, സയൻറ്റിഫിക്കും അക്കാഡമിക്കും ആയിട്ടുള്ള ബുക്സിൻ്റെ എഡിറ്റിംഗ്, പബ്ലിഷിംഗ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യാം. എന്തിനു പറയുന്നു, പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾക്ക് പോലും ഇത് സഹായകമാകും. കാരണം നിങ്ങൾ ഏറ്റവും ഉന്നത നിലവാരത്തിൽ പാസ്സായ ഒരാളാണെന്ന് ഇതുകൊണ്ട് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അക്കാഡമിക്സ് ഉൾപ്പെടെ കൂടാതെ തന്നെ ട്രെയിനിങ്, പബ്ലിക് റിലേഷൻസ്, മാർക്കറ്റ് അനാലിസിസ് അങ്ങനത്തെ പല മേഖലകളിലും ആളുകൾ വർക്ക് ചെയ്യാറുണ്ട്. JRF തന്നെ ശ്രമിക്കണം എല്ലാവരും. എനിക്ക് കഴിയില്ല, എനിക്ക് വേണ്ട എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നെറ്റ് JRF തന്നെ നിങ്ങൾ പാസ്സാവാൻ ശ്രമിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ആകാശവാണിയാണ്. നെറ്റ് ഇംഗ്ലീഷ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. മാം ഇപ്പോൾ പറഞ്ഞു നമ്മുടെ JRF ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം, എല്ലാവരും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കണം എന്നുള്ളത് അല്ലേ. പുറം രാജ്യങ്ങളിലും ഇതിന് ആ ഒരു തരത്തിൽ വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ.
0: അതെ
1: മാം, അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പേപ്പർ, പേപ്പർ 1 എത്രത്തോളം നിർണായകമാണ് ഈ എക്സാമിൽ?
0: ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പേപ്പർ 1, പേപ്പർ 2 രണ്ടിനെയും അഗ്രിഗേറ്റ് മാർക്സ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് നെറ്റിൻ്റെ റിസൾട്ടിൽ. അതായത് പേപ്പർ 1 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ റാങ്ക് അത്രമേൽ വർദ്ധിക്കും. അപ്പോൾ ഒരുപാട് എൻജിനീയറിങ്ങും മറ്റ് സബ്ജക്ട്സും ഒക്കെ പഠിച്ചവർ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ അവർക്ക് പേപ്പർ 1 എളുപ്പമായിട്ട് തോന്നാറുണ്ട്. കാരണം ഇതിൽ മാത്സ് ഉണ്ട്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്, അപ്പോൾ ഇതൊന്നും വിട്ടുകളയാതെ വളരെയധികം മാക്സിമം

0: സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ പേപ്പർ വണ്ണിൻ്റെ മാർക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് JRF കിട്ടും. മാത്രമല്ല പേപ്പർ വണ്ണിലെ സബ്ജക്ട്സ് ഒക്കെ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഏത് തന്നെ ആയാലും അതിന് ഒരു സഹായകമാകുന്ന സബ്ജക്ട്സാണ്. നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് നല്ല കുറച്ചും കൂടി നല്ല ഇംഗ്ലീഷ് ടീച്ചറാവാം. അതുകൊണ്ട് പേപ്പർ വണ്ണിന് വളരെയധികം പ്രാധാന്യമുണ്ട്.
1: അതുപോലെ പേപ്പർ ടൂയിലേക്ക് വരുമ്പോൾ സിലബസ് കുറച്ച് വലുത് വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ് ആണല്ലോ, അപ്പോൾ അതിലെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? കാരണം ഇത്രയും വലിയൊരു സിലബസ് ആകുമ്പോൾ പലപ്പോഴും പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് ഇത്രയുണ്ട്, ഇത് എങ്ങനെ പഠിച്ച് തീർക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ മാം അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോയ ശേഷം ഉത്തരത്തിലേക്ക്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് രമ്യ എന്നാണ്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്.
1: ആ ചോദിച്ചോളൂ മാഡം.
2: മാഡത്തിനോട് സംസാരിക്കാനായിട്ടാണ്.
0: പറഞ്ഞോളൂ.
2: മാഡം, എന്റെ മകൾ രണ്ടാമത്തെ പ്രാവശ്യം നെറ്റ് എഴുതി. അപ്പൊ ഈ പ്രാവശ്യം റീഷെഡ്യൂൾ ചെയ്തിരുന്നല്ലോ എക്സാം. അപ്പൊ അങ്ങനെ എഴുതി 194 ആണ് മാർക്ക് കിട്ടിയത്. അപ്പം JRF കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഡിസംബറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം കോച്ചിങ് ഒക്കെ മാഡത്തിന്റെ തന്നെ കോച്ചിങ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ, അവർക്ക് എന്തൊക്കെയാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ നമ്മൾ ഗേറ്റ് എക്സാമിനോട് അവർക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അപ്പം ഗേറ്റിനും ഇതിന്റെ എന്താണ് അതിന്റെ പോസിബിലിറ്റി, ഗേറ്റ് എക്സാം എഴുതിയാനുള്ള പോസിബിലിറ്റിയും കൂടെ ഒന്ന് പറഞ്ഞു നന്നായിരുന്നു.
0: മകൾക്ക് നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മറ്റ് ചില പ്രാവശ്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ JRF കിട്ടിപ്പോയേനെ. ഇപ്രാവശ്യം കട്ട് ഓഫ് വളരെ ഹൈ ആയിരുന്നു, 226 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടും കട്ട് ഓഫ് ഹൈ ആയിരിക്കണം എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അതിന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുകയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഏരിയാസ് നന്നായി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ JRF കിട്ടും. നമ്മളുടെ അടുത്ത് കോച്ചിങ് ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് കോച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട്. നല്ല കോച്ചിങ് സെൻറ്റേഴ്സിലെല്ലാം കണ്ടുവരുന്നത് എക്സെപ്ഷനലി ഗുഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ നല്ല പ്രാക്ടീസ് ഉണ്ടാവും. ഇത് രണ്ടുമാണ് മകൾക്ക് ആവശ്യമുള്ളത്. ഇതേ പഠനം കൊണ്ട് തന്നെ ഗേറ്റ് പാസ്സാവാൻ കഴിയും. ഗേറ്റ് ഇംഗ്ലീഷ് കുറച്ച് വർഷം മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. IITകളിൽ PhD ചെയ്യാനുള്ള അവസരമാണ് ഗേറ്റ് ഇംഗ്ലീഷ് പാസ്സായാൽ നമ്മൾക്ക് കിട്ടുന്നത്. ഇതേ മെറ്റീരിയലൊക്കെ വെച്ച് തന്നെയാണ് ഗേറ്റിനും പഠിക്കേണ്ടത്. പക്ഷെ പരീക്ഷയുടെ രീതി കുറച്ച് വ്യത്യാസമുണ്ട്, അതിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഗേറ്റിൻ്റെ കോച്ചിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്, മറ്റു പലരും ചെയ്യുന്നുണ്ട്. പ്രത്യേകമായ കോച്ചിങ്ങിന് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഒരേ സബ്ജക്റ്റ് നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. പ്രാക്ടീസ് ടെസ്റ്റുകൾ മാത്രം വെച്ച് കൂടുതൽ പഠിച്ചാലും മതിയാകും. ഗേറ്റിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് എക്സാംസിനും തയ്യാറെടുക്കണം. ഒറ്റ ഒരു പഠിത്തം കൊണ്ട്, ഒറ്റ കോഴ്സ്, ഒറ്റ ഒരു സ്റ്റിൻറ്റ് ഓഫ് ലേണിംഗ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് ഒരുപാട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ പറ്റും. ഈ ഇടയ്ക്ക് KVS NVS പരീക്ഷ കഴിഞ്ഞു പോയി. അങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഒറ്റ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ വരികയാണ് ചെയ്യുക. അതിനൊക്കെ ഞങ്ങൾ സഹായിക്കാം.
1: താങ്ക് യു മാഡം.
2: അപ്പം അവളിപ്പോ PG സെക്കൻഡ് ഇയർ ആണ്, പോണ്ടിച്ചേരി സൺഡേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പം ഈ വർഷം കൊണ്ട് തന്നെ ക്ലിയർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്.
0: അങ്ങനെ തന്നെ ആവട്ടെ, നല്ലവണ്ണം പഠിച്ചാൽ ഈ വർഷം തന്നെ പറ്റും.
1: താങ്ക് യു. മാഡം, അപ്പൊ നമുക്ക്
0: സിലബസ് മാനേജ് ചെയ്യാം.
1: അതെ, സെക്കൻഡ് പേപ്പർ, പേപ്പർ ടൂല് സിലബസ് വളരെ വലുതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്?
0: അതൊരു രഹസ്യമായ ഒരു ട്രിക്കാണ് നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പരീക്ഷയുടെ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിന് ഇപ്പൊ AI വെച്ചൊക്കെ വേണമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ.
1: സിലബസ് എടുത്തിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ട്
0: അങ്ങനെ നോക്കിയിട്ട് ഏത് ഏരിയാസിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്, ഇനി ഏത് ഏരിയാസിലേക്കാണ് അവർ കൂടുതൽ തിരിയാൻ സാധ്യത എന്ന് കണ്ടുപിടിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഒരു 60% ക്വസ്റ്റ്യൻസും നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ, ഒന്നും രണ്ടും ടോപ്പിക് പഠിച്ചാൽ പോരാ, കുറെ അധികം ടോപ്പിക്സ് അങ്ങനെ പഠിക്കണം. അപ്പോൾ ഒരു 60% ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ പേപ്പർ 1 എല്ലാ 10 നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാവീണ്യം നേടണമെന്നൊന്നും ഇല്ല. പക്ഷേ മാത്സ് ആണെങ്കിൽ മാത്സും ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനും ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ കുറച്ച് ഏരിയാസ് എല്ലാം ഗംഭീരമായിട്ട് പഠിച്ച് അതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന അവസ്ഥയിലായാൽ നല്ല മാർക്ക് അതിലും കിട്ടും. അപ്പോൾ കാടടച്ച് പഠിക്കാതെ വളരെ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചാൽ മതിയാവും. ഒരു ടോപ്പിക്കും വിട്ട് കളയരുത്, പക്ഷെ എല്ലാ ടോപ്പിക്കും ബേസിക്സ് കുറേ മനസ്സിലാക്കി വെക്കണം എന്ന് തന്നെയല്ല, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അവിടെ ഇരുന്ന് പേടിക്കുകയും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ അറിയാവുന്നതും കൂടി നമ്മൾ പലപ്പോഴും തെറ്റിക്കും. അതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം പോയി എഴുതാനായിട്ട്. എന്തും വരട്ടെ, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി പോയി സമാധാനമായിട്ട് വായിച്ചാൽ ഈ വാസ്റ്റ് സിലബസിൽ നിന്ന് വളരെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പലതും എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അതല്ലാതെ പേടിക്കാൻ മാത്രമുള്ള വലിയ രാക്ഷസ രൂപമൊന്നും ഇല്ല നെറ്റിന്.
1: മേഡം, അതുപോലെ ഇപ്പൊ തൊട്ട് മുന്നേ ഉള്ള കോളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റ്, അതുപോലെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗേറ്റ് എക്സാമിന്റെ ഇത് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും സിലബസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ വേരി ആവുമല്ലോ. അപ്പൊ ഈ അങ്ങനെയുള്ളവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഐ മീൻ പല എക്സാംസ് ചിലര് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഒന്നിലും ഫോക്കസ് ഇല്ലാതെ പല പല എക്സാം, അങ്ങനത്തെ അവരോട് എന്താണ് പറയാനുള്ളത്?
0: അവരോട് എനിക്ക് പറയാനുള്ളത് നെറ്റിന് പഠിക്കൂന്നാണ്. കാരണം നെറ്റിന്റെ സിലബസ് ആണ് ഏറ്റവും വാസ്റ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ്. എന്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതൊക്കെ നെറ്റിന് വരാം. അപ്പൊ വിശദമായിട്ട് ഒരു ഒന്നോ രണ്ടോ വർഷം എടുത്ത് പഠിച്ചാൽ പോലും കുഴപ്പമില്ല. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ മറ്റ് പല കൊച്ചു എക്സാംസിനും ഈസി ആയിട്ട് പാസ്സാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും.
1: തിരക്കിടാതെ കുറച്ച് ടൈം എടുത്താലും
0: അതെ, വൃത്തിയായിട്ട് പഠിക്കണം, ഡീപ്പായിട്ട് പഠിക്കണം. സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ചാൽ തോറ്റുപോയിക്കൊണ്ടേയിരിക്കും, ഡീപ്പായിട്ട് പഠിച്ചാൽ വേഗം പാസ്സാവും.
1: അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നു എന്ന് തന്നെ കരുതാം, ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളത്. ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാഡം, തിരിച്ച് വീണ്ടും
0: പറഞ്ഞോളൂ.
1: വീണ്ടും നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരികയാണെങ്കിൽ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, അതൊരു അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെ ഓരോ മേഖലകളായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ സിലബസിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞല്ലോ 10 യൂണിറ്റാണുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ ഡ്രാമ, പോയിട്രി, ഫിക്ഷൻ അങ്ങനെയാണത് വരുന്നത്. അതിനകത്ത് എല്ലാ പല ലിറ്ററേച്ചേഴ്സും ഡ്രാമയിലും പോയിട്രിയിലും ഫിക്ഷനിലും ഒക്കെ വരും. പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ലിറ്റററി ക്രിറ്റിസിസം, തിയറി, കൾച്ചർ സ്റ്റഡീസ്, റിസർച്ച് മെത്തേഡ്സ്, ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള 10 യൂണിറ്റ്സാണ്. ഇതെല്ലാം നമ്മൾ MA പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെയാണ്. ഇതിൽ ഓരോന്നിലും വളരെ അവഗാഹം വരണമെങ്കിൽ വർഷങ്ങൾ തന്നെ എടുക്കും. അതുകൊണ്ട് BA പഠിക്കുമ്പോൾ തന്നെ ഇപ്പം പല കുട്ടികളും നെറ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, വളരെ ഡീപ്പായിട്ട്, വളരെ വിശദമായിട്ട്. ഞാൻ ചോദ്യമില്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ നെറ്റിനകത്തുള്ള ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, പെർസെൻറ്റൈൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ 99% കിട്ടിയാൽ അതിൻ്റെ അർത്ഥം പരീക്ഷ എഴുതിയ 99% ആളുകളുടെയും മുകളിലാണ് നിങ്ങൾ എന്നാണ്, മനസ്സിലായി? അപ്പം മാക്സിമം എത്ര പേര് പരീക്ഷ എഴുതി, അവരുടെ മാർക്ക് എത്രയാണ് എന്നുള്ളതിനെ അനുസരിച്ചാണ്, അതിനെ ബേസ് ചെയ്താണ് നമ്മളുടെ ഇതിരിക്കുന്നത്, മാർക്ക് നമ്മുടെ റിസൾട്ട്
1: ഇരിക്കുന്നത്.
0: പിന്നെ നെറ്റിന് വരുന്ന വേറൊരു സംഗതിയാണ് നോർമലൈസേഷൻ. അതായത് ഇപ്പൊ 2 ഷിഫ്റ്റിൽ പരീക്ഷ നടക്കും, അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് മാറാം. അപ്പൊ ഇത് നോർമലൈസ് ചെയ്യാനായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് അവർ നടത്തും, അതിനെയും നോർമലൈസ്. ഇത് രണ്ടും കുറച്ച് ആളുകൾക്ക് കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.
1: ഒരിക്കൽ കൂടി ഒന്നും കൂടി പറയാൻ പറ്റുമോ മാം? ഇപ്പൊ പറഞ്ഞത് തന്നെ
0: പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ടുക്ക് ദ ടെസ്റ്റ്. അതിനെ അനുസരിച്ച് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈയിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് 100% കിട്ടി, അതായത് റാങ്ക് 1 അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം 100% ആളുകളും ഇയാളുടെ താഴെയാണ്. നിങ്ങൾ 99% അതിൻ്റെ അർത്ഥം 99% ആൾക്കാരും നിങ്ങളുടെ താഴെയാണ്, നിങ്ങൾ അവരുടെ മുകളിലാണ്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറവ് ചിലപ്പോൾ കിട്ടും ഒരു ഷിഫ്റ്റിന്, അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്.
1: അടുത്തൊരു ശ്രോതാവുണ്ട്, നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് സുസ്മിൻ എന്നാണേ.
1: ചോദിച്ചോളൂ.
3: ഞാൻ ഫാമിലി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോ 30 വയസ്സുണ്ട്. അപ്പം എനിക്ക് ഡയറക്റ്റ് നെറ്റ് UGC ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എഴുതാൻ പറ്റുമോ, അതോ സ്റ്റാർട്ടിംഗ് BA അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു കരിയർ പാത്ത്?
0: നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ നിങ്ങൾക്കുള്ളത്?
3: അതെ, പോസ്റ്റ് ഗ്രാജുവേഷൻ.
0: അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം.

0: ഇംഗ്ലീഷ് ഇരുന്നു അപ്പോൾ അത് ഇംഗ്ലീഷ്
1: 30-ൽ പരം സബ്ജക്റ്റുകളിൽ നെറ്റ് ഉണ്ട്. അത് അതിൽ ഒന്നിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയേക്കും.
2: അല്ല അപ്പം മാം അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് എഴുതാൻ പറ്റുമോ?
0: ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്.
1: ഓ അത് ശരി. ഇംഗ്ലീഷ് MA എടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നെറ്റ് എഴുതാം. ഇംഗ്ലീഷ് MA ഇഗ്നൂലോ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലോ എടുക്കാൻ പറ്റും വേണമെങ്കിൽ.
2: അപ്പം മാം അവിടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ
1: അതിൽ അതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ MA എടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് MA എഴുതാം നെറ്റ് എഴുതാൻ പറ്റും.
2: അപ്പം ഈ ഫാമിലി കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഈ ഏജിൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ?
0: ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമല്ലോ.
2: അപ്പം MA കഴിഞ്ഞിട്ട് നെറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ?
1: അതെ. MA-ക്ക് പഠിക്കുമ്പോ തന്നെ എഴുതാം, ഫസ്റ്റ് ഇയർ തന്നെ എഴുതാം.
0: താങ്ക് യു മാഡം. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് നമ്മൾ നെറ്റ് പ്രിപ്പറേഷൻ ഒരാൾ ഇപ്പൊ ഇത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും ഇന്ന് നെറ്റ് പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സിലബസ് മുഴുവൻ പഠിച്ചിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കണോ അതോ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സിലബസ് നോക്കണോ?
1: സിലബസ് മുഴുവൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, അത് വർഷങ്ങൾ തന്നെ എടുക്കാം. സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്തുനിന്ന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വെച്ച് അതിൽ നിന്ന് ഏറ്റവും അധികം വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കി ഇതിലൊക്കെ വേണമെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും. ആ ഏരിയാസ് മാത്രം വിശദമായി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാവുന്നത്. അതേസമയം ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ക്രോണോളജിക്കലായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടുപോവാതെ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി കൂടി വേണം പഠിക്കാനായിട്ട്. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, 2 മാസമേ ഉള്ളൂ ഇനി നെറ്റിന്.
0: അപ്പോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എത്രയും വേഗം വേണം സമയം കളയാൻ.
1: അതെ അതെ അതെ. പക്ഷേ യു ഓൺലൈൻ തന്നെ ഫ്രീ ആയിട്ട് പോലും ധാരാളം സോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്, ആയിരക്കണക്കിന് വീഡിയോസ് ആണ് അതിലുള്ളത്. ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, അതും ഞങ്ങൾക്കും ഉണ്ട് പലർക്കും ഉണ്ട്. ഇതൊക്കെ വെച്ച് തന്നെ പഠിച്ച് പാസ്സാവുന്നവരുണ്ട്. ഇതിന് ഒരുപാട് കാശ് ചെലവിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എഫേർട്ടാണ് ഇതിന് വേണ്ടത്.
0: അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അത്തരത്തിലൊരു എഫേർട്ട് ഇടാൻ മുതിരണം, അതാണ് മെയിൻ കാര്യം അല്ലേ?
1: അതെ അതെ.
0: ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ എനിക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരിയർ വിദഗ്ധയായ ഡോക്ടർ കല്യാണി വല്ലത്താണ്. മാഡം, അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ വരാം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കാര്യമില്ല. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ എല്ലാം സാധാരണ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കൂട്ടി കൂട്ടി കൂട്ടി വെക്കും. പക്ഷെ ഇത് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വെച്ചുകൊണ്ടിരിക്കും.
1: ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഈ AI-ക്ക് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 10 യൂണിറ്റും ഫ്രണ്ടിൽ വെക്കും. എന്റെ ടോപ്പിക്സ് ഈ ഓരോ ക്വസ്റ്റ്യനും അതിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഓരോ യൂണിറ്റിലും എന്തൊക്കെ എത്ര ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്, എന്ത് തരം ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അത് ഏത് ഏരിയ എന്നാണ്, ഏത് പീരീഡാണ്, അങ്ങനെയൊക്കെ. ഇപ്പോൾ AI ഉപയോഗിച്ച് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. കറക്റ്റായ പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ, എന്തൊക്കെയാണ് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇനി എവിടെ നിന്ന് വരാം എന്നൊക്കെ നമുക്ക് AIയോട് ചോദിച്ചാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും.
0: മാം ഒരു ശ്രോതാവണ്ട, നമുക്ക് അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട്. ഹലോ, നമസ്കാരം.
3: ആ നമസ്കാരം.
0: ആ ഹലോ,
3: രാംമോഹൻ.
0: ആ എവിടെ നിന്നാ വിളിക്കുന്നേ?
3: തിരുവനന്തപുരത്ത് നിന്നാണ്, ഞാൻ സൗദി അറേബ്യ വിളിക്കാണ്.
0: ഓ, ചോദിച്ചോളൂ.
3: ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുന്നു. ഇതിനകത്ത് ഇപ്പം ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് ചോദിക്കുന്നത്, ഞാൻ ആക്ച്വലി MBA ഹോൾഡർ ആണ്, BBA MBA ആയിരുന്നു.
1: ഓക്കെ,
3: അപ്പൊ നമുക്ക് കൊമേഴ്സ് സ്ട്രീമിലും നമുക്ക് MBA കാർക്കും എഴുതാമല്ലോ അല്ലേ നെറ്റ്?
1: അതെ, MBA കഴിഞ്ഞൊരു നെറ്റ് എഴുതാറുണ്ട്. അതെ,
3: കഴിഞ്ഞ. അപ്പൊ MBA-യുടെ ഏതെങ്കിലും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും.
1: അതെ അതെ. നിങ്ങൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് JRF-ന് മാത്രമേ ഉള്ളൂ, നെറ്റിനില്ല.
3: ഓക്കേ ഓക്കേ. കാരണം ഞാൻ ഇതുവരെ കോർപ്പറേറ്റ് ഇൻഡസ്ട്രീസ് ആണ് വർക്ക് ചെയ്യുന്നത്, അറൗണ്ട് 46 ഇയേഴ്സ് ഉണ്ട്. ഓക്കേ. പിന്നെ അത് സാധാരണ കോൾ ഫോർ ചെയ്യുന്നത് ഏത് പീരീഡിലായിരിക്കും?
1: രണ്ട് പ്രാവശ്യമാണ് നെറ്റ് നടക്കുന്നത്, ഒന്ന് ജൂണിലും മറ്റൊന്ന് ഡിസംബറിലും. ഒരു 2-2.5 മാസം മുമ്പ് കോൾ ഫോർ ചെയ്യുകയും പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ആൻസർ കീ വരും, റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ് സാധാരണ പതിവ്.
3: ഓക്കെ, അപ്പൊ ഇപ്പൊ ഡിസംബറിലേക്ക് എന്നുള്ളത് പരീക്ഷയുടെ ഓൾറെഡി കോൾ ഫോർ ചെയ്തിട്ടുണ്ടോ, അതോ ഇനി സമയം അപ്ലൈ ചെയ്യാൻ?
1: ഡിസംബറിലേക്കുള്ളത്.

0: ഓൾഫോർ ഇത് കഴിഞ്ഞു,
1: കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്ന ജൂണിലാണ്,
0: ജൂണിലേക്ക് പ്രിപ്പയർ
1: അതിന് രണ്ട്.
0: അല്ല, ഡിസംബറിൽ ഒരു ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞതിൽ. ഇപ്പൊ ഒരു റീടെസ്റ്റ് നടന്നത് കാരണം അതിന്റെയാണ് കഴിഞ്ഞത്. ഇനി മറ്റേത് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം
2: ഡിസംബറിലേക്ക്.
0: ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണ്, എം ബി എയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എം ബി എക്ക് നിങ്ങളൊന്ന് അതിന്റെ ആൾക്കാരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ ഒരു പ്രശ്നം ഉണ്ടായത് കാരണം റീടെസ്റ്റ് ഉണ്ടായി. പക്ഷേ ഈ സിലബസ് വളരെ വാസ്റ്റ് ആയിട്ടാണ് കിടക്കുക. അത് സിലബസ് ഡൗൺലോഡ് ചെയ്തോണ്ട് മാത്രം എളുപ്പമാവില്ല. അതിനെ കുറച്ച് നിങ്ങൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി കുറച്ച് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യേണ്ടി വരും.
2: ഓക്കെ, താങ്ക് യു മാഡം. നമ്മളപ്പോൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നെറ്റിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കോൺസെപ്റ്റ്സ് എത്രത്തോളം വരാറുണ്ട്, അങ്ങനെ കാണാറുണ്ട് ക്വസ്റ്റ്യൻസ്?
0: ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി റിപ്പീറ്റ് ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റീടെസ്റ്റ് നടക്കേണ്ടി വന്നത്. 67 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി. പക്ഷേ ഒരേ ഏരിയയിൽ നിന്ന് വരും, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഒരിക്കൽ വരുന്ന ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്ത പരീക്ഷകളിൽ വരാറുണ്ട്.
2: അടുത്തൊരു കോൾ ഉണ്ട് മാം. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: നമസ്കാരം, സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജോസഫ്. എന്റെ മോന് വേണ്ടിയാണ്. He has completed BA literature.
0: Okay.
3: And also MBA in marketing and something else.
0: Yeah, yeah.
3: Can he appear, can he do NET in English?
0: No, he needs an MA in English to do NET in English.
3: Oh.
0: But he can do business related subjects, and NET in business related subjects.
3: Aha, okay. Thank you, ma'am.
0: Yes.
3: Thank you.
0: Thank you.
2: താങ്ക് യു മാഡം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കോൺസെപ്റ്റ്സ് വരാറുണ്ടെന്ന് പറഞ്ഞു.
0: ഏരിയാസ് ഒക്കെ
2: ആ. പിന്നെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ എത്രത്തോളം നമുക്കൊരു അഡ്വാൻറ്റേജ് ലഭിക്കും ഇതിൽ, അതോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത?
0: പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം പഠിച്ചുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറും അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ ആ ഏരിയയും പഠിച്ചുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾക്ക് തന്നെ അങ്ങനത്തെ പുസ്തകങ്ങളും കോഴ്സസ് ഒക്കെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിന്റെ ഉത്തരത്തിനെ പറ്റി പഠിക്കുക,
2: ആ
0: അതിന്റെ ഓപ്ഷൻസിനെ പറ്റിയും പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും അടുത്ത എക്സാമിന് അത് സഹായകമാകും.
2: കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ട്
0: ആ ഏരിയയിൽ നിന്ന് തന്നെ പിന്നെ ക്വസ്റ്റ്യൻ വരും.
2: അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം,
0: അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം.
2: അടുത്ത ഒരു കോൾ ഉണ്ട് മാം. ഹലോ, നമസ്കാരം. ഹലോ
4: ഹലോ
2: ആ നമസ്കാരം മാഡം, പേരൊന്ന് പറയാമോ?
4: നമസ്കാരം മാഡം, എന്റെ പേര് പ്രിയ.
2: എവിടെ നിന്നാ വിളിക്കുന്നത് പ്രിയ?
4: വലിയശാല വിളിക്കുന്നത് മാഡം.
2: ചോദിച്ചോളൂ
4: മാഡം. ഇപ്പം ഈ നമുക്ക് ഈ പേപ്പർ 1 ജനറൽ പേപ്പർ ആണല്ലോ മാഡം,
0: അതെ,
4: അത് എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരേപോലെ തന്നെയല്ലേ?
0: യു ജി സി നെറ്റ് എഴുതുന്ന എല്ലാവർക്കും ഒരേ ജനറൽ പേപ്പറാണ്. പക്ഷെ സി എസ് ഐ ആർ നെറ്റ് ഉണ്ട് സയൻസിന്റെ, അവര് വേറെയാണ്. അവർക്ക് ഒറ്റ സിംഗിൾ പേപ്പറേ ഉള്ളൂ. യു ജി സി നെറ്റിന് എല്ലാം ഒരേ ജനറൽ പേപ്പറാണ്.
4: ഒരേ ജനറൽ പേപ്പർ മാഡം. അതിൽ ഇപ്പോഴേ മാത്സ് ആണെങ്കിലും ഈ ലോജിക്കൽ റീസണിങ് എല്ലാം മാഡം, അതെങ്ങനെയായിരിക്കും? അത് ഈ ബാങ്ക് എക്സാം പോലെയുള്ളതൊക്കെ ആയിരിക്കോ?
0: ബാങ്ക് എക്സാമിന്റെ എക്സാക്ട്ലി അതുപോലെ അല്ല, കുറച്ചും കൂടി വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി എളുപ്പമാണെന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ വളരെ അനലിറ്റിക്കലാണ് ആ ഒരു സബ്ജക്ട്. മാത്സ് ആണെങ്കിലും നല്ല ഡീപ്പായിട്ട് അതിന്റെ ആ ഒരു നാക്ക് ഡെവലപ്പ് ചെയ്താൽ, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ നെറ്റിന്റെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. വെറുതെ മഗ്ഗപ്പ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റില്ല.
4: ഓക്കെ മാഡം. മാഡം ഈ പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള സബ്ജക്റ്റിലെ,
0: അതെ,
4: അത് മാഡം അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഈ 10 യൂണിറ്റ് ഉണ്ടല്ലോ പേപ്പർ 1-ന്. അപ്പൊ ഈ 10 യൂണിറ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെ റെഫർ ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത്?
0: പേപ്പർ 1-ന് സാധാരണയായിട്ട് കുറെ കോഴ്സസ് ഉണ്ട് പലരും നടത്തുന്ന. ഈ 10 യൂണിറ്റും അതിൽ പഠിപ്പിക്കും. അതിന്റെ മെറ്റീരിയലും ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പുസ്തകങ്ങളും അവൈലബിൾ ആണ്.

0: കുറച്ച് പുസ്തകങ്ങളിലൊക്കെ തെറ്റൊക്കെ ഉണ്ട്. എന്നാലും ഈ 10 യൂണിറ്റ് ഓരോ 10 സബ്ജക്റ്റ് പോലെയാണ് ശരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സ്കൂൾ ലെവലിൽ മുതൽ വൃത്തിയായിട്ട് സയൻസും സോഷ്യൽ സയൻസും എല്ലാം പഠിച്ചു വരുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ പലപ്പോഴും നമ്മൾ അത്ര കറക്റ്റായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നെറ്റിൻ്റെ ലെവലിൽ ഈ പ്രശ്നം വരുന്നത്. കുറച്ച് നാളെടുത്ത് ഈ 10 യൂണിറ്റും സെപ്പറേറ്റായിട്ട് ഒരു കോച്ചിങ് ക്ലാസ് വഴിയോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വഴിയോ മെറ്റീരിയൽസ് വഴിയോ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
1: മാഡം ഫസ്റ്റ് പാർട്ട് എടുക്കാറുണ്ടോ?
0: ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടും ഉണ്ട്, പേപ്പർ 1 പേപ്പർ 2 ഇംഗ്ലീഷും ഉണ്ട്.
1: മാഡം എനിക്ക് മാഡത്തിനോട് ജോയിൻ ചെയ്യണമെന്നുണ്ട്. പാർട്ട് 1 ജോയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ പേപ്പർ 2 ഞാൻ കോമേഴ്സ് ആണ് മാഡം.
0: പേപ്പർ 1 മാത്രം ജോയിൻ ചെയ്യാമല്ലോ?
1: ജോയിൻ ചെയ്യാമോ? അത് മാത്രമായിട്ട്
0: പറ്റും. നമ്മൾ വളരെ ഡീപ്പായിട്ട് ബേസിക്സ് പഠിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കാറ്, പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് തരുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കാം. എന്തായാലും ചെയ്യണം.
1: കോമേഴ്സിനുള്ളത് എനിക്ക് അത്രയും ഇതില്ല ആക്സസ്. ഏതാണ് നല്ല സെന്റർ? ഏത് ബുക്ക്
0: നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം.
1: എനിക്ക് ഈ കോമേഴ്സിന് എങ്ങനെ അത് പഠിക്കണമെന്നുള്ള ഒരു ഒരു ഐഡിയ ഇല്ല മാഡം.
0: ഇത് എല്ലാം കൂടി നമുക്ക് ഇപ്പൊ ഈ പ്രോഗ്രാമിൽ വെച്ച് പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാം. അതിന്റെ നല്ല ക്ലാസ്സസ് എന്താന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു തരാം.
1: കോൺടാക്ട് നമ്പർ ഒന്ന് പറയോ?
0: ഗൂഗിൾ ചെയ്താൽ മതി, എന്റെ നമ്പർ കിട്ടുമല്ലോ.
2: വിളിച്ചു നന്ദി. ഓക്കെ, താങ്ക് യു മാഡം. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലേ പേപ്പർ 2 കുറച്ചും കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. കൊമേഴ്സിന്റെ നമ്മുടെ ആക്ച്വലി ഇംഗ്ലീഷ് പേപ്പർ ഇതിലേക്ക് വരുമ്പോ ആക്ച്വലി ലിറ്റററി തിയറി പല വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. തിയറി പഠിക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ പഠിക്കുമ്പോൾ?
0: ഇതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ബേസിക് കോൺസെപ്റ്റ്സ്, അത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് അതിന്റെ കോൺസെപ്റ്റുവൽ നോളജ് അവർ ടെസ്റ്റ് ചെയ്യും. രണ്ടാമത് പുതിയ ഡെവലപ്മെന്റ്സ് മനസ്സിലാക്കണം. അതിന് ഇപ്പൊ നടക്കുന്ന കോൺഫറൻസസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിലബസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓതേഴ്സ് വർക്ക്സ്, റീഡിംഗ് മെറ്റീരിയൽ, ഇതൊക്കെയാണ് നോക്കേണ്ടത്.
2: ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ
3: ഹലോ മാഡം, ഞാൻ ഒരു പെൻഷനറാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രണ്ട്സ് കോളേജ് അടൂർ പഠിക്കുന്നു. മാഡത്തിന്റെ അവിടെ വല്ലപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇപ്പൊ ലേറ്റ് ആയിട്ട് 12-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇത് ഈ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് നെറ്റ് PhD ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞത് അനിൽകുമാർ ബി എന്നാണ്.
0: ഞാൻ പറഞ്ഞു വരുന്നത് പഠിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ ചെറിയ സമയം കൊണ്ട് പാസ്സാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം കുറേ പഠിക്കാനുള്ളത് കൊണ്ട്. മാത്രമല്ല താങ്കൾക്ക് ഇതുമായിട്ട് വലിയ ടച്ച് ഉണ്ടാവില്ലല്ലോ, ഇപ്പൊ പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി എഴുതേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും നെറ്റിനുള്ള പഠിത്തവും PhD വേണ്ടിയുള്ള വായനയും ഒരേ സമയം തുടരട്ടെ, കാരണം ഇത്
3: രണ്ടും.
0: അപ്പൊ അങ്ങനെ എന്തൊക്കെ റിസർച്ച് ചെയ്യാം, ആ ഏരിയാസ് എന്തൊക്കെയാണ് താല്പര്യം, അതിനെ കുറിച്ച് വായിക്കുക, അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ നടക്കട്ടെ. കാരണം ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല, കുറച്ച് മാസങ്ങളുടെ ജോലി ചെയ്താൽ മാത്രമേ റിസർച്ച് ആണെങ്കിലും MA ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഒക്കെ കിട്ടുള്ളൂ. സോ യുവർ ഓൺ ദ റൈറ്റ് ട്രാക്ക്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ശരിയാവും. അത് കുഴപ്പമില്ല. ഞാന് 60-70 വയസ്സുള്ളവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ. ആ പ്രായം ഒരു പ്രശ്നമേ ആയിട്ട് വിചാരിക്കരുത്.
3: പ്രായം ഇത്രയാണെങ്കിലും ഞാൻ കോളേജ് പിള്ളേരുടെ എന്റെ മക്കളെക്കാളും താഴെയുള്ള പിള്ളേരുടെ പഠിക്കുകയാണ്.
0: ഐ അഡ്മയർ യു, ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് യു. എനിക്കറിയാം ഒരുപാട് പേര് പ്രായമായാലും പഠിക്കുന്നവരുണ്ട് സാർ.
2: വിളിച്ചതിന് നന്ദി സാർ. താങ്ക് യു, താങ്ക് യു. അത് എനിക്ക് തോന്നുന്നു അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം ഏജ് ഒരു കാര്യമല്ല നെറ്റിന്റെ പ്രിപ്പറേഷനിൽ. അതുപോലെ അദ്ദേഹം ഇപ്പം ഐ മീൻ ചെറുതായിട്ട് വിഷമിച്ചുകൊണ്ട് പറഞ്ഞത് ചെയ്യോ, എനിക്ക് വയസ്സായല്ലോ, വയസ്സായത് ഒന്നും കാര്യമില്ല, പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇപ്പൊ ജോയിൻ ചെയ്തു, മക്കളെക്കാൾ പ്രായമുള്ളവരോട് പഠിക്കുന്നത് തന്നെ അത് മുന്നോട്ട് വരാൻ കാണിച്ച ഒരു എഫേർട്ട് തന്നെ വലിയ കാര്യമാണ്.
0: ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
2: അതെ, തീർച്ചയായിട്ടും. മാഡം, അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ലിറ്റററി തിയറിയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഉള്ള ഡെവലപ്മെന്റ്സും കൂടി മനസ്സിലാക്കണം അല്ലെ സബ്ജക്ട്സ്.
0: വളരെ ഇമ്പോർട്ടന്റ് ആണ്, അപ്ഡേറ്റഡ് ആയിരിക്കണം.
2: പിന്നെ മാം, ഒരു ഓതറിന്റെ ബയോഗ്രഫി നമ്മൾ മുഴുവൻ പഠിക്കേണ്ടതുണ്ടോ, അതോ അതിന്റെ വർക്ക്സ്, തീംസ്, ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്?
0: ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ വളരെ ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കണം, എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം. ഓതറിന്റെ ബയോഗ്രഫി മനപ്പാടാക്കൊന്നും വേണ്ട, പക്ഷെ ഓതറിന്റെ ബയോഗ്രഫിയിൽ ചില പ്രധാന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഡി ജി റോസറ്റി എന്ന് പറഞ്ഞൊരു കവിയെ പറ്റി ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഇറ്റാലിയൻ പേട്രിയറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പെയിന്ററുമായി ഇറ്റാലിയൻ പെയിന്റിങ്സ് വളരെ ഇൻസ്പയർ ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പബ്ലിക്കേഷനെ പറ്റി, ക്രിട്ടിക്കൽ റിസപ്ഷനെ പറ്റി, ഓതറിന്റെ ബയോഗ്രഫിയെ പറ്റി, ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്സിനെ പറ്റി, ഒരു പുസ്തകത്തിന് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വേണം പഠിക്കാൻ, അല്ലാതെ വെറുതെ ഒരുപാട് മഗ്ഗപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ റിസർച്ച് മെന്റാലിറ്റിയോട് കൂടി വളരെ വിശദമായി വായിച്ച് അതിന്റെ ചുറ്റുമുള്ള കോണ്ടെക്സ്റ്റലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ.
2: നോർമലി എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡേറ്റ വളരെ പെട്ടെന്ന് എങ്ങനെ അകത്താക്കാം, അങ്ങനെ തന്നെ ഇവിടെ എങ്ങനെ മനസ്സിലാക്കാന്നാണ് വിചാരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഒരു ഡീപ്പായിട്ട് റിസർച്ച് ഓറിയന്റൈഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ തന്നെ ഒരു പേഷ്യൻസ് വേണമല്ലോ. അത് ആക്ച്വലി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക? കാരണം ഒരു സാധനം ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതിൽ നിന്ന് ഇത് നമുക്ക് ആകെപ്പാട് ഒരു വെപ്രാളമാണല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ ഇത് അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ പഴയ ആൾക്കാരൊക്കെ മുന്നത്തെ ജനറേഷനൊക്കെ എല്ലാം നെറ്റൊക്കെ എം എ കഴിഞ്ഞിട്ടാണ് നെറ്റിന് വന്നിരുന്നത്, നെറ്റിന് ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, ഒരു ബി എക്ക് തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ നെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ അത് രസകരമാക്കി മാറ്റാനും അതെങ്ങനെ മറക്കാതിരിക്കാം, എങ്ങനെ അതിന് മോട്ടിവേഷൻ ഉണ്ടാവാം, അതിന് ഞാൻ കുറേ ഗെയിമിഫിക്കേഷൻ സജസ്റ്റ് ചെയ്യും. വളരെ ഒരേ കാര്യം പിന്നെയും പിന്നെയും മടുപ്പോടുകൂടി വായിക്കാതെ പലതരത്തിൽ അതിനെ മനസ്സിലാക്കാം. ഇപ്പം യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, എ ഐ ഒക്കെ വെച്ച് ഗെയിമിഫൈ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുക, അവർക്ക് ക്ലാസ്സിന് വരുമ്പോൾ അതൊക്കെയാണ് ഗുണം. നമുക്ക് ഒരുപാട് കോ ടീച്ചിങ്ങും അല്ലെങ്കിൽ
2: കൊളാബറേറ്റീവ്
0: അങ്ങനെ പല മെത്തേഡ്സിൽ പല മോഡ്സിൽ പഠിക്കാൻ, മൾട്ടി മോഡലായിട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ മടുപ്പ് തോന്നാൻ വഴിയില്ല. കാര്യം നല്ല ഡീപ്പായിട്ട് കോണ്ടെക്സ്റ്റായിട്ട് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് രസകരമായിട്ട് തോന്നും.
2: അപ്പൊ ഈ തിരക്ക് ഒരു എന്താ ക്ഷമയില്ലാതെ വേണ്ട, ക്ഷമയോടെ പഠിക്കണല്ലേ?
0: അതെ, കഴിവതും എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങണം. ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യണ പോലെയാണ് അത്, അവസാനം അങ്ങ് അറ്റത്തിട്ട് അല്ല, നമ്മൾ ആദ്യമേ തുടക്കത്തിലേ അത് ട്രീറ്റ് ചെയ്യണമല്ലോ. അതുപോലെ ബി എ ഫസ്റ്റ് ഇയർ തൊട്ടേ ഈ നെറ്റ് അതിന്റെ കൂടെ വരണം. എനിക്ക് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, നമ്മള് ഈ ബി എ കഴിഞ്ഞ് എം എ വേറൊന്ന്, എം എ കഴിഞ്ഞ് മറ്റൊന്ന് നെറ്റ്, ഇങ്ങനെ വേറെ വേറെ നിർത്താതെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുടെയൊക്കെ ഗുണം അതാണ്. കാരണം തുടക്കം മുതലേ നമുക്ക് ഒരേ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അത് ഇടയ്ക്ക് വെച്ച് FIUGP നിർത്തി പോവാതെ അവസാനം വരെ അത് പിടിച്ചു നിന്ന് ആ സബ്ജക്റ്റില് ഒരു അവഗാഹം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് BA തൊട്ടേ എല്ലാവരും ചിന്തിച്ചു തുടങ്ങുക നെറ്റിനെ പറ്റിയും കരിയറിനെ പറ്റിയും.
2: ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരിയർ എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടർ കല്യാണി വല്ലത്താണ്. മാഡം, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ലിറ്റററി തിയറി അതിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ബയോഗ്രഫി എങ്ങനെ പഠിക്കണമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇതിൽ ആ ഒരു കാര്യത്തിന് നെറ്റ് പ്രിപ്പറേഷനിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: വളരെയധികം ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഈ രണ്ട് ഏരിയാസിൽ നിന്ന് വരാറുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമല്ല മറ്റ് സബ്ജക്ട്സിലും ഹിസ്റ്ററി വളരെ പ്രധാനമാണ്, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷിലുള്ള സാഹിത്യവും ഇന്ത്യയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിൽ പൈനിയേഴ്സ് ആരൊക്കെയായിരുന്നു, 19-ആം നൂറ്റാണ്ടിൽ ആരൊക്കെയായിരുന്നു, ഏർലി 20th century ആരൊക്കെയാണ്, ഇപ്പോഴും ആരൊക്കെയാണ്, അതെങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഇതിനകത്ത് ആവശ്യമാണ്. വളരെയധികം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടാമെന്ന് നിങ്ങൾക്ക്. അതിന് ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു പഠനം ആവശ്യമാണ്. മാത്രമല്ല ഇപ്പൊ അവാർഡ്സ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, ഇപ്പൊ വരുന്ന മൂവീസ് ഏതൊക്കെയാണ് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ട്, അങ്ങനെയുള്ളൊരു ജനറൽ നോളജും

0: ലിറ്ററിൽ വളരെ അത്യാവശ്യമാണ്. അത് ഇന്ത്യൻ ലിറ്ററച്ചറിലും ബ്രിട്ടീഷ് ലിറ്ററച്ചറിലും വേൾഡ് ലിറ്ററച്ചറിലും തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു ജനറൽ നോളജ് ആവശ്യമാണ് നെറ്റിന് വേണ്ടി.
1: പിന്നെ ഈ പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ അല്ലേ പഠിച്ച് പോകണമെന്നുള്ളത്?
0: അതെ അതെ, ഓർഡറിൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ലോങ് ടേം ഗുണമുണ്ടാവുക.
1: അടുത്തൊരു ശ്രോതാവുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: എന്റെ പേര് പ്രിയ എന്നാണ് മാഡം. ഞാൻ ഈ കോള് കേട്ടോണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രോഗ്രാം ആണ്.
0: താങ്ക് യു
2: മാഡം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പേപ്പർ വണ്ണിനെ പറ്റിയൊക്കെ മനസ്സിലായി മാഡം. ഞാൻ പേപ്പർ ടു കോമേഴ്സ് ആണ്. അപ്പൊ ഈ കോമേഴ്സിനെ പറ്റിയും ഇതുപോലെ ഒരു പരിപാടി നടത്താവോ മാഡം?
1: അത് നമ്മൾ ആലോചിക്കുന്നതായിരിക്കും കേട്ടോ.
0: ഒരുപാട് പേര് കോമേഴ്സിന്.
1: തീർച്ചയായിട്ടും അത് ആലോചിക്കാം. ഓക്കെ, ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു മാഡം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോ ടോപ്പിക്സിൻ്റെ അതിൻ്റെ ഓർഡറിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. ഇനി നമ്മുടെ ഒരു ആൻസറിങ്ങിലേക്ക് വരുമ്പോൾ ആക്ച്വലി നമുക്ക് ഓപ്ഷൻസ് തമ്മിൽ വളരെ കൺഫ്യൂസിങ്, നെഗറ്റീവ് മാർക്ക് ഇല്ല പക്ഷെ സ്റ്റിൽ കൺഫ്യൂസിങ് ആയിരിക്കുമല്ലോ. ഓപ്ഷൻസ് തമ്മിൽ വളരെ നിയർ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആണ് ഉള്ളത്. അപ്പം ഇത് ക്രാക്ക് ചെയ്യാൻ
0: എന്തെങ്കിലും വളരെയധികം സയന്റിഫിക് ആയ മെത്തേഡ്സ് ഉണ്ട്. ഈ എല്ലാ ഓപ്ഷനും ഒരുപോലെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കറക്റ്റ് ശരി ഉത്തരത്തിനോടൊപ്പം ഡിസ്ട്രാക്റ്റേഴ്സ് തരുന്നതുകൊണ്ടാണ്. ഡിസ്ട്രാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കുന്ന മറ്റ് ഉത്തരങ്ങൾ. അപ്പം നമുക്ക് വളരെ തലനാരിഴ കിഴി ചിന്തിക്കുന്ന വിധത്തിലുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ല് വേണം. പലപ്പോഴും ഈ ഡിസ്ട്രാക്റ്റേഴ്സ് കുറച്ച് എക്സ്ട്രീം ആണെങ്കിൽ അത് തെറ്റായിരിക്കും. നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഡിസ്ട്രാക്ടർ ഈ ഓദറിനെ പറ്റിയല്ല മറ്റൊരു ആളെ പറ്റിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഡിസ്ട്രാക്റ്റേഴ്സ് വെച്ചുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് പിടികിട്ടി തുടങ്ങും എങ്ങനെയാണ് കറക്റ്റായ ആ പരീക്ഷാ ഹാളിലായിരിക്കരുത് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസ് വളരെ പ്രധാനമാണ്. അഗൈൻ AI വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വിത്ത് ഡിസ്ട്രാക്റ്റേഴ്സ് മേ ഗിവ് മീ കൺഫ്യൂസിങ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ക്വിസ് ഉണ്ടാക്കി വേണമെങ്കിൽ പഠിച്ച് പ്രാക്ടീസ്
1: ചെയ്യാവുന്നതാണ്.
0: അതെ,
1: ഇതിൽ ഇപ്പം നോർമലി നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ എന്താ പറയുക എലിമിനേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്.
0: എലിമിനേഷൻ മെത്തേഡ്, അതായത് നാല് ഓപ്ഷൻസ് കാണുമ്പോൾ ഇതിൽ എ എന്തായാലും തെറ്റാണ്, സിയും എന്തായാലും തെറ്റാണ്, ബിയോ ഡിഒ ആവാം എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ആലോചിക്കുന്നത്. എലിമിനേഷൻ മെത്തേഡ് വളരെ അധികം പ്രസക്തമാണ് ഇതിലും.
1: പിന്നെ ഇപ്പൊ മാം ടെസ്റ്റുകൾ ചെയ്യുന്നതിനെ പറ്റി, അപ്പൊ മോക്ക് ടെസ്റ്റ് എപ്പോഴാണ് ആക്ച്വലി തുടങ്ങേണ്ടത്? ഇപ്പൊ ഒന്നും പഠിക്കാതെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ മോക്ക് ടെസ്റ്റ് എപ്പോഴും ആരംഭിക്കാം?
0: കുറച്ച് നിങ്ങളുടെ മാനസികാവസ്ഥ കൂടി ആശ്രയിച്ചിരിക്കുന്നു. തുടക്കത്തിലെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് ഡീമോറലൈസ്ഡ് ആവുകയാണെങ്കിൽ വേണ്ട.
1: ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തം മാർക്ക്.
0: അതുകൊണ്ട് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാവുമല്ലോ. പക്ഷേ കുറച്ചൊരു പകുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കണം. എന്നിട്ട് പിന്നെ അതനുസരിച്ച് വേണം പിന്നീട് പഠിക്കാനും. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ അത് ആ ചിന്തയോടുകൂടി പഠിക്കാനായിട്ട് അത് സഹായിക്കും.
1: ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, അതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്, അതുപോലെ തന്നെ കട്ട് ഓഫ് ആക്ച്വലി നെറ്റ് എക്സാമിൽ എങ്ങനെയാണ് അത് ഒന്ന് തീരുമാനിക്കുന്നത്? പലപ്പോഴും നമുക്ക് നേരത്തെ മാം പേഴ്സൻറ്റേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കട്ട് ഓഫ്. സാധാരണ നമുക്ക് ഇപ്പോൾ സെമസ്റ്റർ വൈസ് ഉള്ള എക്സാമിനൊക്കെ നമുക്ക് ഇത്രയൊക്കെ പഠിച്ചാൽ ഇത്രയും പാസ്സാവും എന്നറിയാം, പക്ഷേ ഇതിനുള്ളൊന്നും അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കട്ട് ഓഫ് എങ്ങനെയാണ് മാം ഇതിൽ ഡിസൈഡ് ചെയ്യുന്നത്?
0: പേഴ്സൻറ്റേജിൽ തന്നെയാണ് കട്ട് ഓഫിൻ്റെ കട്ട് ഓഫായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എല്ലാം ഈ പരീക്ഷയ്ക്ക് എത്ര പേര് എഴുതി, അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു ഈ പരീക്ഷ എന്നതിനെ ആശ്രയിച്ചാണ് കട്ട് ഓഫ് ഇരിക്കുന്നത്. പൊതുവായ എല്ലാവർക്കും എളുപ്പമായ പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടായ പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് ലോ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും കട്ട് ഓഫ് ഇതുപോലെ ഒരേപോലെ ഇരിക്കണം എന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പഴയതിലും കുറേയും കൂടി വിവരമുള്ളവരാണ്. കാരണം അവർക്ക് ടൂൾസ് ഒരുപാടുള്ളതുകൊണ്ടും റിസോഴ്സസ് ഒരുപാടുള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഹയർ ആവാനാണ് ഇനിയും സാധ്യത. ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ, JRF 226 ആണ്, ഒരു ഹിസ്റ്റോറിക് നമ്പർ.

0: ാണ് ഇതുവരെ ഇത്രയും വലിയൊരു കട്ട് ഓഫ് വന്നിട്ടില്ല.
1: 226 അല്ലേ? അപ്പോൾ മാഡം, അതുപോലെ നെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയ ശേഷം നമുക്ക് കോളേജുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ലഭിക്കാവുന്ന അധ്യാപന അവസരങ്ങൾ എന്തൊക്കെയാണ്?
0: നെറ്റ് ക്വാളിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രം

0: അർത്ഥം. അതുകൊണ്ട് തന്നെ ആ ക്വാളിഫിക്കേഷൻ വെച്ച് മടിക്കാതെ മറ്റ് ഏരിയാസിലും നിങ്ങൾക്ക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലുമൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റുള്ളതുകൊണ്ട് ആളുകൾക്ക് ജോലി കിട്ടുകയും കൂടുതൽ ശമ്പളം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം നിങ്ങൾ വെറുതെ കളയരുത്. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ജോലി ശ്രമിക്കാൻ പറ്റും, ജോലി കിട്ടാനായിട്ട് ശ്രമിക്കാൻ പറ്റും.
1: മാഡം, അതുപോലെ JRF നമുക്കിപ്പോൾ കിട്ടിയില്ല. ഇപ്പൊ ഏജിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ, ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ JRF നമുക്ക് പറ്റില്ല. അപ്പോൾ JRF ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗവേഷണം അല്ലെങ്കിൽ PhD ചെയ്യാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൂടി ഒന്ന് പറയാം.
0: നമ്മുടെ സമൂഹം എപ്പോഴും കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളെയാണ് ഫേവർ ചെയ്യുന്നത്. JRF കിട്ടുന്നതാണ് എളുപ്പം. പക്ഷെ JRFന്റെ അത്രയും മാർക്ക് ലഭിച്ച ഒരാൾക്ക് ശരിക്കും ഒരു കൺസിഡറേഷൻ കിട്ടേണ്ടതാണ്. JRF ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും തന്നെ ഒഴിവാക്കണം എന്നില്ല നമ്മളെ. JRF ഇല്ലെങ്കിലും വേറെ പരീക്ഷകളുണ്ട്, വേറെ PhD എൻട്രൻസ് ചില സ്ഥലങ്ങളിലുണ്ട്. അതിപ്പോ കുറഞ്ഞു വരികയാണ് എന്നാലും. പിന്നെ ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് JRF ചെയ്യുന്നവരുണ്ട്, അല്ല PhD ചെയ്യുന്നവരുണ്ട്. സാധ്യതകൾ ഇല്ലാതില്ല.
1: പക്ഷേ JRF കിട്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എങ്ങനെയാണ്? കുറച്ചുകൂടി
0: ഏറ്റവും വലിയ ബെനിഫിറ്റ് ആ പൈസ തന്നെയാണ്. കാരണം നമ്മൾക്ക് പുസ്തകം വാങ്ങിക്കാനും എന്ത് ചെയ്യാനും റിസർച്ചിന് ബന്ധപ്പെട്ട് എന്തിനുമുള്ള ഒരു എമൗണ്ട് ആണത്. ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ SRF ഒക്കെ ഭയങ്കര കവറ്റഡ് ആണ്, ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ്. അതുകൊണ്ട് JRF ഉള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡോഴ്സ് ഓപ്പൺ ചെയ്യുമെന്ന് വേണം പറയാൻ.
1: പിന്നെ മാം നേരത്തെ പറഞ്ഞു നെറ്റ് ക്വാളിഫിക്കേഷൻ, ഇപ്പൊ നമ്മൾ അക്കാദമിക് ഫീൽഡിൽ അല്ലെങ്കിൽ അല്ലാതുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നെറ്റിന്?
0: എല്ലാവരും തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടിരിക്കില്ല.
1: ഒരു മാം ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ.
1: ആ നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ
1: ചോദിച്ചോളൂ.
2: മാം, ഞാൻ 2024 നെറ്റ് ക്വാളിഫൈ ചെയ്തതാ. അപ്പോ ഇപ്പൊ ഞാൻ BEd പഠിച്ചോണ്ടിരിക്ക. അപ്പൊ എനിക്ക് PhD പോവണമെങ്കിൽ പിന്നെ നെറ്റ് എഴുതണോ?
0: ചില വലിയ യൂണിവേഴ്സിറ്റികളില് നിങ്ങൾ കഴിഞ്ഞ തൊട്ടടുത്ത മുന്നത്തെ വർഷങ്ങളിൽ നെറ്റ് കിട്ടിയാലേ പറ്റുമെന്നുണ്ട്. കാരണം അത് തിരക്കുകൊണ്ടാണ്, ഒരുപാട് പേര് PhD ശ്രമിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ടെക്നിക്കലി പലയിടത്തും ചെയ്യാൻ പറ്റേണ്ടതാണ്. ഒരിക്കൽ കൂടെ നെറ്റ് എഴുതി JRF ശ്രമിക്കുന്നതിലും തെറ്റില്ല.
1: താങ്ക് യു.
0: അപ്പൊ മറ്റ് ജോലി സാധ്യതകളെ കുറിച്ചാണ് ചോദിച്ചത്.
1: അതെ, നെറ്റ് ക്വാളിഫിക്കേഷൻ അക്കാദമിക് മേഖല അല്ലാതെ നമുക്ക് വേറെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന്?
0: ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ എഡിറ്റിംഗും മറ്റും വലിയ പബ്ലിഷിംഗും വളരെ പ്രസക്തമായ ജോലികളാണ്, അത് ഏരിയാസാണ്. അതുപോലെ ട്രെയിനിങ്, പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് റിസർച്ച് ഓഫീസേഴ്സായിട്ട് ജോലി ലഭിക്കാനായിട്ട് പറ്റും. SME ആയിട്ട്, SME എന്ന് ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ വേറെ ചില സബ്ജക്റ്റുകളിലാണെങ്കിൽ HR, മാർക്കറ്റ് അനാലിസിസ്, പബ്ലിക് റിലേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ജോലി സാധ്യതകളും ഇല്ലാതെ ഇല്ല. കാരണം നിങ്ങളൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നെറ്റ് പാസ്സായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ
1: മാഡം, അതുപോലെ തന്നെ നെറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ PSC റിലേറ്റഡ് ഇംഗ്ലീഷ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് എത്രത്തോളം സഹായകരമാണ് നമുക്ക് പ്രിപ്പറേഷനിൽ?
0: ഞാൻ പറയുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ്. കാരണം അതിന് പേപ്പർ 1 നിങ്ങളെ സഹായിക്കും. PSC റിലേറ്റഡ് എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, കൂടാതെ UPSC പോലത്തെ ഏരിയാസിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അത് പറ്റും. കാരണം ബേസിക് നോളജ് ആണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. മാത്രമല്ല ഒരുപാട് ജോലി സാധ്യതകൾ മുന്നിൽ വരും, നമുക്ക് കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാം കൂടി പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, മൾട്ടി ടാസ്ക് ചെയ്യാനും ഫോക്കസ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പഠിക്കണം.
1: മാഡം, വർഷങ്ങളായിട്ട് ഈ നെറ്റ് ആസ്പിറൻസിനെ കാണുന്ന ആളാണ്, ട്രെയിൻ ചെയ്യുന്ന ആളാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക?
0: നെറ്റിന് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിർത്തും, പിന്നെ 1-2 പ്രാവശ്യം എഴുതില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്ത് വീണ്ടും പഠിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറ്റിന് പഠിച്ചു തുടങ്ങണം, എഴുതണം, കിട്ടുന്നവരെ എഴുതണം. കാരണം നമ്മളിങ്ങനെ ഒരു
1: ബ്രേക്ക് എടുത്ത്
0: അത് പാടില്ല. നമ്മളൊരു നടുക്കടലിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ നീന്തിക്കൊണ്ടേ ഇരിക്കണ്ടേ കരയിലെത്താൻ? കുറച്ചു നേരം നീന്തി പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ നമുക്ക്? അതുപോലെയാണത്. ആ നീന്തൽ തുടർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പം നിങ്ങൾ എത്ര വേഗം പാസ്സാവാൻ പറ്റും. മാത്രമല്ല, കുറച്ച് പ്രാവശ്യം എഴുതേണ്ടി വന്നാലും ആ പാസ്സായി കഴിയുമ്പോൾ

0: അതിൻ്റെ ആ ഒരു വിഷമവും സ്ട്രഗിളും ഒക്കെ നമ്മൾ മറക്കും. അത്രയും നല്ലൊരു കാര്യമാണ് ഇത് പാസ്സാവുന്നത്.
1: അപ്പോ നടുകടലിലുള്ളവരൊക്കെ നീന്തി കരയെത്തണമെന്നല്ലേ? തീർച്ചയായിട്ടും.
0: ഞാനൊരു കുഞ്ഞു ബോട്ടുമായിട്ട് ചിലപ്പോ വരും, വേണമെങ്കിൽ കയറാം, ഇല്ലെങ്കിലും ഞാൻ വഴി കാട്ടിത്തരാം.
1: അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് വരുന്ന അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താതെ കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക.
0: കൺസിസ്റ്റൻസി അതാണ് പ്രധാനം.
1: മാം, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഒരാൾ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാഡം എന്തായിരിക്കും പറയാം?
0: സിലബസിലെ 10 യൂണിറ്റ് പേപ്പർ 2-ലും 10 യൂണിറ്റ് പേപ്പർ 1-ലും ഉണ്ടല്ലോ, അത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ പുസ്തകങ്ങളിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ ഒക്കെ നേടുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പം എന്ന് തോന്നുന്ന ഏരിയാസും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏരിയാസും നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഡിസംബറിലെ പരീക്ഷ തന്നെ നിങ്ങൾക്ക് പാസ്സാവാം.
1: മാഡം, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ കിട്ടാതെ വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള വരുമ്പം വളരെ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക്.
0: അതെ, നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യവും അപ്പം തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട്. ഒരുപാട് വിവരം വെച്ചില്ലേ പഠിച്ചിട്ട്, അപ്പം പാസ്സായില്ലെങ്കിൽ അതിനകത്ത് ചെറിയൊരു മാർജിൻ ഓഫ് ലക്ക് ഉള്ളത് കൊണ്ടാണ് അത് നിവൃത്തിയില്ല. കാരണം മറ്റുള്ളവർ പഠിച്ചോ ഇല്ലേ എന്നുള്ളതിൽ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ പാസ്സാവുന്നത്. അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്, എന്തായാലും പഠിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഈ പരിപാടി യൂട്യൂബിലിടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെടുത്ത് വീണ്ടും വീണ്ടും കാണൂ, അപ്പൊ മോട്ടിവേഷൻ വരുമല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പം തയ്യാറെടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇംഗ്ലീഷ് നെറ്റിനും GRF-നും തയ്യാറെടുക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കണം, നെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയാൽ മുന്നിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു. പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന എല്ലാവർക്കും ഈ പരിപാടി പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. സ്റ്റുഡിയോയിലെത്തി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട കരിയർ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ കല്യാണി വല്ലത്ത് മാഡം ആണ്. താങ്ക് യു സോ മച്ച് മാഡം. ഇത് കേട്ട എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു.
0: താങ്ക് യു.
2: UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ ഡോക്ടർ കല്യാണി വല്ലത്ത് മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. കല്യാണി വല്ലത്തിനോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, V. സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം ധന്യ MT, TS പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി, സമയം 12 മണി. പ്രിയ ശ്രോതാക്കളെ, ഇനി 12:20 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ്, മണികണ്ഠൻ, സരിത, രാജീവ്, ശ്രീകുമാർ എന്നിവർ പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര. ചിത്രം യുഗപുരുഷൻ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കാവ്യരചന, ജി ദേവരാജന്റെ സംഗീത സംവിധാനം, ഗായിക പി മാധുരി, ചിത്രം എനിക്ക് നീ മാത്രം.

0: ഫ്രൈഡേസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS ബാബുരാജ്, ഗായകൻ യേശുദാസ്, ചിത്രം കൂട്ടുകാർ.

ആകാശവാണി ലളിതഗാനങ്ങൾ. ഇന്ന് മാവേലിക്കര കെ ബിജു പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഒരു ഗ്രീഷ്മ സന്ധ്യയിൽ ഒരു നിലാവലയിൽ എന്നാരംഭിക്കുന്ന ഗാനമാണ് ആദ്യം. രചന മടവൂർ സുരേന്ദ്രൻ, സംഗീതം ലാക്കാട്ടൂർ പൊന്നപ്പൻ.

മാവേലിക്കര കെ ബിജു പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. മടവൂർ സുരേന്ദ്രൻ, ശ്രീകുമാർ ശ്രീ എന്നിവർ എഴുതി ലാക്കാട്ടൂർ പൊന്നപ്പൻ സംഗീതം നൽകിയ ഗാനങ്ങളായിരുന്നു അത്. നാളെ ഉച്ചയ്ക്ക് 12:20 നിമിഷ ശശിധർ പാടിയ ലളിതഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പുഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നതിന് കാരണം ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ഗുരു പാകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 99th ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം

0: ത്തിൽ വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ആ ചിന്തയെ, കേരളം മതേതരമാകാനുള്ള ചിന്തയെ, അതിന്റെ വിത്തുപാകിയത് ഗുരുദേവൻ തന്നെയാണ്. ഇതിന്റെ എല്ലാം മൂല്യത എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. ഗുരു ആ ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് കേരളത്തിൽ പാകിയത്.
0: ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വർക്കല ശിവഗിരിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം ശിവഗിരി മഠം സത്യവ്രതം ഹാളിൽ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലപ്പുറം നിലമ്പൂർ ചോക്കാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രദേശത്ത് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ സ്വദേശിയായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരമർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി എംപിയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും തുടരുന്ന ഇടുക്കി ജില്ലയിൽ കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. മലയോര മേഖലകളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 മണിവരെ രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: രണ്ടുപേരുടെ മരണം ഉൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ CSI പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും.
0: ഇടുക്കി വട്ടവിടയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അന്തിമ ഉപചാരമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പുലിമുട്ടുകളും കടൽഭിത്തിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര സുരക്ഷാ സംവിധാനമാണ് നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. PM കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് കൈമാറിയത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഹിമാൻഷു ധില്ലൻ വെള്ളിമെഡലും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കല മെഡലും സ്വന്തമാക്കി. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലും ഹിമാൻഷു ധില്ലൻ, പാർത്ഥ് മാനെ, രുദ്രാംഗ്ഷ് പാട്ടീൽ എന്നിവരടങ്ങുന്ന ടീം വെള്ളിമെഡൽ നേടി. മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സുജിക തരിയൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടി ചരിത്ര നേട്ടം കൈവരിച്ച കോഴിക്കോട് സ്വദേശിനി വിദർശ വിനോദിന് സംസ്ഥാന സർക്കാരിൽ ജോലി നൽകണമെന്ന് കായികമന്ത്രി OJ ജനീഷ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. ഈ അംഗീകാരം സംസ്ഥാനത്തെ യുവ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് നടക്കാവിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു താരം ഗനി അഹമ്മദ് നീഗത്തിന് ഗുരുതര പരിക്കേറ്റു. തൃശൂർ സ്വദേശിയായ റിജോൺ സൂപ്പർ ലീഗ് കേരള, കർണാടക സൂപ്പർ ഡിവിഷൻ ലീഗ്, കൽക്കത്ത ലീഗ് എന്നിവയിൽ കളിച്ചിട്ടുണ്ട്.

0: 9 ലൈറ്റ് ഹൌസ് ദിനം. 7500 കിലോമീറ്ററിലധികം തീരപ്രദേശമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ലൈറ്റ് ഹൌസുകളെ തീരങ്ങളുടെ കാവൽക്കാരായാണ് കണക്കാക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ രാവിലെ പതാക ഉയർത്തി. ലോകത്തെ ഏറ്റവും മനോഹരമായ 5 ലൈറ്റ് ഹൌസുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന വിഴിഞ്ഞം വൈകുന്നേരം ദീപാലംകൃതമാക്കും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ഇത്തവണ ദീപാലംകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദീപസ്തംഭത്തിലേക്ക് ശക്തിയേറിയ വെളിച്ചം തെളിക്കും. ഇതിനായി ലൈറ്റ് ഹൌസിന് താഴെ ചുറ്റിനും വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം. ലൈറ്റ് ഹൌസ് ഡിജിറ്റലായതോടെ സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട്. മുതിർന്നവർക്ക് 12 രൂപയും വിദേശ സഞ്ചാരികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 531 പോയിന്റ് ഉയർന്ന് 74826 നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 23420 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 114160 രൂപയും ഗ്രാമിന് 14270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രമുഖ ആശുപത്രികളുടെ ഒപി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനായി ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ഉപയോക്താക്കൾക്ക് വ്യാജ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയലുകൾ അയച്ചു കൊടുക്കുകയും ഫോൺ ഹാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. 1000 രൂപയിൽ താഴെയുള്ള തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി നൽകേണ്ടതാണ്. കേരളത്തിൽ വ്യാപക മോഷണത്തിന് പദ്ധതിയിട്ടിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 5 പേരെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശികളെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതേ സംഘത്തിൽപ്പെട്ടവരെ എറണാകുളം കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും 55 പവൻ കവർന്നു. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 1:30 ഒരാൾ മതിൽ ചാടി കടക്കുന്നത് വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി MPയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പൊഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി
3: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
4: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
3: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
5: ഭാവിയെ ആരോഗ്യപൂർണമാക്കാൻ ആധുനിക ചികിത്സാ സമ്പ്രദായത്തോടൊപ്പം തനത് ചികിത്സാ സമ്പ്രദായങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രം രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളെ പരീക്ഷിച്ചു വരികയാണ്. എന്നാൽ 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒരുപോലെ പ്രാധാന്യം ആയുർവേദം കൽപ്പിച്ചു പോന്നു. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അഥവാ സ്വാസ്ഥ്യം എന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ത്രിദോഷങ്ങളുടെ അഥവാ വാദം പിത്തം കഫം എന്നിവയുടെ സമാവസ്ഥ, സമമായ പചനശക്തി, ധാതുപുഷ്ടി, സുഗമമായ മലമൂത്ര വിസർജന പ്രക്രിയ എന്നിവയോടൊപ്പം മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളുമെല്ലാം പ്രസന്ന അവസ്ഥയിൽ തുടരുക എന്നതുകൂടിയാണ്. മനസ്സിനും ശരീരത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് കേവലം രോഗത്തിനുമതീതം രോഗിയുടെ മാനസിക നില, ദേശം, കാലം എന്നിവ പൂർണ്ണമായും വിലയിരുത്തിയാണ്

ചികിത്സ നിശ്ചയിക്കുന്നത്. ജീവിതശൈലീ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും മറ്റ് പുതുയുഗ വ്യാധികളുടെയും എല്ലാം കരങ്ങളിൽ പിടയുകയാണ് ഇന്നത്തെ ആധുനിക ജനത. എന്നാൽ അവർ ശാരീരിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ മാനസിക പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ ചെറിയ വ്യതിയാനം കണ്ടാൽ വിദഗ്ധനെ കാണാൻ തിരക്കുകൂട്ടുന്ന പലരും തന്റെ കുടുംബത്തിൽ താൻ ഒറ്റപ്പെടുന്നുണ്ടോ, മാനസികമായ പ്രശ്നങ്ങൾ ഒരുപടി മുന്നിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് പോലും സ്വയം വിശകലനം നടത്താൻ മടിക്കുന്നു എന്നതാണ് വാസ്തവം. ശരീര മനസ്സുകളുടെ പരസ്പര പൂരിതമായ ബന്ധം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അലർജി, ആസ്മ പോലുള്ള ദീർഘകാല വ്യാധികളിൽ പലതിലും സൈക്കോസൊമാറ്റിക് ഘടകം ഒളിഞ്ഞിരിപ്പുണ്ട്. ബാല്യകാലത്തിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളാകാം പിൽക്കാലത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളായി പരിണമിക്കുന്നത് എന്ന് ഗവേഷണ പഠനങ്ങളും ഒട്ടനവധി തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലം അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരാളെ മാനസികമായി തളർത്തിയേക്കാവുന്നതുമാണ്. ആയുർവേദത്തിൽ മനോരോഗങ്ങളുടെ ഉൽപ്പത്തി മനോദോഷങ്ങളായ രജതമസുകളുടെ ഏറ്റക്കുറച്ചിലുകളായാണ് കണക്കാക്കപ്പെടുന്നത്. മനോവേഗങ്ങളായ വികാരങ്ങളുടെ കടിഞ്ഞാണിടൽ എത്രത്തോളം ഒരുവനിൽ സാധ്യമാകുന്നോ അവൻ അത്ര തന്നെ മാനസികാരോഗ്യമുള്ളവനായിരിക്കും. കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ തുടങ്ങിയ വികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെടാതെ പോകുമ്പോഴാണ് അവ ചെന്നെത്തുന്നത് ഇന്നത്തെ സമൂഹ വിപത്തുകളായ ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമം, കൊലപാതക പ്രവണത, മോഷണം, ആത്മഹത്യാ പ്രവണതയിലൊക്കെ തന്നെയാണ്. ശാരീരിക മാനസിക രോഗങ്ങളെ നിങ്ങൾ ഇത്തരത്തിൽ വിശകലനം ചെയ്താൽ കൂടുതൽ അപകടകാരി ഏതെന്നും എത്രയും വേഗം ചികിത്സിക്കേണ്ട ഗൗരവം ഏതിനാണുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയുർവേദത്തിൽ മനോ ആരോഗ്യത്തിനുതകുന്ന ജീവിതശൈലി ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ചര്യകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വസ്ഥവൃത്തത്തിൽ പരാമർശിക്കപ്പെടുന്ന സത്വൃത്ത ചര്യകളിൽ നിന്ന് ഒരു വ്യക്തിയുടെ മാനസിക, ആത്മീയ, സാമൂഹിക സുസ്ഥിതി മികച്ചതാക്കാൻ കഴിയുന്ന സമകാലിക പ്രസക്തിയുള്ള ജീവിതചര്യകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശാരീരിക മാനസിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാവശ്യമായ വേഗപ്രവർത്തികളുടെ വിശകലനവും വളരെയധികം ശ്രദ്ധേയമാണ്. എത്രയും വേഗം ശരീരത്തിൽ നിന്ന് പ്രവർത്തനോന്മുഖമാകേണ്ട പ്രക്രിയകളെയാണ് വേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലമൂത്ര വേഗങ്ങൾ ഉൾപ്പെടെ ശാരീരിക വേഗങ്ങൾ തടഞ്ഞുവച്ചാൽ അവയുണ്ടാക്കുന്ന ഗുരുതര രോഗങ്ങളുടെ കൂട്ടത്തിലും മാനസിക രോഗങ്ങളുമുണ്ട്. അവയിൽ പ്രധാനിയും നാം ഇന്ന് തീർത്തും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് നിദ്ര അഥവാ ഉറക്കം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉറക്കമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ മുതൽ പാർക്കിൻസോണിസം പോലുള്ള ഗുരുതര മസ്തിഷ്ക രോഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഉറക്കമില്ലായ്മ. ഉറക്കത്തിന്റെ ദൈർഘ്യം വയസ്സിനനുസരിച്ച് വ്യത്യസ്തമാണ്. സാധാരണ നിലയിൽ കൊച്ചുകുട്ടികളിൽ നടക്കുന്ന ത്വരിതമായ മസ്തിഷ്ക പ്രവൃത്തി മൂലം അവർക്ക് 10 മണിക്കൂർ വരെ ഉറക്കം അനിവാര്യമാണ്. മധ്യവയസ്കരിൽ അത് 7 മുതൽ 8 മണിക്കൂറായി കുറയും. പ്രായം കൂടുന്തോറും ഉറക്കത്തിന്റെ ദൈർഘ്യവും കുറഞ്ഞു വരുന്നു. ഉറക്കത്തിന്റെ ഈ ദൈർഘ്യം അനുസരിച്ചാണ് നിദ്രാചക്രം സന്തുലിതമാകുന്നത്. അങ്ങനെ മസ്തിഷ്കത്തിന് അതിന്റെ പ്രവൃത്തി ഊർജ്ജസ്വലമാക്കാൻ സാവകാശം ലഭിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമാണ് മതിയായ ഉറക്കം. എന്നാൽ ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഉറക്കത്തിന്റെ ദൈർഘ്യം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സാമൂഹിക മാധ്യമങ്ങളുടെ മിഥ്യാ ഉപയോഗം. അവയുടെ ഉപയോഗം ക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും തലയ്ക്കു പിന്നിൽ മൊബൈൽ സ്ക്രീനുകളായിരിക്കും കാണപ്പെടുന്നത്. രാത്രി അവ ഉപയോഗിക്കുമ്പോൾ വരുന്ന ദൃശ്യരശ്മികൾ തലച്ചോറിലെ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും സാധാരണ ഉറക്കത്തെ തടയുകയും ചെയ്യുന്നു. റീൽസുകളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങൾ അനാവശ്യ ചിന്താ തരംഗങ്ങൾക്ക് ജന്മം നൽകുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അനാരോഗ്യകരമായ ചിന്തകളുമായിട്ടാകും ശരാശരി ഇന്നത്തെ തലമുറയുടെ ദിനാരംഭം. എന്നാൽ ഉറക്കം പ്രദാനം ചെയ്യുന്ന നിദ്രാജനകമായ നിരവധി ചര്യകൾ ആയുർവേദത്തിൽ പറയപ്പെടുന്നുണ്ട്. ഉറക്കത്തിനു മുൻപേ കഴിക്കാനായി കൊഴുത്ത മാംസരസങ്ങൾ അടങ്ങിയ സൂപ്പുകൾ, തൈര്, വെണ്ണ, പാൽ എന്നിവ, എണ്ണ തേച്ചു കുളി, മനസ്സിന് ഉതകുന്ന ഗന്ധം, ശബ്ദം, മസാജ്, പ്രത്യേകിച്ച് പാദങ്ങളിൽ കണ്ണിന് കുളിർമയേകുന്ന ലേപനങ്ങൾ, നല്ല കിടക്ക, വിരിപ്പ്, തലയിണ, കുളിർമയുള്ള അന്തരീക്ഷം, ഉറക്കത്തിന് മാറ്റിവയ്ക്കപ്പെടുന്ന സമയം എന്നിവ പ്രദാനം ചെയ്താൽ നഷ്ടനിദ്രയെ തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് ആയുർവേദം പറയുന്നു. അതുകൊണ്ട് പുതുതലമുറ സ്വസ്ഥമായി ഉറങ്ങാൻ പഠിക്കണം. ഉറക്കം നഷ്ടപ്പെടുന്ന പക്ഷം പിറ്റേ ദിവസം 1.25 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കൊണ്ട് തന്നെ ഉറക്കക്കുറവ് പരിഹരിക്കാം. കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നുറങ്ങാം. നിങ്ങൾക്ക് നഷ്ടമായ ഉറക്കം ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും പല നേട്ടങ്ങളും കൈവരിച്ചതായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. സദ്വൃത്തത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇന്ദ്രിയ മനോനിഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ ദിവസേന

0: യോഗയും ധ്യാനവും നല്ല ആഹാരശീലങ്ങളെയും കൊണ്ട് സാധിക്കും. വികാരങ്ങളുടെ തള്ളിച്ചകളില്ലാതെ വിവേകത്തോടെ തീരുമാനമെടുക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കാനും അറിവിന്റെ അടുത്ത പടിയിലേക്ക് അനായാസം കടക്കാനും മനഃശാന്തി കൈവരിക്കാനും ഇത്തരം ശീലങ്ങൾ ക്രമേണ നിങ്ങളെ പഠിപ്പിക്കും. ബുദ്ധിക്കും മാനുഷിക മൂല്യങ്ങൾക്കും നിരക്കാത്തത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനും സത്യം, അഹിംസ, ക്ഷമ, മൈത്രി, കരുണ എന്നിങ്ങനെയുള്ള ഉയർന്ന ചോദനകളെ പുഷ്ടിപ്പെടുത്താനും സഹായിക്കും. വൃത്തിയുള്ളതും സാത്വികമായതും പുഷ്ടിയുള്ളതും ദഹിക്കുന്നതും മനസ്സിന് അഭിരുചിയുള്ളതുമായ ആഹാരം മിതമായും ദേശകാലങ്ങളെ അറിഞ്ഞും സംതൃപ്തിയോടെ ഭുജിക്കാൻ കഴിയുന്നതാണ് മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുന്ന മറ്റൊന്ന്. ഇന്ന് നേരവും കാലവും അളവും ഗുണവും ഒന്നും തിരിച്ചറിയാതെ രുചിയും മണവും പോലും അറിയാതെയാണ് നാം ചടങ്ങിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിന്റെ ഇത്തരം അവിഭാജ്യ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമയം നൽകി ആഹാരം കഴിച്ചു നോക്കൂ. മനസംതൃപ്തി ഉടനെ അറിയാം. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊച്ചുകുട്ടികൾക്ക് വരെ സാധ്യമാണ്. മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ മറ്റൊരു ഘടകം സമൂഹ ആരോഗ്യമാണ്. സത്സംഗങ്ങളിലൂടെ സമൂഹത്തെ ഒന്നടങ്കം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും. മറ്റുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ് എന്നും മറ്റുള്ളവന്റെ സുഖത്തിൽ നമ്മൾ സന്തോഷവാന്മാർ ആയിരിക്കണമെന്നും ആയുർവേദവും അനുശാസിക്കുന്നു. അടുത്തതായി പരിപാലിക്കപ്പെടേണ്ട ശീലമാണ് ശൗചം. ശൗചം ശീലിക്കുന്നത് തന്നെ മാനസികാരോഗ്യത്തിന്റെ സൂചികയാണ്. മനോരോഗികളിൽ ശൗചം ആചരിക്കാൻ വിമുഖതയുണ്ടാകും. ബാഹ്യ ശൗചവും ആന്തരിക ശൗചവും ശീലിക്കാൻ ആയുർവേദം നിങ്ങളെ പഠിപ്പിക്കും. ശുചിയായ വസ്ത്രം ധരിക്കുമ്പോഴും സുഗന്ധമുള്ള അന്തരീക്ഷത്തിൽ നിലകൊള്ളുമ്പോഴും വാക്കുകളുടെയും ചിന്തകളുടെയും നൈർമല്യവും കൂടി ചേർന്നാൽ മാത്രമേ ശൗചം പൂർണ്ണമാകുകയുള്ളൂ. അത് നേടാൻ കഴിയുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒരുപടി മുന്നിലാകും. ഇങ്ങനെ ആയുർവേദത്തിന് മാനസികാരോഗ്യം പരിപാലിക്കാൻ മാർഗങ്ങളേറെയുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹവും അതിലൂടെ ലോകവും ഭാവി തലമുറയും ശാരീരിക, മാനസിക, ആത്മീയ, സാമൂഹിക സ്വാസ്ഥ്യം കൈവരിക്കുമ്പോഴാണ് സമഗ്രമായ ആരോഗ്യം സാധ്യമാകുന്നത്.
1: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: ഇനി വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൗണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും.

2026 ഒക്ടോബറിൽ ഗുഡലൂരിൽ ടി എക്സ്പെരിമെന്റൽ സ്റ്റേഷനായാണ് ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായത്തിൽ പ്രധാന സംഭാവനകൾ നൽകുന്ന ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനമായ ഫൗണ്ടേഷന്റെ തുടക്കം. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി

0: ഒരു ഐക്യരാഷ്ട്രസഭ എന്നതാണ് 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. യു എനിലെ 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. ഈ വർഷം കാലാവധി പൂർത്തിയാക്കാനിരിക്കെ ഗുട്ടറസ് പങ്കെടുക്കുന്ന അവസാന യു എൻ പൊതുസമ്മേളനം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിക്കുകയും ഡീസൽ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് അടുത്തിടെ US പ്രസിഡന്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്, ഒരു സംശയം.
1: 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയമനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ നാഗ സംവിധായകൻ തേജ റാവുവിന്റെ അങ്കിന് പ്ലാറ്റ്ഫോം പ്രൈസ്. ഇതോടെ 2027 മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ഓസ്കർ മത്സര പട്ടികയിലും ചിത്രം ഇടം പിടിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം പ്രദേശം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി MP ദുരന്തസ്ഥലം സന്ദർശിക്കും. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ ശക്തമായി. വിവിധയിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും മിന്നൽ മഴ. ഇന്നലെ ഉച്ചയ്ക്ക് 2 ആരംഭിച്ച മഴ പെട്ടെന്ന് അതിശക്തമായി. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, വാഗമൺ എന്നിങ്ങനെ മീനച്ചിലാറിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തത് മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി. ജില്ലയിൽ 2 ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. അപകട മേഖലയിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്നും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. 2015 2015 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം.

0: നൽകിയത്. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതോടൊപ്പം തുറമുഖ കേന്ദ്രീകൃത വികസനം, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകുന്നു. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഷ് പാട്ടീൽ വെങ്കലവും രാജ്യത്തിനായി നേടി. ഇതേ ഇനത്തിൽ പുരുഷ വിഭാഗം ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാൽ രാജ്യത്തിനായി വെങ്കലം നേടി. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനം രാജ്യത്തിനാകെ അഭിമാനം സമ്മാനിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം വിദർശ കെ വിനോദിന് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന കായികമന്ത്രി ഒജി ജനീഷ് അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. ഹോളണ്ടിനെ 3-1 സംഘം കീഴടക്കിയത്. സമനിലകളിൽ കുരുങ്ങിക്കിടന്ന 6 പ്രജ്ഞാനത നേടിയ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത്. ഡി ഗുഗേഷും രാജ്യത്തിനായി ജയം നേടി. എന്നാൽ പോളണ്ടിനെതിരെ ഇന്ത്യൻ വനിതാ ടീം അപ്രതീക്ഷിത തോൽവി വഴങ്ങി. 6 വൈശാലിയുടെ പരാജയമാണ് ഇന്ത്യൻ സംഘത്തിന് പ്രതികൂലമായത്. 6 റൌണ്ടുകൾ ശേഷിക്കെ നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യൻ വനിതകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. അസംസ്കൃത എണ്ണയിലുണ്ടായ മാറ്റമാണ് വിപണിക്ക് ഗുണമായി ഭവിച്ചത്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 508 പോയിന്റ് നേട്ടത്തിൽ 74,803 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 പോയിന്റ് നേട്ടത്തിൽ 23,412 വ്യാപാരം തുടരുകയാണ്. സ്വർണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 114,160 ഗ്രാമിന് 14,270 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗാനസല്ലാപം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 2 മണിവരെ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായ ഗാനസല്ലാപത്തിന്റെ നേരമാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടമുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനും ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഗാനസല്ലാപവുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേരുന്നു N.J. ജോഷിലാൽ.
2: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. സുലോചന മഹാദേവി കാട് അല്ലേ? മുമ്പ് വിളിച്ചിട്ടില്ലായിരുന്നോ? 18-ാമത്തെ തവണയാണോ കിട്ടുന്നത് അല്ലേ? ഇത് 2-ാമത്തെ തവണയാണോ? എന്തുകൊണ്ട് വിശേഷം?
3: അത് രാവിലെ
2: പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഗാനം ഇനി നമുക്ക് ആവർത്തിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ ഏത് ഗാനമാ വേണ്ടത്? ഏതിലാണ്? ഗുരുദേവന്റെ പാട്ടോ?

0: ഗുരുദേവന്റേത് ദുർഗയിലെ പാട്ട് തന്നെ കേൾക്കാമോ? ആ, ദുർഗയിലെ ഗുരുദേവ ഗുരുദേവ തുടങ്ങുന്ന ഗാനം കേൾക്കാമോ? ആ ശരി. അപ്പം അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. ആ, ഇപ്പൊ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ മഴ മുന്നറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. മഴ തുടങ്ങി. ആ, മഴ പെയ്യട്ടെ. മഴ നമ്മളെ ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതി അല്ലേ? അതെ അതെ. നമ്മൾ രണ്ടാമത്തെ തവണയാണ് സംസാരിക്കുന്നത് അല്ലേ? അതാ ഈ മഹാദേവി കാട് എന്നുള്ള പേര് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി കേട്ടോ. ആഹാ, ഇത് ആലപ്പുഴ ജില്ലയിൽ എവിടെ? ആലപ്പുഴ ഏത് ഭാഗത്തായിട്ട് വരും? ആ, തൃക്കുന്നപ്പുഴ. ആ ആ, മനസ്സിലായി മനസ്സിലായി. ശരി ശരി ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? റേഡിയോ കേൾക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന പരിപാടി അല്ലേ? എല്ലാ പരിപാടിയും കേൾക്കും അല്ലേ? കത്തുകളൊക്കെ അയക്കാറുണ്ടോ? കത്തുകളൊക്കെ അയക്കാറുണ്ടോ?
1: കത്ത്, ഞാനത് പറയാനോ, ഹര സന്ദേശകാലത്തിൽ അഞ്ച് കത്ത് വിശ്രാനുഗ്രഹം.
0: ഒരു പരിപാടിക്ക് മാത്രമായിട്ട് അയക്കരുത്, എല്ലാ പരിപാടിയിലെയും കത്തയക്കണം. ഓർമ്മച്ചേപ്പിലേക്ക് കത്തയക്കണം, എഴുത്തുപെട്ടിയിലേക്ക് കത്തയക്കണം. അപ്പൊ ആകാശവാണിയുമായി ആകാശവാണിയുമായി നിരന്തര ബന്ധം ഇങ്ങനെ നിലനിർത്തണം, മനസ്സിലായില്ലേ? ആ, അത് നമ്മൾ കത്ത് കത്തുകളിലൂടെ ഇങ്ങനെ ഫോണിൻ പരിപാടിയിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. ഓ, അത് നമുക്ക് കാര്യം എന്ന് പറയുന്നത് ധാരാളം ശ്രോതാക്കൾ നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ടല്ലോ. ധാരാളം ശ്രോതാക്കൾ വിളിക്കുകയും കത്തുകൾ അയക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ആരെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നതല്ല. അപ്പൊ നമുക്ക് ഏതായാലും ദുർഗ സിനിമയിലെ ഗുരുദേവ ഗുരുദേവ എന്ന ഗാനം കേട്ടാലോ? ആ, വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും മാധുരിയും സംഘവും പാടിയതാണ് ഈ ഗാനം. ആ, പറഞ്ഞോളൂ.
1: എന്റെ ഭർത്താവ് അരിശം കുമാരനും മുരളി, ഭാര്യ അഖില, അമ്മ സൂരജ്, നീല, കലാരാഘവൻ, കലാരാജൻ, ഇത്രയും പേർക്ക്
0: ഈ ഗാനം സമർപ്പിക്കും. ശരി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നല്ലേ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ,
3: നമസ്കാരം.
2: ഓ നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറയൂ.
3: കോട്ടയം ജില്ലയിലെ തമ്പലക്കാട്
2: തമ്പലക്കാട്.
3: അതെ അതെ,
2: നമ്മളാ പേര് മറക്കില്ല കേട്ടോ, തമ്പലക്കാട്.
3: തമ്പലക്കാട്.
2: ശരി, പറഞ്ഞോളൂ.
3: രഞ്ജിനിയിൽ നമ്മള് സ്ഥിരമായിട്ട്
2: കേൾക്കുന്ന പേരാണ്.
3: ഓർമ്മച്ചപ്പിലുണ്ട്.
2: അതെ അതെ, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേരുകൾ പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം തമ്പലക്കാട്?
3: തമ്പലക്കാട് ഇപ്പം ഒരു വെയിലുണ്ട്, രാവിലെ ചെറിയ മഴ പോലെ.
2: ഇപ്പൊ കേരളം മുഴുവൻ ഇപ്പൊ മഴ പെയ്യുന്നു എന്നാണ് പുതിയ അറിവ്. മഴ മുന്നറിയിപ്പുകളൊക്കെ
3: മുഴുവൻ വിവരങ്ങളും ആകാശവാണിയിൽ അറിയാലോ, ഇതുപോലെ ശ്രോതാക്കൾ പറയുന്നത്.
2: ശ്രോതാക്കൾ പറയുന്നത്,
3: ഞങ്ങളുടെ കിഴക്കൻ ഭാഗത്ത് ഭയങ്കര ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായി. കോട്ടയം ജില്ലയുടെ പൂഞ്ഞാർ, വാഗമൺ ആ ഭാഗത്ത്, അതായത്
2: മലയോര മേഖല,
3: നമ്മള് വാഗമണ്ണിന് പോകുന്ന ആ തീക്കോയിലൊക്കെ ആൾക്കാർ മരിക്കുക വരെ ചെയ്തു.
2: മലയോര മേഖലകളിലൊക്കെ വളരെ
3: അത്രയും മഴ. ഞങ്ങളുടെ ഇവിടെ, ഞങ്ങള് കുറച്ചുകൂടെ കിഴക്കൻ ഭാഗമല്ല, കോട്ടയം ജില്ലയുടെ, കോട്ടയം ജില്ലയുടെ ഒരു കിഴക്കോട്ട് പോകുന്ന റൂട്ടിൽ തന്നെയാണ്, കാഞ്ഞിരപ്പള്ളി
2: പൊൻകുന്നത്തിനടുത്താണ്. മധ്യഭാഗത്തോട്ടൊക്കെ വരും അല്ലേ?
3: അതെ അതെ, മറ്റേ പൂഞ്ഞാറ് കിഴക്കൻ
2: മേഖല
3: അവിടെയാണ് ഇപ്പൊ ഭയങ്കര മഴയും
2: വെള്ളപ്പൊക്കവും, മലയോര മേഖലകളിലൊക്കെ അല്ലേ?
3: അതെ അതെ, അതുകൊണ്ട് മീനച്ചിലാറ്റിലും വെള്ളമൊക്കെ
2: വെള്ളം പൊങ്ങിയിട്ടുണ്ട്.
3: നേരത്തെ
2: ഞാൻ നമ്മളൊരു പ്രിയ സുഹൃത്തിനോട്, പ്രിയ ശ്രോതാവിനോട് പറയായിരുന്നു, മഴയൊക്കെ പെയ്യട്ടെ, പക്ഷെ മഴ നമുക്ക് ഉപദ്രവമാകാതിരുന്നാൽ.
3: പെട്ടെന്ന് ഉദ്ദേശിക്കാത്ത രീതിയിൽ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭയങ്കര വേനലായിരുന്നു, പെട്ടെന്നാണ് മഴ
2: പെട്ടെന്നാണ് മഴ കയറിയത്.
3: വലിയ വെള്ളപ്പൊക്കവും എല്ലാം കൂടെ ഇവിടെ അല്ല, നമ്മുടെ തമ്പലക്കാടല്ല, പൂഞ്ഞാറ് ഭാഗത്ത്
2: പെട്ടെന്ന്
3: ഭയങ്കര വെള്ളപ്പൊക്കം.
2: അപ്പൊ മഴ പെയ്താൽ ഉടനെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടല്ലേ?
3: ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കാട് എങ്ങനെയാണെങ്കിലും വെള്ളം മുങ്ങിയാലും പ്രശ്നമുള്ള
2: സ്ഥലമൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
3: ആ പ്രിയമ്പത അല്ലയോ പറയുകയില്ലയോ എന്ന് പറഞ്ഞ യേശുദാസ് പാടിയ
2: നിലയ്ക്കാത്ത ചലനങ്ങൾ ചിത്രത്തിലല്ലേ, വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പറഞ്ഞത്. അതെ അതെ,
3: ഒത്തിരി കേട്ടിട്ട്.
2: ആ നമ്മള് പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അപ്പം
3: അടുത്തനാളില്
2: കേട്ടില്ല എന്നുള്ള പറഞ്ഞു. ശരി ശരി ശരി, ആർക്കെങ്കിലും സമർപ്പണം ഉണ്ടോ ഗാനം?
3: സമർപ്പണം ഇവിടെ തമ്പലക്കാട്ട് ഒരു രാജു, എ ആർ രാജു ഉണ്ട്, പി എം ബാബു, അവര് രണ്ടുപേർക്കും, പിന്നെ ഗീതാ ഗോപാലകൃഷ്ണ, മോഹനൻ പെരുമ്പളം, ആകാശവാണിയുടെ
2: സ്ഥിരം
3: സുഹൃത്തുക്കളാണ്. പിന്നെ ചേനപ്പാടിയിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ നായരുണ്ട്. ഇവരെല്ലാം ആകാശവാണിയുടെ ആൾക്കാരാണ്.
2: ഇവരെല്ലാം നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് കേട്ടോ,
3: സുഹൃത്തുക്കളുമാണ്. അതെ, ഞാൻ കുറച്ചുപേരുടെ പേരെ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരുണ്ട്. ഇനി എല്ലാവരുടെയും കൂടെ പറഞ്ഞ് സമയം കളയുന്നില്ല. ബാക്കി എല്ലാ സുഹൃത്തുക്കളും ശരിക്കും ഇത് പരിപാടി കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നിലയാംഗങ്ങൾക്കും എല്ലാം തന്നെ,
2: പ്രത്യേകിച്ച്
3: സാറിനും കൂടെ പ്രത്യേകമായിട്ട്
2: നന്ദിയുണ്ട്.
3: സാറിന് സാറിന്റെ മനോഹരമായ ശബ്ദം വീണ്ടും കേൾക്കാനും സംസാരിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഉത്തരി, എപ്പോഴും അതൊരു വലിയ സന്തോഷമാണ്. സാറിന്റെ സംസാരം നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഭാഗ്യം കൊണ്ടായിരുന്നു കിട്ടിയത് കേട്ടോ. സാറായും തീർച്ചയായിട്ടും ഒരു നന്ദി പറയുന്നു. അങ്ങനെ കിട്ടിയത് വിളിച്ച് കിട്ടാതെ പലപ്പോഴും വിഷമിച്ചിട്ടുമുണ്ട്, എന്നാലും ഇന്നും കിട്ടി.

0: അല്ലെ, ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ടല്ലോ എന്ന് കേൾക്കുന്നതിലുള്ള വലിയൊരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. അതെ, നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ഈ പ്രക്ഷേപണ യാത്രയിൽ നമ്മുടെ പ്രിയപ്പെട്ട
1: കാര്യമാണ്, കാരണം മാധ്യമങ്ങളിലെ ഏറ്റവും നല്ല നിലവാരം, അതായത് മറ്റു മാധ്യമങ്ങളും മോശപ്പെടുത്തി പറയുന്നില്ല, പക്ഷെ എന്നാലും ആകാശവാണി എന്നുള്ള മാധ്യമം തീർച്ചയായിട്ടും വലിയ ഒരു ജനങ്ങൾക്ക്, ഒരു പക്ഷെ പഴയ തലമുറയായിരിക്കും ശ്രദ്ധിക്കുന്നത്, ഈ കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് പലപ്പോഴും ഉണ്ട്. പുതിയ തലമുറ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു, അതിനെങ്ങനെ
0: അല്ല, പുതിയ തലമുറയിലെ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ അതെ,
1: കുറച്ചുകൂടെ ഒരു പ്രായത്തിൽ വന്നിരുന്ന നല്ലതായിരുന്നു.
0: ശരി,
1: അവരാണല്ലോ അടുത്ത തലമുറ, അവരാണല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം, നമുക്ക് ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും, സംസാരിക്കാൻ പറ്റിയ
0: വലിയ സന്തോഷം കേട്ടോ. ശരി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപം. അതെ, ഗാനശലാപമാണ്.
3: കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നും കാർത്തിക അണ്ടല്ലൂരാണ്.
2: ആ, കാർത്തിക അണ്ടല്ലൂർ പറയൂ.
3: സഹായിക്കൊന്ന്.

0: സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് എത്രയോ എന്നിട്ട് ഇല്ല ഒന്ന് പോയത്.
1: എന്നാലും നമുക്കിന്ന് കിട്ടിയല്ലോ അല്ലേ? ആ
0: ഒരുപാട് നാള് പരിശ്രമിച്ചിട്ടാ ഇന്ന് കിട്ടിയത്.
1: അതങ്ങനെയാണ്, നമ്മൾ ഒരുപാട് നാള് പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് അല്ലേ?
0: അതെ അതെ അതെ.
1: ആ നമ്മൾ തെളിയിച്ചു, നമ്മള് മടുത്ത് നിർത്തി പോയില്ലല്ലോ അല്ലേ?
0: ഇല്ല ഇല്ല,
1: നമ്മൾ എത്രയോ കത്തുകൾ അയച്ചു അല്ലേ?
0: ആ നമ്മള്
1: പിന്നെ നമുക്കിവിടെ നമ്മളെല്ലാം അറിയുന്നുണ്ട്. ശരി, പിന്നെ സുഖമായിട്ടിരിക്കുന്നു?
0: പോവും,
1: അങ്ങനെ പോകുന്നു, വലിയ കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം, എല്ലാവർക്കും സുഖം. ഒരു നിമിഷം, നമുക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: അമ്മ എന്ന പടത്തിലെ ഇന്ദ്രനീലങ്ങൾ രാഗങ്ങളായി ചന്ദ്രകിരണങ്ങൾ താളങ്ങളായി എന്നുള്ള
1: ആ വാണിജ്യറാമും ശ്രീകാന്തും പാടിയ ഗാനം അല്ലേ?
0: പാടിയത്.
1: ശരി ശരി ശരി, ആ ഗാനം കേൾപ്പിക്കാം. ശ്രീകുമാരൻ തമ്പിയാണ് ഗാനം എഴുതിയത്. MK അർജുനന്റെ സംഗീതം.
0: MK അർജുനൻ സാറിന്റെ സംഗീതം.
1: അതെ. ഇനി പറയൂ, അണ്ടല്ലൂരുള്ള വിശേഷങ്ങളൊക്കെ പറയൂ.
0: അണ്ടല്ലൂർ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ അണ്ടല്ലൂർക്കാവ്, അതിന്റെ പരിസരത്താ ഞാൻ താമസിക്കുന്നത്.
1: ഇതിൽ പരം പുണ്യം എന്ത് വേണം അല്ലേ?
0: അതെ അതെ അതെ. പിന്നെ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. പെർളശ്ശേരി അമ്പലം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്.
1: അതെല്ലാം
0: ഉണ്ട്. പിന്നെ കൊറേ കലാകാരന്മാരെല്ലാം നമ്മുടെ വീട്ടിന്റെ അടുത്തുണ്ട് സാർ.
1: നമ്മുടെ സംവിഗതായ
0: രാഘവ മാഷ്, കണ്ണൂർ രാജൻ സാറ്,
1: അതെ,
0: അങ്ങനെ കൊറേ ആൾക്കാര്, ഗാനരചയിതാക്കളും സംഗീത സംവിധായകന്മാരിലായിട്ടുള്ള ആൾക്കാരുണ്ട്.
1: പിന്നെ
0: കഥയും കവിതയും ലേഖനങ്ങളും ഒക്കെ എഴുതുന്നത് ഞാനാണ്.
1: പിന്നെ
0: ഞാൻ എഴുതിയ കവിത ആകാശവാണിക്ക് അയച്ചു തന്നിട്ടുണ്ട്, കാലത്തിന്റെ കോലം.
1: പിന്നെ ആകാശവാണി ഒരുപാട് സ്നേഹിക്കുന്ന കാർത്തിക അണ്ടല്ലൂരുണ്ട് അല്ലേ?
0: ആകാശവാണി തന്നെ ശരണം.
1: പിന്നെ ആകാശവാണി, നമ്മള് ആ വാക്കെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ശരണം എന്നുള്ള വാക്കെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തിനും ആശ്രയിക്കാവുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ് അല്ലേ?
0: അതെ, എന്തിനും ആശ്രയിക്കാവുന്ന. പിന്നെ പണ്ടത്തെ ആകാശവാണി ഇപ്പോഴത്തെ ആകാശവാണി തമ്മിൽ വ്യത്യാസമുണ്ട് സാർ.
1: എന്താണ്?
0: പണ്ട് ആകാശവാണി പറയുന്നത് ശ്രോതാക്കൾ കേൾക്കല് മാത്ര. ഇന്നത്തെ കാലത്ത് ശ്രോതാക്കൾക്ക് അങ്ങോട്ട് ആകാശവാണിയോട് ഇഷ്ടം പോലെ പറയാനുള്ള അവസരമുണ്ട്.
1: പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ പറയാനുള്ള ഇതില്ല, ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാനും ശ്രോതാക്കളുടെ മനസ്സ് തുറക്കാനും ഉള്ള ഒരു അവസരം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മൾ ആകാശവാണിയിലേക്ക് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ആകാശവാണി തുറന്നിട്ടുണ്ട് അല്ലേ? അതെ, അതൊരു വലിയ കാര്യമല്ലേ? അപ്പൊ ശ്രോതാക്കളുടെ ഹൃദയത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന, അതെ, ശ്രോതാക്കളുടെ ഹൃദയത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണല്ലോ ആകാശവാണി.
0: അതെ അതെ അതെ. ശ്രോതാക്കളെ ചേർത്ത് നിർത്തല്ലേ, പല സംഗതികളിലും ശ്രോതാക്കളെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ആകാശവാണി അല്ലേ സാർ?
1: ശരി, അപ്പൊ ഇത്രത്തോളം ആകാശവാണിയെ സ്നേഹിക്കുന്ന കാർത്തിക അണ്ടല്ലൂരിന് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: ആ സമർപ്പിക്കുന്നുണ്ട്.
1: അതായത്
0: ഈ ഗാനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പ്രിയപ്പെട്ട ആകാശവാണിക്ക് ഞാൻ ഇത് സമർപ്പിക്കുന്നുണ്ട്.
1: അപ്പോ നമുക്ക് ഈ പ്രിയപ്പെട്ട ഗാനം എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് പിന്നെ ഒറ്റ പേരെടുത്ത് പറയാനും സാധിക്കും.
0: പേര് പറഞ്ഞോട്ടെ സാർ?
1: ഓ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: രണ്ട്, ഒന്ന് രാധാ വയലാറ്, പിന്നെ ഒന്ന് വിജയലക്ഷ്മി ചേർത്തല, പിന്നെ ഗീതാ ഗോപാലകൃഷ്ണൻ, പിന്നെ ഒരു ദേവയാനി അറുമുഖൻ, പിന്നെ ഷീജ മുരളി മുണ്ടക്കയോ.
1: ഇനിയുണ്ട് പേരുകൾ,
0: അങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ.
1: അല്ല, പേരുകൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഉണ്ട് പേരുകൾ. എന്നാലും നമുക്ക് തൽക്കാലം ഇത്രയും പേരുകളിൽ നമ്മൾ ഒതുക്കുകയാണ് അല്ലേ?
0: അതെ അതെ.
1: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: ആകാശവാണി കേൾക്കുന്നവരല്ലേ സാർ, അപ്പൊ എല്ലാ പേരും നമുക്ക് അറിയാം.
1: കേൾക്കട്ടെ കേൾക്കട്ടെ കേൾക്കട്ടെ, എല്ലാവരും
0: കേൾക്കുന്നു സാർ. ആകാശവാണിനെ നെഞ്ചോട് ചേർക്കാത്തവരാരുമില്ല.
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ ഗാനവും നമുക്ക്
0: സാറിന്റെ അവതരണങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. സാറിന്റെ ഓർമ്മച്ചെപ്പിന്റെ അവതരണവും അതുപോലെ രഞ്ജിനി അവതരണവും ബാക്കിയുള്ള എല്ലാ അവതരണവും ഭയങ്കര നല്ലതാ
1: തന്നെ അല്ലേ? അപ്പൊ
0: സാറിന്റെ മാത്രമല്ല,
1: എല്ലാവരും
0: ആകാശവാണി ജീവനക്കാരെ എല്ലാ ഓരോരോ പരിപാടിയിലെ അവതരണവും ഭയങ്കര ഉഷാറാ സാർ.
1: പിന്നെ അതാണല്ലോ, ആ അവതരണങ്ങളാണല്ലോ ആകാശവാണിയെ ശ്രോതാക്കളോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നത് അല്ലേ?
0: അടുപ്പിക്കുന്നത്. അതെ അതെ.
1: ഒരാളുടെ മാത്രമല്ലല്ലോ, എല്ലാവരുടെയും കൂടെ ഒരു എന്താണ് സ്നേഹത്തോടെയുള്ള സമീപനങ്ങളാണ്
0: എല്ലാവരുടെയും കൂടെ. അതായത് ഒരു പരിപാടി നമ്മളിലേക്ക് എത്തുന്നത് നമ്മളെ

0: തറക്കുന്നത്
1: ആ
0: അവതാരകന്മാരുടെ വൈദഗ്ധ്യം കൊണ്ട് കൂടിയാ സർ.
1: തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അവതാരകർക്കും കൂടി ഈ ഗാനം നമ്മൾ സമർപ്പിക്കണ്ടേ?
0: തീർച്ചയായും എല്ലാ അവതാരകർക്കും ഈ ഗാനം ആത്മാർത്ഥമായി സമർപ്പിക്കുന്നു.
1: ശരി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. വിളിച്ചതിനും പറഞ്ഞതിനെല്ലാം വളരെ നന്ദി. ശരി.

0: ഓർമ്മകൾ, ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
2: ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഓ, ഞാൻ രാധാമണി എടത്വ.
0: രാധാമണി, ആ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എടത്വ ശരി, എന്തുണ്ട് എടത്വയിലെ വിശേഷങ്ങളൊക്കെ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. മഴയുണ്ടോ അവിടെ?
1: മഴ രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ചെറിയ വെയിലുണ്ട്. പിന്നെ ഞങ്ങള് ചക്രത്തുകാവ് അമ്പലത്തിന്റെ ഒക്കെ
0: അടുത്താ
1: പള്ളി, ഇതെല്ലാം നടുവിലൊക്കെ
0: താമസിക്കുന്നത്. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് രാധാമണി?
1: വീട്ടില് ഞാൻ ഒറ്റയ്ക്കാ. എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി, മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടു. താനോടിയും പറഞ്ഞിട്ടുണ്ട്.
0: ആ പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ ഓക്കെ. ഏത് ഇന്ന് ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാ. അതില് ഇപ്പം ഇഷ്ടപ്പെട്ടത് ഈ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ.
0: ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ നടൻ എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ? അത് ശരി. ശരി, ഇനി വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. എത്ര വർഷമായി?
1: 36 വർഷം ജോലി ചെയ്തു.
0: ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. കുട്ടികളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? കുഞ്ഞുങ്ങളെല്ലാം വല്ലാതെ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ കലവിലെ ശബ്ദമൊക്കെ കേൾക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലേ? ഓ, അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ അല്ലേ. പണ്ടൊക്കെ കുരുത്തക്കേടും കാണിച്ച് കുഞ്ഞുങ്ങളായിരുന്ന സമയത്തല്ലേ. എന്താണ് എന്നാലും കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങളോട് നമുക്ക് എത്ര കാണിച്ചാലും അവരോട് നമുക്ക് സ്നേഹമല്ലേ, വാത്സല്യമല്ലേ? അതെ അതെ, കാര്യം രക്ഷാകർത്താക്കൾ വളരെ വിശ്വസിച്ചാണല്ലോ കൊണ്ട് ഏൽപ്പിക്കുന്നത് അംഗണവാടി. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്.
1: ശരി,
0: അവര് വീട്ടിലെത്തുന്നവരെ നമ്മുടെ മനസ്സിലൊരു ആദി അല്ലേ. ശരി, എത്ര 36 വർഷം അംഗണവാടി വർക്കറായിരുന്നു അല്ലേ? അവിടെ തന്നെ ആയിരുന്നു, എടത്വയിൽ തന്നെ ആയിരുന്നു.
1: ആദ്യം ആ എടത്വ പഞ്ചായത്തിൽ, ഇപ്പൊ ഞാൻ തലോടി എന്ന് പറയുന്ന പഞ്ചായത്തിലോട്ട് മാറിയായിരുന്നു. എടത്വ പഞ്ചായത്തില് 10 വർഷം ഇരുന്നു, അതൊന്ന് തലോടിയിലോട്ട് താമസം മാറിയിട്ട് ഇവിടെ 10 വർഷം ഇരുന്നു.
0: ശരി ശരി. അപ്പോൾ അങ്ങനെയുള്ള വലിയ വളരെ ഉത്തരവാദിത്തമുള്ള വലിയൊരു സേവന കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ വിശ്രമ ജീവിതം അല്ലേ? ആ നല്ല കാര്യം, നല്ല കാര്യം. കാര്യം ഞാൻ ഈ വിശ്രമ ജീവിതം എന്ന് പറയുന്നത് പറഞ്ഞോളൂ. കുഞ്ഞുങ്ങൾ നമ്മുടെ പുതിയൊരു കാലത്തിൽ ഇംഗ്ലീഷിനോട് കുട്ടികൾക്ക് ഒരു അഭിമുഖ്യം ഉണ്ട്, നല്ലതാ. കാര്യം നമുക്ക് ലോകത്തോട് നമുക്ക് സംവദിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം, പഠിക്കണം നന്നായിട്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. എന്നാലും നമ്മുടെ മാതൃഭാഷയെ നമ്മൾ മറക്കാനും പാടില്ല ഒരിക്കലും. മാതൃഭാഷയോടൊപ്പം മറ്റു ഭാഷകളും കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഏതായാലും ഈ വിശേഷങ്ങൾക്കിടയിൽ നമുക്ക് ഈ ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് ഇതേപോലെ കാര്യം എന്തെന്നറിയോ, നമുക്കിപ്പോ ധാരാളം ശ്രോതാക്കൾ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്കൊരു പരിധിയുണ്ട്. നമുക്ക് നമ്മുടെ സമയം എന്ന് പറയുന്ന അറിയാലോ, ആകാശവാണി സമയം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ
1: ഓ ഞാനും ചെറുതിലെ ഒരു 10 വയസ്സായപ്പോട്ടെ നമ്മള് ഏഴിയെ കൂടി വരുന്ന

0: അതൊക്കെ എഴുതിയെടുത്ത് പാടിച്ച് തൂണി പാടിയിട്ടുണ്ട്. അങ്ങനെ പണ്ട് മുതലേ അങ്ങനെ റേഡിയോയുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് റേഡിയോ വാങ്ങിച്ചു.
1: അപ്പോ ഇത്രയും നാള് കൊണ്ടുള്ള ഒരു സൗഹൃദം റേഡിയോ ആകാശവാണി പരിപാടികളുമായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ഏതായാലും അത് തുടരട്ടെ, നല്ല കാര്യം, നല്ല നല്ലതായി ഇരിക്കട്ടെ. നമുക്ക് ഗാനം കേട്ടാലോ? ശരി. ഡോക്ടർ മധു വാസുദേവൻ എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം നൽകി. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. ചിത്രം നടൻ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: നമ്മൾ
2: കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ചില്ലേ?
3: കഴിഞ്ഞ
2: അങ്ങേ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ?
3: ഓ,
2: ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. നമുക്കൊരു 3 മാസമോ കഴിഞ്ഞിട്ട് ഇനി വിളിക്കുന്നതല്ലേ നല്ലത്? ഇനി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി നമ്മൾ വിളിക്കുമ്പോ ഒന്ന് അങ്ങ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒരു കാര്യം, എല്ലാ ശ്രോതാക്കൾക്കും നമുക്ക് അവസരം കൊടുക്കണ്ടേ? പറഞ്ഞോളൂ.
3: നമ്മുടെ ഇന്നലത്തെ ഓർമ്മത്തെപ്പെട്ടല്ലോ, ഇന്നലത്തെ ഓർമ്മത്തെപ്പെട്ട സാറ് വായിച്ച
2: ഓ
3: ആ ഓർമ്മത്തെപ്പ്, ആ ഓർമ്മത്തെപ്പില് ഒരു കുതിര വണ്ടി ഒരു പയ്യൻ സ്കൂളിലേക്ക് പോകുമ്പം അദ്ദേഹം ആ പയ്യൻ ഒരു കുതിര പോകുന്നത് കണ്ട് കൂടെ വാലവാലെ ജനങ്ങളും പോകുന്നത് കണ്ടുകൊണ്ട് അതിൽ ആകർഷിച്ച് സ്കൂളിൽ പോകാതെ കുതിരയുടെ പുറകിനും ആളിന്റെ പുറകിനും പോയി പള്ളി ചെന്ന് കയറുന്നതും പള്ളി ചെന്ന് കയറി അവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് സ്കൂളിൽ കയറാതെ വീട്ടിൽ പോകുന്നതുമായ ഒരു ഓർമ്മ കുറിപ്പ് വായിച്ചായിരുന്നു.
2: അത് അത് അത് ആവർത്തിച്ചു എന്നാണോ? കാര്യമൊന്നറിയോ? കാര്യമൊന്നും, അത് ധാരാളം കത്തുകൾ വരുന്നില്ല. അതിൽ നിന്ന് നമ്മൾ എടുത്ത തെരഞ്ഞെടുത്ത കത്തുകളിൽ ഒന്ന് അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ മനഃപൂർവ്വമല്ല, നമ്മൾ അങ്ങനെ ആയതാണ് കാര്യം. ഇപ്പൊ ഞാൻ മനഃപൂർവ്വമല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചു. കാര്യം ഓർമ്മിപ്പിച്ചതിന് നന്ദി കേട്ടോ. കാര്യം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ജാഗ്രത പാലിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: ഇന്ന് കേൾക്കേണ്ട ഗാനം പ്രേതങ്ങളുടെ താഴ്വര എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറും ദേവരാജനും ഗാനഗന്ധർവനും യേശുദാസും ചേർന്ന് ഒരുക്കിയ പാട്ടായ രാഗതരംഗിണി നീ അണയുമ്പോൾ രാഗമാധവ
2: ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണ് പ്രേതങ്ങളുടെ താഴ്വര. നല്ല ഒരുപാട് ഗാനങ്ങൾ അതിലുണ്ട്, നല്ല ഗാനങ്ങളാണ് സിനിമയിലെ.
3: പഴയ
2: അപ്പം നമ്മുടെ പഴയ ഒരു സുന്ദരനായ നായകൻ രാഘവൻ അഭിനയിച്ച അല്ലേ, നമുക്ക് മറക്കാൻ കഴിയില്ല അത് അല്ലേ. എങ്ങനെ മറക്കും നമ്മൾ അല്ലേ. ശരി ശരി, വളരെ മനോഹരമായ ഗാനങ്ങളാണ്. ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ അതിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ശരി ശരി. അപ്പൊ നമുക്ക്
3: കഴിഞ്ഞ പ്രാവശ്യം സാറിനോട് പറഞ്ഞു ആലോപ്രിയ ഗീതത്തിലൊന്ന് പങ്കെടുക്കാൻ 5-8 മാസം 9 മാസം കൊണ്ട് ശ്രമിക്കുക, പറ്റുന്നില്ല ഒന്ന്.
2: ഓ, നമുക്ക് അത് വിളിക്കും. കാര്യം കത്ത് കിട്ടുന്ന മുറയ്ക്ക് അത് അങ്ങേ കോണ്ട അങ്ങ് തീർച്ചയായിട്ടും വിളിക്കും.
3: അത് കത്തയക്കല്ല സാറ്, നമ്മൾ ആ നമ്പർ പറയുന്ന ആ ദിവസം നമ്മൾ കാത്തിരുന്ന് ആ വിശിഷ്ട വ്യക്തിയെ ആയിട്ട് സംസാരിക്കുകയാണ്.
2: അങ്ങനെ
3: 9 മാസമായി എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് റേഞ്ച് ഇല്ല.

0: പിന്നെ വിളിച്ചു. എന്നൊക്കെ ഇങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം പറഞ്ഞു.
1: ശരി ശരി. അപ്പോ അത് അങ്ങനെയുള്ള നമ്മൾ ഏതായാലും നമുക്ക് ഗാനശലാപത്തിൽ കിട്ടിയല്ലോ ഇല്ലേ? ഗാനശലാപത്തിൽ നമുക്ക് രണ്ടാം തവണ ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് അങ്ങേക്ക് വേണ്ടത്. നല്ലൊരു ഗാനം കേൾക്കാനുള്ള അങ്ങയുടെ ആഗ്രഹം പോലെ നല്ലൊരു ഗാനം കേൾക്കാനുള്ള അവസരം കൂടി ഉണ്ടായില്ലേ? ഇതുപോലൊരു അവസരം നമുക്ക് വേറെ എവിടെയാ കിട്ടുന്നത്?
0: ശരി. റേഡിയോയിലൂടെ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത പാട്ടുകളും ഞാൻ ഒരാൾ പാടിയ പാട്ട് പിന്നെ പാടിയിട്ടുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പിന്നെ രണ്ടുപേര് പാടുമല്ലോ, രണ്ടുപേരും പാടുമ്പോൾ ഞാൻ ആവർത്തിച്ച് പാടാറില്ല. അതുപോലെ ആവർത്തിച്ച് ഒരു ഗാനം
1: ചോദിക്കാറില്ല. ശരി. അപ്പൊ നമുക്കത് അപ്പൊ നമുക്ക് ഈ ഗാനം ഏതായാലും കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോ. ശരി എന്നാലും. ശരി ശരി. അപ്പൊ ഗാനം കേൾക്കാം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം ദർശമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ, നമസ്തേ.
2: നമസ്തേ.

0: ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിളിക്കുവാണേ. മാവേലിക്കര.
1: പേരെന്താണ്?
0: ശ്രീശുഭ.
1: ശ്രീശുഭ അല്ലേ, മാവേലിക്കര.
0: മാവേലിക്കര. ഞാൻ ഒരുപാട് കാലം കൊണ്ട് ട്രൈ ചെയ്യുന്നു, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ്.
1: ഓ, ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ. സന്തോഷത്തിലാണ് അല്ലേ. ശരി, അപ്പൊ ഞാൻ ആദ്യമേ ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാ കേൾക്കേണ്ടത്?
0: എനിക്ക് ജാനകിമാം പാടിയ സന്ധ്യ കണ്ണീരിന്റെ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, എന്റെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള.
1: മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം അല്ലേ?
0: അതെ. എന്റെ മകളുടെ ബർത്ത്ഡേ ആണ് 25-ാം തീയതി. അവൾക്ക് വേണ്ടി പിന്നെ ആകാശവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും.
1: മകളുടെ പേര് പറയൂ.
0: മകളുടെ പേര് ആര്യ. അവളുടെ കുഞ്ഞിന്റെ പേര് ആവണി.
1: ആര്യ. മകളുടെ പേര് ആവണി അല്ലേ.
0: 25-ാം തീയതി അവളുടെ ബർത്ത്ഡേ ആണ്.
1: ആര്യയുടെ ബർത്ത്ഡേ ആണല്ലേ.
0: അല്ല, ആര്യയുടെ മകളുടെ.
1: മകളുടെ ആവണിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ.
0: അതെ അതെ.
1: ആവണി, ആവണിയോട് എല്ലാവിധ എന്താണ് വിശേഷങ്ങൾ പറഞ്ഞ് അന്വേഷിച്ചതായി പറയുക. ബർത്ത്ഡേ ജന്മദിന ആശംസകളും കൂടി അറിയിക്കുക.
0: ശരി ശരി.
1: ആവണി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
0: 6-ാം ക്ലാസ്സില്.
1: ഓ,
0: ആവണിയുടെ ഇളയതൊരു അനിയനുണ്ട്, UKG പഠിക്കുന്ന ആരോൺ.
1: ആരോൺ.
0: ആരോൺ, ആരോൺ. പിന്നെ മകനും ഉണ്ട് രണ്ട് കുട്ടികള്, അദ്ദീൻ, അദ്ദീൻ രണ്ട് കുട്ടികളുണ്ട്.
1: എന്താണ് പേര്?
0: അവർക്ക് എല്ലാവർക്കും വേണ്ടി. മകന്റെ പേര് അരുൺ.
1: അരുൺ.
0: അരുണിന് രണ്ട് കുട്ടികളുണ്ട്, അദ്ദീൻ, അദ്വീനും രണ്ട് മക്കള്.
1: അദ്ദീം അദ്വൈത് അല്ലേ.
0: അദ്വീൻ, അദ്വീൻ.
1: അദ്വീൻ.
0: എല്ലാം
1: നമ്മൾ എല്ലാ ആയിലുള്ള പേരാണല്ലോ. ആര്യ, ആവണി, ആരവ്, അരുൺ, അതിഥി, അദ്വിത്, എല്ലാ ആയിലാണ്.
0: അപ്പൊ ആ എയിൽ തുടങ്ങുന്ന പേര് അതാണ് എല്ലാവർക്കും.
1: ആയിൽ തുടങ്ങുന്ന, ഈ ആയിൽ തുടങ്ങിയാലും എയിൽ തുടങ്ങിയാലും ആദ്യം വരും അല്ലേ. ഹാജര് വിളിക്കും, ഹാജര് വിളിക്കുമ്പോ ഇവരുടെ പേര് ആദ്യം വിളിക്കും അല്ല. ഇന്ന് സ്കൂളിലല്ലോ പറയും പോലെ. സംഘാംഗങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഓ, അത് ശരി. അപ്പൊ ഒരു മേളമായിരിക്കുമല്ലോ അവിടെ. വീട്ടിലേക്ക് ഒത്തു കൂടുമ്പോഴത്തേക്കും ഒരു രസമായിരിക്കും.
0: മകനും കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ല, അവര് ദുബൈയിലാണ്.
1: അപ്പൊ ഈ രസവും എന്താണ് എല്ലാവരുടെയും ബഹളം ഒക്കെ അങ്ങനെ നടക്കട്ടെ. ഏതായാലും ആവണിക്ക്, ആവണിയെയും ആരവിനെയും അതിഥിയെയും അദ്വിനെയും എല്ലാവരെയും അന്വേഷിച്ചിട്ട് അറിയിക്കുക. നമുക്ക് പാട്ട് കേട്ടാലോ.
0: ശരി,
1: എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഗാനം കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആ പറഞ്ഞോളൂ. പേര് പറയൂ, പേര് പറയൂ. പേര്, ആ പട്ടിയുടെ കൊരയിൽ കലങ്ങി പോയി കേട്ടോ. പേര് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞോളൂ. ആനി മാത്യു. ഏത് ഗാനം ആ കേൾക്കേണ്ടത്?
3: മാന്ത്രികൻ സിനിമയിലെ യവന കഥയിലെ.
2: ആ യവന കഥയിലെ തുടങ്ങുന്ന മാന്ത്രിക സിനിമയിലെ പാട്ടാണോ? അതോ ബദലഹേം കുടുംബ യൂണിറ്റിലെ മാന്ത്രികം? ആ അതാണ് സംഭവം. ബദലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ള സിനിമയിലെ മാന്ത്രികം എന്നുള്ള സിനിമ പാട്ട് അല്ലേ? ആദ്യമായി കിട്ടിയതിന്റെ ഒരു ഇതാണ് അല്ലേ? നമുക്ക് ഒരു ഒരു ഇതിൽ ചെറിയൊരു പ്രശ്നം.
3: ആ
2: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് അറിയാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആനി മാത്യു. ഇതിപ്പോ താങ്കൾ അവസാനത്തെ ശ്രോതാവാണ്. നമുക്കിപ്പോഴീ പാട്ട് കേട്ട് തുടങ്ങിയില്ലെങ്കിൽ ഈ പാട്ടിന്റെ പകുതി പോലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഏതായാലും നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാം. ഏ നല്ല ഗാനമല്ലേ? നല്ല ഗാനം മുഴുവനും കേൾക്കണ്ടേ? ഗാനം കേട്ടോളൂ. വിനായക ശശികുമാറാണ് ഗാനം എഴുതിയത്, വിഷ്ണു വിജയണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്. ഗാനം കേട്ടോളൂ.
4: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.

0: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം വാക്കുകൾ ചെയ്തികൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്, റാണി കൃഷ്ണൻ.
1: ഗാനസല്ലാപവുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് എൻ ജെ ജോഷിലാൽ.

0: കത്താണല്ലോ. എന്റെ ശോഭമോൾക്ക് ഇച്ചായന്റെ കൈയക്ഷരം. ഇച്ചായൻ എന്തിനാ എനിക്ക് കത്തെഴുതുന്നത്? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. നോക്കട്ടെ, ആ വലിയ കത്താണല്ലോ ഇത്.
1: ഇങ്ങനെ നമ്പ്യാരെ സംശയിക്കാൻ വേണ്ടുവോളം കാരണങ്ങളുണ്ട് സാർ. അയാളുടെ സ്വന്തം മൊഴി ഉൾപ്പെടെ. അതാ പുള്ളിയെ ഞാനിങ്ങ് കൊണ്ടുവന്നത്. ലോക്കപ്പിലുണ്ട്. മേൽ നടപടികൾ സാർ വന്നിട്ടാകാന്ന് കരുതി.
2: ഓക്കെ
1: സാർ, എനിക്ക് പ്രകാശൻ എന്ന് പറഞ്ഞവനെ കുറിച്ചും ചില സംശയങ്ങളുണ്ടായിരുന്നു. ആലോചിച്ചപ്പോ നമ്പ്യാർ പറഞ്ഞ ചില പഴയ കാര്യങ്ങളും അവൻ ഇവിടെ വരാനിടയായ സാഹചര്യവും അവന്റെ മൊത്തത്തിലുള്ള ഒരു കള്ള ലക്ഷണവും എല്ലാം കൂടി അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവൻ ഈ സംഭവത്തിൽ വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അവനെ പൊക്കാൻ ചെന്നപ്പോഴേക്കും അവൻ സ്ഥലം വിട്ടിരുന്നു.
2: ഓഹോ,
1: ഈ ഒരു കത്ത് അവൻ എഴുതി വച്ചിരുന്നു, കൂടെ ഒരു പൊതിയും.
2: കത്ത്, പൊതി? അട്ടേ, എന്താ പൊതിയില്?
1: രൂപയാണ് സാർ, ഏകദേശം 5000.
2: ഏതാ ഈ രൂപ? അല്ല, അവൻ എന്തിനാണത് ഉപേക്ഷിച്ചു പോയത്?
1: അമ്പലക്കമ്മിറ്റി ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം മോഷ്ടിക്കപ്പെട്ട രൂപയാണ് സാർ. അന്ന് രാത്രി പണവും കട്ട് സ്വാമിയെയും അടിച്ചു വീഴ്ത്തി രക്ഷപ്പെട്ടത് മറ്റാരുമല്ല, ഇവൻ തന്നെയാണ്. പിന്നീടതിൽ പശ്ചാത്താപം തോന്നിയെന്നും കാശ് ചിലവാക്കാതെ വെച്ചുവെന്നും പോലീസിനെയും ദൈവകോപത്തെയും ഭയന്നാണ് ഇത് ഉപേക്ഷിക്കുന്നത് എന്നുമാണ് ഇവൻ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. കത്ത് ഞാൻ ചുരുക്കി വായിക്കാം സാർ. ഈശ്വര സന്നിധിയിൽ നിന്നും കാശുകട്ട എന്നെ ദൈവം വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്പ്യാർ മാഷിന്റെ അറസ്റ്റിന് ഈശ്വരൻ എന്നെ കാരണക്കാരനാക്കിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണട

0: അവിടെ കളഞ്ഞതാണ് എല്ലാത്തിനും തുടക്കമായത്. പിന്നെ അതിനുശേഷം ഞാൻ കാണാനിടയായ സംഭവങ്ങളും സ്വാമിയെ കൊന്നത് നമ്പ്യാർ മാഷ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനത് ചെയ്തു അതെനിക്കറിയില്ല, മനസ്സിലാകുന്നുമില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, മാഷെ കുരുക്കിയതിലൂടെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന പൂജമോളെ കൂടി ഞാൻ ദ്രോഹിച്ചു, നോവിച്ചു, അവളുടെ ജീവിതം തകർത്തു. ഇങ്ങനെ കുറെയുണ്ട് സാർ.
1: ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകാശ, എല്ലാറ്റിനും നിമിത്തമായത് നീയാണ് എന്ന് പറഞ്ഞത് എത്രയോ ശരി. അന്ന് മോഷണം നടത്തി സ്വാമിയെ അടിച്ച് ബോധം കെടുത്തി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണല്ലോ ഞാനെല്ലാം അറിയാനിടയായത്. പിന്നെ മാഷിൻ്റെ കണ്ണട അവിടെ ഇട്ടിട്ട് നീ വീണ്ടും
0: എന്താ സാർ ആലോചിക്കുന്നത്?
2: ഒന്നുമില്ലടൂ, എനിക്ക് തന്നോട് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നുമില്ലാതെ താൻ എല്ലാം കേൾക്കണം. അതിനൊന്ന് ചോദിച്ചോട്ടെ, നമ്പ്യാർ മാഷ് പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേഷന് പുറത്തറിഞ്ഞിട്ടുണ്ടോ?
0: നമ്മൾ രണ്ടുപേരുമല്ലാതെ ജോണിക്ക് മാത്രമേ ഇക്കാര്യം ഏറെക്കുറെ അറിയൂ സാർ. മറ്റാരോടും ഇതേക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തു എന്ന വിവരമേ അവർക്കറിയൂ, കാരണങ്ങൾ അറിയില്ല.
2: എങ്കിൽ ജയരാജ്, ഇനി ആരും അറിയുകയും ചെയ്യരുത്.
0: ഏയ് ഇല്ല സാർ, ആരും അറിയില്ല.
2: ആ ജയരാജ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്പ്യാരല്ല സ്വാമിയെ കൊന്നത്.
0: അല്ലേ, പിന്നെ ആരാ സാർ?
2: സ്വാമിയെ കൊന്നത്
1: സ്വാമിയെ കൊന്നത് ഞാനാണ് ശോഭ, CI ജോയി സബാഷ് എന്നീ ഞാൻ. ഇതൊക്കെ നിന്നോട് നേരിട്ടാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ എന്തോ കഴിയുന്നില്ല. മാത്രവുമല്ല, എൻ്റെ വാക്കുകൾ നിന്റെ കണ്ണുകൾ നിറയ്ക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ദുഃഖത്തിൻ്റെ നനവ് കണ്ടാൽ പിന്നെ എല്ലാം പറയാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ തളരും, വാക്കുകൾ അപൂർണമാകും. അത് പറ്റില്ല, എനിക്ക് നിന്നോടെല്ലാം പറയണം. പറഞ്ഞു കഴിയുമ്പോൾ നീ എന്നെ വെറുക്കുമോ മോളെ? എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അനായാസമായി അങ്ങനെ എഴുതിയിടാൻ പറ്റുന്നതല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു കൊലപാതകവും നടത്തി അതിൻ്റെ കാര്യകാരണങ്ങൾ നേരിട്ട് പറയാതെ ഒരു കത്തെഴുതി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി നിയമത്തിന് കീഴടങ്ങാൻ പോകുന്നത് എന്തിന് എന്ന് വിവരിക്കാൻ, അതത്ര എളുപ്പമല്ല മോളെ. പക്ഷേ അയാളെ എന്തിനു കൊന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ എളുപ്പം സാധിക്കും. അയാൾ സ്വയം ഒരു കൊലപാതകയായിരുന്നു. 14 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഒരാളെ കൊന്നു. ഇന്നലെ ഒരു കൊച്ചുകുട്ടിയെ 2ാമത്തെ തവണ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദുഷ്ടനെ കൊല്ലുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ഈ ഞാൻ എന്തിനത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സങ്കീർണമാണ്. അത് നിന്നെ ഞെട്ടിക്കും, വേദനിപ്പിക്കും. പക്ഷേ അതാണ് എനിക്ക് പറയാനുള്ള കഥയുടെ പേര്. ഇന്നലെ അവൻ കൊല്ലാൻ ശ്രമിച്ചത് എൻ്റെ സ്വന്തം മകളെയായിരുന്നു. 14 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കൊന്നത് ഞാൻ എന്നേക്കാളേറെ സ്നേഹിച്ച ഒരു സ്ത്രീയെയും, ആ സ്ത്രീ അയാളുടെ തന്നെ ഭാര്യയായിരുന്നുവെങ്കിലും.
3: എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? പൂജ എന്റെ മകളാണ് ശോഭെ. ഇത്തവണ SSLC 1ാം റാങ്ക് വാങ്ങിയ ആ മിടുക്കി കുട്ടി എന്റെ മോളാണ്. ഞാൻ ഒരിക്കൽ സ്നേഹിച്ച് മറ്റൊരാളുടെ ഭാര്യയായിരുന്നിട്ടും എന്റെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ച കരുണ എന്ന സ്ത്രീയിൽ എനിക്ക് ജനിച്ച എന്റെ മോൾ കരുണയെ എനിക്ക് എന്റെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. വിവാഹിതയായ അതും അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിക്കില്ല എന്നുള്ള അപ്പന്റെ പിടിവാശി അതെതിർക്കാനുള്ള തൻ്റെയിടം എനിക്കില്ലാതെ പോയി. എന്റെ ബലഹീനതയ്ക്കുള്ള ശിക്ഷ അനുഭവിച്ചത് പക്ഷേ കരുണയായിരുന്നു, ഒപ്പം ഞങ്ങളുടെ മകളും. ഈ കത്ത് വലിച്ചു കീറി കളയാൻ തോന്നുന്നുണ്ടാവും ഇല്ലേ, എനിക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്യല്ലേ ശോപ്പക്കുട്ടി, എല്ലാം നിന്നോട് പറഞ്ഞോട്ടെ. ഞാൻ 15 വർഷങ്ങൾ പിന്നിലേക്ക് ഒരു മടക്കയാത്ര, വരൂ.
2: ആ ദിവസങ്ങളിൽ ഞാൻ ആലപ്പുഴയിൽ താമസമായിരുന്നു. മുല്ലക്കൽ പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക സോർട്ടിംഗ് ക്ലർക്കായിരുന്നു ഞാൻ. അന്ന് പോലീസിൽ സെലക്ഷൻ കിട്ടിയിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. തൊട്ടയലത്തെ വീട്ടിൽ അധ്യാപകനായ ഒരു ദേവൻ മേനോന് താമസിച്ചിരുന്നു, ഭാര്യയുമൊത്ത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികകാലമായിരുന്നില്ല. സാമാന്യം സുന്ദരിയായിരുന്നു ആ ഭാര്യ.

0: അതുകൊണ്ട് തന്നെ ഒരു രസത്തിനു വേണ്ടി ഏകാന്തവാസിയായ ഒരു അവിവാഹിതന്റെ പതിവ് നേരം പോക്കുന്ന രീതിയിൽ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വിരസതയിൽ നിന്നൊരു മോചനം, അത്രയും ഉണ്ടായിരുന്നുള്ള ഉദ്ദേശം. അവരുടെ വീടിന് നേരെ ഇരിക്കുന്ന എൻ്റെ മുറിയുടെ ജനാല കാറ്റത്തും മഴയത്തും വെയിലത്തും ഞാൻ അടച്ചില്ല. ക്രമേണ ഞാൻ മനസ്സിലാക്കി ഒട്ടും സന്തുഷ്ടയായിരുന്നില്ല അവൾ. അതെന്നെ ആശ്ചര്യപ്പെടുത്തിയില്ല. ദേവൻ മേനോന്റെ ദുശീലങ്ങളെപ്പറ്റി ഒട്ടൊക്കെ ഞാൻ കേട്ടിരുന്നു. കള്ളിനും കഞ്ചാവിനും അടിമ, വേറെയും ശീലങ്ങൾ. എനിക്ക് ആ സ്ത്രീയോട് സഹതാപം തോന്നി.
1: ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത് അവൾ മനസ്സിലാക്കി തുടങ്ങിയതുപോലെ പതുക്കെ അവളുടെ മുറിയുടെ ജനാലയും അടയാതെയായി. ഒരിക്കൽ ആകസ്മികമായി ഞങ്ങൾ കണ്ടുമുട്ടി. ഞാൻ അവളെ നോക്കി ചിരിച്ചു. പകരം അവൾ ഒരു മുഖവരിയേയും കൂടാതെ എന്നോട് ചോദിച്ചു, എന്നെ ഇഷ്ടമല്ലേ? അതേ എന്ന് തലകുലുക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. അവളുടെ തഞ്ചേടവും എനിക്കിഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പറഞ്ഞില്ല എനിക്കവളോട് ഇഷ്ടമല്ല, താല്പര്യം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ താമസിയാതെ അത് മാറി ഞങ്ങൾ തമ്മിൽ അടുപ്പമായി. അതിലേക്കുള്ള വളർച്ചയിൽ സഹായകമായത് അവളുടെ ഭർത്താവിൻ്റെ ദുശീലങ്ങൾ തന്നെയായിരുന്നു. പരസ്പരം ഒരുപാട് കാണാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി. അവളുടെ ദുഃഖം എന്നെ സ്പർശിച്ചു. ഒരു പ്രത്യേക ആകർഷണമായിരുന്നു അവൾക്ക്. നാളുകൾ കൊണ്ട് പിരിയാനാകാത്ത വിധം ഞങ്ങൾ ഒന്നായി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. എന്നിൽ നിന്ന് ഒരു കുഞ്ഞു വേണമെന്ന് അവൾ പറഞ്ഞു. ഞാൻ അതിനെ എതിർത്തു. അവളുടെ ഭർത്താവ് അറിഞ്ഞാൽ? അയാൾ അറിയില്ല എന്നവൾ തറപ്പിച്ചു പറഞ്ഞു. കാരണം അയാളിൽ നിന്ന് ഗർഭം ധരിക്കാതിരിക്കാൻ അയാൾ അറിയാതെ അവൾ ശ്രദ്ധിച്ചിരുന്നു അത്രേ. അത്രയ്ക്ക് വെറുപ്പായിരുന്നു അവൾക്ക് അയാളോട്. അവളുടെ സ്ത്രീത്വത്തിൻ്റെ സാക്ഷാത്കാരം എന്നിലൂടെ വേണമെന്ന് അവൾ ശഠിച്ചു. കരുണ ഗർഭിണിയായി. എൻ്റെ കുഞ്ഞ് അവളുടെ ഉള്ളിൽ വളരാൻ തുടങ്ങി. എൻ്റെ പുരുഷത്വത്തിൻ്റെ മാറ്റി തെളിഞ്ഞതിൽ ഞാനും, ഭർത്താവിനോട് പ്രതികാരം ചെയ്തതിൽ അവളും സന്തോഷിച്ചു. ഇതൊന്നും അറിയാതെ ദേവൻ മേനോനും സന്തോഷിച്ചിട്ടുണ്ടാകണം, തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന തെറ്റിദ്ധാരണയിൽ. വിഡ്ഢി.
2: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർനാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും CI ജോയ് സെബാസ്റ്റ്യൻ.

0: കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ശോഭ ജോയ്, ഡോക്ടർ പ്രിയ. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: മായാമുദ്രകൾ.
4: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
5: ആകാശവാണി, സമയം 2:30. ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, 1,30,00,000 രൂപ, 2,01,00,000 രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ പറഞ്ഞു തരാം: 9495963311. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 വരെ നമ്മുടെ ആകാശവാണിയിൽ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

സമയം 3 മണി. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ആകാശവാണി ഒരുക്കുന്ന സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഇന്ന് സെപ്റ്റംബർ 21, ലോക അൽഷിമേഴ്സ് ദിനം. ഓർമ്മക്കുറവിലേക്ക് നയിക്കുന്ന മസ്തിഷ്ക രോഗമായ അൽഷിമേഴ്സിനെ കുറിച്ചും മറവി രോഗം അഥവാ ഡിമെൻഷ്യയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർ നേരിടുന്ന സാമൂഹികമായ ഒറ്റപ്പെടൽ കുറയ്ക്കാനുമാണ് ഈ ദിനം പ്രധാനമായും ആചരിക്കുന്നത്. ഈ വേളയിൽ ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഓർമ്മയും മറവിയും പ്രമേയമായ കുറേ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിൽ ഒപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്. ആദ്യ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും പി സുശീലയും പാടിയതാണ് ചിത്രം കാലചക്രം.

ദൂരെ നീറുന്നൊരോർമ്മയായി നീ അലയുന്നു, എസ് ജാനകി പാടിയ ഗാനം. ബാലു കിരീത്തിൻ്റെ വരികൾ, ജിതിൻ ശ്യാമിൻ്റെ സംഗീതം. ചിത്രം പൊന്മുടി.

ഓർമ്മകളും മറവിയും സമ്മേളിക്കുന്ന ഗാനങ്ങളുമായി ഗാനോപഹാരം തുടരുകയാണ്. ബോഗൻവില്ല എന്ന ചിത്രത്തിനുവേണ്ടി മധുവന്തി നാരായൺ പാടിയ ഗാനമാണ് ഇനി. റഫീഖ് അഹമ്മദ് എഴുതി, സുഷിൻ ശ്യാം ഈണം പകർന്ന ഗാനം.

ചില ഓർമ്മകൾ അങ്ങനെയാണ്, മറക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടെ വന്ന് അവ നമ്മെ നോവിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഗാനത്തിലും മറവിയുടെ കുഴിമാടത്തിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഓർമ്മകൾ ചിരഞ്ജീവികളായി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ഒരു വിളിപ്പാടകലെ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

അൽഷിമേഴ്സ് രോഗം ഒരു വ്യക്തിയുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രമേയമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര. പ്രായത്തിൽ കവിഞ്ഞ മറവി രോഗം ബാധിക്കുന്ന രമേശൻ നായർ എന്ന കഥാപാത്രത്തെ മോഹൻലാലാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. പി പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ ആസ്പദമാക്കി വന്ന ചിത്രമായിരുന്നു ഇത്. തന്മാത്രയ്ക്ക് വേണ്ടി കൈതപ്രം എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം.

ലോകം അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന ഇന്ന് ഓർമ്മയും മറവിയും സമ്മേളിക്കുന്ന ഗാനങ്ങളാണ് ഗാനോപഹാരത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബസ് അപകടത്തെ തുടർന്ന് തൻ്റെ ഓർമ്മശക്തിയും ഭൂതകാലവും പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഭർത്തൃമതിയായ ഒരു ചെറുപ്പക്കാരിയുടെ കഥ പറഞ്ഞ സിനിമയാണ് 1990 പി പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെ. ജീവിതത്തിൻ്റെ ഇന്നലകൾ ഓർക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ എത്ര ഭീകരമാണ് അല്ലേ? ശോഭനയാണ് ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം നമുക്കിനി കേൾക്കാം. കൈതപ്രമാണ് ഗാനമെഴുതിയത്. പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

0: ലോക അൽഷിമേഴ്സ് ദിനമായ ഇന്ന് മറവിയും ഓർമ്മയും സമ്മേളിക്കുന്ന ഗാനങ്ങളാണ് ഗാനോപഹാരത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 4 മണിവരെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും.
1: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
2: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
0: ഗാനോപഹാരം തുടരുകയാണ്. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം, P. ജയചന്ദ്രനും സുജാതയും പാടിയത്, ചിത്രം 2-ാം ഭാവം.

ഓർമ്മകൾക്ക് അത്രമേൽ കൈപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മറവിയെ മധുരമായി കൂടെ കൂട്ടാമെന്ന് പറയുന്നവരുണ്ട്. ചിലർക്ക് ചില ഓർമ്മകൾ മധുരിക്കുന്ന വേദനയാണ്, ചിലർക്ക് സുഖമുള്ള അനുഭൂതിയുമാണ്. പ്രതീക്ഷ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ ഗാനവരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

നമ്മുടെ സിനിമകളിൽ പലപ്പോഴും ഭൂതകാലം നഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ഒരു ഗാനം കടന്നു വരാറുണ്ട്. 1977 ബേബി സംവിധാനം ചെയ്ത ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ രാധ എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മ തിരികെ കൊണ്ടുവരാൻ സോമൻ അവതരിപ്പിച്ച ഗോപി എന്ന കഥാപാത്രം ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയാണ് ഗാനം എഴുതിയത്. ചിത്രം ശംഖുപുഷ്പം.

ശംഖുപുഷ്പം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. മറവിയും ഓർമ്മയും സമ്മേളിക്കുന്ന ഗാനങ്ങളുമായി ഗാനോപഹാരം തുടരുകയാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം മോഹവും മുക്തിയും.

1994 സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ ഈ ദിനം ആദ്യമായി ആചരിച്ചത്. എത്ര നേരത്തെ നിങ്ങൾക്കറിയാം, അത്രയും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒരു ഡിമെൻഷ്യ രോഗനിർണയം പ്രധാനമാണ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. മറക്കേണ്ടത് പലതും ഓർക്കുന്നതും ഓർക്കേണ്ട പലതും മറക്കുന്നതും ഒരു ശാപമാണെന്ന് പറയാറുണ്ട്. രണ്ട് ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

ചില മറവികൾ അനുഗ്രഹമാണെങ്കിലും ജീവിതത്തെ സാരമായി ബാധിക്കുന്ന മറവികൾ ഭീകരമായ ഒരവസ്ഥ തന്നെയാണ്. അങ്ങനെ ഒരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ലോക അൽഷിമേഴ്സ് ദിനമായ ഇന്ന് മറവിയും ഓർമ്മയും സമ്മേളിക്കുന്ന ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ ഗാനോപഹാരം

0: സായന്തനം.
1: പ്രിയ ശ്രോതാക്കളെ, സെപ്റ്റംബർ 21, അതായത് ഇന്ന് ലോക അൽസൈമേഴ്സ് ദിനം. ഈ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് സായന്തനത്തിൽ. മറവി രോഗികളെ പരിചരിക്കുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിന്റെ ആവശ്യകത. ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം നയിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ സജീവ് വി, ശ്രീമതി റീന മാത്യു, ശ്രീമതി മായ ബാബു.
2: സെപ്റ്റംബർ 21 വേൾഡ് അൽസൈമേഴ്സ് ഡേ, മറവി രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിനം. ഈ ദിനം മാത്രമല്ല, ഈ മാസം മുഴുവൻ, സെപ്റ്റംബർ മാസം മുഴുവൻ മറവി രോഗം അത് സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തികൾക്കുമുണ്ടാക്കുന്ന ആകുലതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മാസം തന്നെയാണ്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ വി സജീവ്.
3: നമസ്കാരം സാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പാലമേൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്.
2: ശ്രീമതി റീന മാത്യു.
4: ഞാൻ റിട്ടയേർഡ് ഫാർമസിസ്റ്റ്, ആയുർവേദ ഡിപ്പാർട്ട്മെന്റ്, കോട്ടയം ജില്ലയിൽ നിന്നാണ് ഞാൻ 2024 വിരമിച്ചത്.
2: ശ്രീമതി മായ ബാബു.
5: ഞാൻ സോഷ്യൽ വർക്കറാണ്.
2: ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ തീമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞാൽ മികച്ച പരിചരണമേകാനാകും എന്നതാണ്. ആഗോളതലത്തിൽ ആചരിക്കുന്ന ഈ തീമിന് പുറമെ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മറവി രോഗികളുടെ പരിചരണത്തിൽ ശാസ്ത്രീയമായ പരിശീലനത്തിന്റെ അനിവാര്യത. മറവി രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മറവി എന്താ, ഓർമ്മ എന്താ എന്ന് നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ സജീവ്, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഓർമ്മയിൽ നിന്നാണല്ലോ മറവി തുടങ്ങുന്നത്. ആദ്യമായി ഈ വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ജർമ്മൻ ഭിഷക്കുവരനായിരുന്ന ഡോക്ടർ അലോയിസ് അൽഷെയ്മർ എന്ന ഒരു ഡോക്ടറുടെ പേരിൽ നിന്നാണ് ഈ അൽഷെയ്മേഴ്സ് എന്ന പദം തന്നെ വരുന്നത്. 1901 അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരു രോഗിയിൽ കണ്ട ചില സ്വഭാവ വ്യതിയാനങ്ങൾ, മറവിയുടെ ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹം ചില പര്യാലോചനകൾ നടത്തി. അദ്ദേഹം ചികിത്സ തുടർന്നുകൊണ്ടിരിക്കെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഏകദേശം 5 വർഷത്തിന് ശേഷം ഈ രോഗി മരിച്ചു. മരിച്ചതിന് ശേഷം ഈ ഡോക്ടർ വീണ്ടും ഈ രോഗത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം കാണാൻ തിരിച്ചെത്തി രോഗിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. അവരുടെ മസ്തിഷ്കം എടുത്ത് പരിശോധിച്ചതിന് ശേഷമാണ് അതിനകത്ത് കുറേ വ്യതിയാനങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ തുടർന്ന് അദ്ദേഹം 1910 ഇതൊരു പ്രബന്ധമായി അവതരിപ്പിച്ചു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എമിൽ ക്രിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് തൻ്റെ സുഹൃത്തായ അൽഷെയ്മേഴ്സിന്റെ പേരിൽ ഈ രോഗത്തിന് നാമകരണം ചെയ്തത്. സാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും അൽഷെയ്മർ എന്ന് പറയുമ്പോൾ ഒരു മറവി രോഗം എന്നുള്ളൊരു പദത്തിലൂടെയാണ് സമൂഹം എപ്പോഴും അറിയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വെറുമൊരു മറവി അല്ലെ ഓർമ്മക്കുറവ് മാത്രമല്ല, മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറേയേറെ മാനസിക ഗുണങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് വളരെ ക്രമത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ആ ഡിമെൻഷ്യയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് അൽഷെയ്മേഴ്സ് ഡിസീസ്. അപ്പോൾ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ വ്യക്തികളുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ളതും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളവരുടെ ശേഷി നഷ്ടപ്പെട്ടു പോകാം. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ളവരുടെ കഴിവ് കുറയുന്നു. ഭാഷ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അത് കാരണം ആശയവിനിമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നീട് പെരുമാറ്റത്തിന് പല വ്യതിയാനങ്ങളുണ്ടാവാം, വ്യക്തിത്വ പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ് അൽഷെയ്മേഴ്സ് രോഗത്തിൽ കാണപ്പെടുന്നത്.
2: റീന മാത്യുവിൻ്റെ അനുഭവത്തിൽ അമ്മയും അച്ഛനും ഈ രണ്ടു പേരും രണ്ട് ഘട്ടത്തിലായിട്ട് ക്രമേണ ഓർമ്മ നഷ്ടപ്പെട്ടവരാ. അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത് മനസ്സിലായത്?
4: എൻ്റെ അമ്മ വളരെ നന്നായി സംസാരിക്കുകയും പെരുമാറുകയും പാട്ട് പാടുകയും പാചകം ചെയ്യുകയും എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടെ നല്ല അടുപ്പും ചിട്ടയോടും ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 2018 അമ്മ മരിക്കുന്നത്. പ്രമേഹം നന്നായിട്ടുണ്ടായിരുന്നു. ഗുളിക ഒക്കെ മാറി ഇൻസുലിൻ എടുക്കുന്ന അവസ്ഥയിലുമൊക്കെ ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം അമ്മയുടെ സംസാരം വളരെ കുറഞ്ഞു. പത്രം വായിക്കുന്ന ശീലം കുറഞ്ഞു. ആൾക്കാരോട് ഇടപെടുന്ന ആ ഒരു ഇതിൽ നിന്ന്

0: ഉൾവലിയുന്ന ഒരു പ്രകൃതത്തിലേക്ക് അമ്മ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഒക്കെ നമ്മളിതും സൂചിപ്പിക്കുമായിരുന്നു, മറ്റുള്ള ചെക്കപ്പിന് പോകുന്ന സമയത്ത് തന്നെ പ്രായത്തിന്റെ ആയിരിക്കും, അങ്ങനെ ആണ് അതിനുള്ള മറുപടി തന്നത്. ഒരു ദിവസം ഞാനിതുപോലെ ഉള്ളി പൊളിക്കാനായിട്ട് മുറത്തിനകത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. കുറച്ചു കഴിഞ്ഞൊരു 5-10 മിനിറ്റിന് ശേഷം ഞാൻ നോക്കുമ്പോൾ മുറത്തിനകത്ത് തൊലി മാത്രം മുഴുവൻ പൊളിച്ച് അതിനെ മുഴുവൻ അങ്ങ് മാറ്റി,
1: ഇതളുകളാക്കി മാറ്റി.
0: എന്താണ് അമ്മേ എന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് ഒന്നും അമ്മ പറയുന്നില്ല. എന്ത് പറ്റിയതാണെന്ന് അമ്മയ്ക്കും അറിയില്ല. അമ്മ ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. എവിടെ നിർത്തണം, സവോളയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് വേണ്ടത്, അങ്ങനെയൊന്നും അമ്മയുടെ ചിന്തയിലില്ലായിരുന്നു. അപ്പോഴേ ഒരു അപകടം ഞാൻ മണത്തി. ഇത് അത്ര ശരിയായ ഒരു പോക്കല്ലല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു മറവിയുടെ
1: ഘട്ടത്തില് ഓർമ്മയിൽ നിന്ന് പോയി എന്നാണോ മനസ്സിലാക്കിയത്?
0: ആ അമ്മയ്ക്ക് എന്ത് പറ്റി, അത് എന്താണമ്മ ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. അതിന് ഉത്തരം ഒന്നും അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. കാരണം വാക്കുകൾക്ക് വേണ്ടി അമ്മ ഭാഷ പ്രയോഗിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് അമ്മയിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. ഒന്നും അതിന് മറുപടി അമ്മ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇങ്ങനെ എന്റെ മുഖത്തേക്ക്
1: നോക്കിയിരിക്കുന്നത്
0: മാത്രമായിരുന്നു അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇതിന്റെ ഒരു വിശദീകരണം നൽകാൻ പറ്റുമായിരിക്കും.
2: റീന മാഡം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 2-3 പോയിന്റുകൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താവുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഡം പറഞ്ഞു അമ്മ വളരെ കൃത്യനിഷ്ഠതയോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചില വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ഈ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നതിന്റെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു 19-20 വയസ്സാകുമ്പോഴത്തേക്കും സാധാരണ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരും. പിന്നീട് ഒരു തുടർച്ചയായിട്ട് ആ വ്യക്തിത്വത്തിന്റെ പല രീതിയിലുള്ള പ്രതിഫലനങ്ങളായിരിക്കും ജീവിതം ഒട്ടാകെ നമ്മൾ കാണുന്നത്. അതിന് മാറ്റങ്ങൾ വരാൻ ചിലപ്പോൾ കടുത്ത ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയോ മാനസിക ഷോക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മനുഷ്യന്റെ വ്യക്തിത്വത്തിന് മാറ്റങ്ങൾ വരാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യക്തിത്വം രൂപപ്പെട്ട് സാധാരണ പോലെ ഒരു ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ കുറച്ച് കാലഘട്ടം കഴിഞ്ഞ, അതായത് ഒരു 50-60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിയുമ്പോൾ ഈ വ്യക്തിത്വത്തിന് സാരമായ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിന്റെ ആദ്യ സൂചനകളായിട്ട് മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള രോഗത്തിന്റെ സൂചനകൾ എന്നുള്ള രീതിയിൽ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് മാഡം പറഞ്ഞൊരു പ്രശ്നമാണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഷാ പ്രയോഗത്തിന് അവർക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. കാരണം സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന കഴിവുകളിലൊന്നാണ്. അതിന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ വാക്കുകൾ ഇപ്പം നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരിയിലായിരിക്കും മറുപടി പറയുന്നതിന് പകരം ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്ന വ്യക്തികൾ ഒന്നോ രണ്ടോ വാക്കുകളിൽ അത് ഒതുക്കും. അപ്പം അതും അതിന്റെ പ്രധാനപ്പെട്ട സൂചനകളിലൊന്നാണ്. കാര്യങ്ങൾ മറന്നു പോകുന്നു എന്ന് മാത്രമല്ല ഭാഷാ പ്രയോഗത്തിന്റെ പ്രശ്നങ്ങൾ വരാം. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഈ കെയർ ഗിവേഴ്സ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അവർക്ക് പരിശീലനം ആവശ്യമായത് എന്തുകൊണ്ടെന്നുള്ളത് ഒരു പോയിന്റും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പം മാഡം പറഞ്ഞു ഉള്ളി തൊലിച്ചിട്ടു, അത് എന്തുകൊണ്ടാണ്? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നും, ഇതെന്താണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നും. നേരെ മറിച്ച് ഇത് ഈ രോഗത്തിന്റെ ഭാഗമാണെന്ന് കൂടെ നിൽക്കുന്ന ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് ദേഷ്യം തോന്നത്തില്ല, അതിനനുസരിച്ച് പോട്ടെ സാരമില്ല നമുക്ക് അടുത്തതെടുത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്കൊരു പരിഗണനയോടുകൂടി അവരെ സമീപിക്കാൻ കഴിയും. അപ്പം ഈ പരിശീലനം എന്ന് പറയുന്നത് ഓരോ സൂക്ഷ്മമായ തലത്തിലും നമുക്ക് ആ പരിശീലനം കൊണ്ട് ഗുണമുണ്ടാവുന്നതാണ്.
1: അതായത് ഡോക്ടർ പറഞ്ഞു വന്നത് ഈ രോഗി എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനുള്ള ശേഷി പരിചാരകനുണ്ടാവണം.
2: അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഈ പരിചാരകൻ എന്നുള്ള ഒരു കെയർ ഗിവർ, പരിചാരകൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നൊക്കെ നമുക്ക് പറയാം, സംരക്ഷകൻ അല്ലെ സംരക്ഷക, ആരാണിത് സംരക്ഷകർ എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. നമുക്ക് സംരക്ഷകരെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഇൻഫോർമൽ സംരക്ഷകർ അല്ലെങ്കിൽ അനൗപചാരിക സംരക്ഷകർ അല്ലെങ്കിൽ പരിചാരകൻ എന്ന് പറയും. അതായത് പ്രധാനമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും, മകനാവാം മകളാവാം അല്ലെങ്കിൽ മരുമകൻ മരുമകൾ അല്ലെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെ ബന്ധുക്കൾ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള അനൗപചാരിക സംരക്ഷകർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഫോർമൽ അല്ലെങ്കിൽ ഔപചാരികമായിട്ട് ഉള്ള സംരക്ഷകർ അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് കെയർ ഗിവേഴ്സ് എന്ന് പറയും. ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായിരിക്കേണ്ടതും അതിനെക്കുറിച്ച് പരിശീലനം ലഭിക്കുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്.
1: ഇതേക്കുറിച്ച് മായാബാബുവിന്റെ അനുഭവം എന്താണ്?
3: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണ്. നമ്മൾ കുടുംബത്തിലുള്ളവരാണ് നോക്കുന്നതെങ്കിൽ തന്നെയും കുടുംബത്തിലെ എല്ലാവരും ഈ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പരിചരിക്കുന്ന ആൾ മാത്രമല്ല, ബാക്കി എല്ലാവരും ഈ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ ആ പരിചരിക്കുന്ന ആളെ കൂടെ കൂടുതൽ സംരക്ഷിക്കാനായിട്ട് പറ്റും. അത് കൂടുതലും ഈ രോഗാവസ്ഥയിലുള്ള ആളുടെ നല്ല പരിചരണത്തിനും അത് അത്യന്താപേക്ഷിതം ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികൾക്കായാലും സമൂഹത്തിനായാലും കൂടുതൽ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ രോഗത്തിന്റെ അവസ്ഥയുടെ തീക്ഷ്ണത എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: അമ്മയ്ക്കും മായയുടെ ഭർത്താവിന്റെ അമ്മയ്ക്കും ഇതേ അവസ്ഥ വന്നപ്പോ അതെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
3: ഭർത്താവിന്റെ അമ്മയായിരുന്നു വീട്ടിൽ കുക്ക് ചെയ്യുന്നതൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പം ആദ്യം ഞാൻ

0: മനസ്സിലാക്കിയാൽ വെച്ചാൽ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നോബ് മാത്രം തുറന്നു വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലിൽ എന്തെങ്കിലും അടപ്പോ വല്ലതും എടുത്ത് വെക്കുക. അപ്പൊ ഗ്യാസ് ലീക്കാകും. പല തവണകളിൽ ഇങ്ങനെ ഗ്യാസ് ലീക്കായി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് തീ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോകുന്നു എന്നുള്ള ഒരു കാര്യം. അത് ഞാൻ വീണ്ടും കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് പല കാര്യങ്ങളിലും അമ്മ ഇങ്ങനെ മറന്നുപോയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കി. പ്രത്യേകമായിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു, അത് അമ്മ സ്വന്തമായിട്ടായിരുന്നു മരുന്നെടുത്ത് കഴിക്കുന്നത്. ഈ മരുന്ന് കഴിക്കുന്നത് അമ്മ പല ദിവസങ്ങളിൽ മറന്നുപോയി. ഒരു ദിവസം പെട്ടെന്ന് അബോധാവസ്ഥയിലേക്കായി. അപ്പോൾ പ്രഷർ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രഷർ ഹൈ ആയി. അപ്പം ഞാൻ മരുന്നിൻ്റെ കവർ നോക്കിയപ്പോഴാണ് ടാബ്ലറ്റുകളുടെ എണ്ണം അതുവഴി അതിനകത്തുണ്ട്, മരുന്ന് കഴിക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ട്.
1: ഓ, ഈ ദിവസങ്ങളിലൊന്നും അമ്മ
0: മരുന്ന് കഴിച്ചിട്ടില്ല.
1: എന്നിട്ട് നിങ്ങളോട് പറയുന്നു കഴിച്ചു,
0: നമ്മൾ ചോദിക്കുമ്പോൾ മരുന്ന് കഴിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അവസ്ഥ വന്നപ്പോ, ഒരു അബോധാവസ്ഥയിലേക്ക് വന്നപ്പം മരുന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മരുന്നുകളുടെ ടാബ്ലറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇത് കഴിച്ചു എന്ന് പലപ്പോഴും മറന്നുപോകുന്നതാണ്, കഴിക്കുന്നില്ല കഴിച്ചു എന്ന് നമ്മളോട് പറയുന്നു. അതൊരു കൂടുതലായിട്ടുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് പോകാൻ അത് കാരണമായി തീർന്നു.
1: ഇതൊരു മരുന്ന് കഴിക്കൽ മാത്രമല്ല, അത് മാത്രമല്ലല്ലോ മറന്നു പോകുന്നത്, അതിനെന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
2: അതായത് ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തി ഇടപെടുന്ന പല മേഖലകളിലും പല ഘടകങ്ങളും പതുക്കെ പതുക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മാഡം പറഞ്ഞു അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ഇടപെടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പ്രായമായവർ അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പം അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന ചില സാധനങ്ങൾ അതിനകത്ത് എന്താണ് അതിന്റെ കൂട്ടുകൾ അവർ മറന്നുപോയെന്നിരിക്കാം. അതൊരു പ്രധാനപ്പെട്ട സൂചനകളാണ്. ലോകാരോഗ്യ സംഘടനയുടെ തീം വെച്ച് തന്നെ നമുക്ക് പറയാം, മുൻകൂട്ടി നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളത്തേക്കെങ്കിലും ഈ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. സ്ഥിരമായിട്ട് അവരുപയോഗിക്കുന്ന കൂട്ടുകൾ മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഓരോരോ പാചകത്തിന് വേണ്ടി ആവശ്യമായ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവർ മറന്നു പോകുന്നു. ഇത് കാണാതെ പലയിടത്ത് തിരഞ്ഞു അങ്ങനെ സമയങ്ങൾ പോകുന്നു. അതിനുശേഷം മറ്റൊരു പ്രധാന പ്രശ്നം ഈ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ സംരക്ഷകരെ,
1: ഡോക്ടർ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം, ഇവര് മറന്നുപോകുന്ന കാര്യം അവരറിയുന്നുമില്ല.
2: അതാണ്, ചുറ്റുമുള്ളവരാണ് ഇത് അറിയുന്നത്. അതാണ്, ചുറ്റുമുള്ളവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും ചുറ്റുമുള്ളവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ആരും ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാവും ഈ ചുറ്റുമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ കെയർ ഗിവറാണ്, അല്ലെങ്കിൽ സംരക്ഷകരാണെന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ മാഡം പറഞ്ഞു ഗ്യാസിന്റെ നോബ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുന്നു കത്തിക്കാതെ. അപ്പൊ ആലോചിച്ച് നോക്കുക, കുടുംബത്തിന് എത്ര വലിയൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ചെറിയ സൂചനയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഗ്യാസ്, തീയ്, പാചകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ചിലപ്പോൾ അവർ വെളിയിലിറങ്ങി പോയിട്ട് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാനസിക ഗുണങ്ങളിലൊന്നാണ് സ്ഥലകാലങ്ങളെ കുറിച്ചുള്ള ബോധം. അത് ക്രമേണ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അവരങ്ങോട്ട് ചിലപ്പോൾ പോകും, തിരിച്ചു വരാനുള്ള വഴി മറന്നു. അവിടെ ആരാണ് കെയർ ഗീവറായിട്ട് നിൽക്കേണ്ടതെന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ കെയർ ഗീവർ സമൂഹമാണ്. പ്രായമായൊരു വ്യക്തി വെളിയിൽ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുന്ന അവർ അസ്വാഭാവികമായ രീതിയിൽ കണ്ടുകഴിഞ്ഞാൽ അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുക, അല്ലെങ്കിൽ എവരെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതാണ് സമൂഹം അവിടെ കെയർ ഗീവറായിട്ട് മാറുകയാണ്.
1: നേരത്തെ ഡോക്ടർ ഫോർമൽ ഇൻഫോർമൽ കെയർ ഗീവേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ വീടുകളിലെ ഇത്തരമുള്ള അവസ്ഥയിലുള്ള ഏതൊരു വ്യക്തിയുടെയും പരിചാരകരായി വരുന്നത് അവരുടെ വീട്ടിൽ ഒപ്പം താമസിക്കുന്ന മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ആണ്.
2: അതെ, തീർച്ചയായും.
1: അവരൊരു കാരണവശാലും എവിടെയും കെയർ ഗിവിംഗ് പഠിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ അവരുടെ ജീവിതം ഏത് തരത്തിലാവും?
2: അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് അനുഭവിച്ച ഓരോ വ്യക്തികളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു പ്രതിസന്ധി നേരിടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ശാരീരിക രോഗം, മാരകമായിട്ടുള്ള ശാരീരിക രോഗമാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവാം, അത് ഡോക്ടർമാർ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്ന മാർഗങ്ങളും രീതികളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു, കൂടുന്ന എന്തൊക്കെ സാഹചര്യങ്ങളാണ് അത് മനസ്സിലാക്കാനുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും. കൃത്യമായ രൂപരേഖയോടുകൂടി നമുക്ക് മറ്റു രോഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നേരെ മറിച്ച് അൽഷെയ്മേഴ്സ് രോഗത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി, ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും ഈ വീട്ടിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും. ഇത് എങ്ങനെ തരണം ചെയ്യണം, എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്, വൈകാരികമായ വിക്ഷോഭങ്ങൾ, കോപം, അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ്, മാനസികമായ അസ്വസ്ഥത, ഇതെല്ലാം നിരന്തരം അവരും അനുഭവിച്ചുകൊണ്ടിരിക്കും. അൽഷെയ്മേഴ്സ് രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രോഗി ഒരുപക്ഷെ അനുഭവിക്കുന്നതിൽ കൂടുതലായിരിക്കും സംരക്ഷകർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും പരിശീലനം നൽകുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള പരിശീലനത്തിന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ലഭ്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയുന്നത്.
1: തീർച്ചയായിട്ടും. അതുകൊണ്ട് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിചരണം ഓരോ വ്യക്തിയും പഠിക്കേണ്ടതാണ്.
2: അതെ,
1: ഇതിനുവേണ്ടിയാണ് കോട്ടയത്ത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ IUCDS എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിമൻഷ കെയർ പാലായുമായി ചേർന്ന് പരിശീലനത്തിൻ്റെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. റീനയും മായയും കോഴ്സിൽ പങ്കെടുത്തവരാണ്. പങ്കെടുത്തതിന് മുൻപും പങ്കെടുത്തതിന് ശേഷവുമുള്ള നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്? മായയ്ക്ക് എന്താണ് പറയാനുള്ളത്?
0: എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, രണ്ടുപേരെ ഞാൻ സംരക്ഷിച്ചല്ലോ വീട്ടിൽ. ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് അവരെ പരിചരിക്കാമായിരുന്നു. അല്ലെ, ഇതിൻ്റെ ഓരോ ഘട്ടവും എങ്ങനെയാണെന്നുള്ളത് സയൻറ്റിഫിക്കായിട്ടൂടെ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇവരെങ്ങനെയാണ് ഇവരുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇവരുടെ വൈകാരിക ഇതുകളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പോകാനായിട്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് സാധിക്കുമായിരുന്നു.
2: മെച്ചപ്പെട്ട
0: രീതിയിൽ അവർ മെച്ചപ്പെട്ട പരിചരണം അവർക്ക്
2: ലഭിക്കുന്നതിനോടൊപ്പം ഈ
0: ബുദ്ധിമുട്ട് അസ്വസ്ഥതകളെ കുറയ്ക്കാൻ പറ്റും.
2: ഒരു പരിശീലനം ലഭിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് അൽഷെയ്മേഴ്സ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറച്ചുകൂടെ കരുണയോടുകൂടി നമ്മൾ സമീപിക്കാൻ. നേരെ മറിച്ച് അങ്ങനെ ഒരു പരിശീലനം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രതികരണത്തിനും മാറ്റം വരുത്താൻ കഴിയും. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുന്നു, അതിനോട് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നു, റിയാക്ട് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് അവിടെ ഒരു പരിശീലനം ലഭിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ റിയാക്ട് എന്നുള്ളത് വഴി റെസ്പോണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ ഈ രണ്ട് വാക്കുകൾക്കും പ്രതികരണം എന്നുള്ളതാണ് അർത്ഥമെങ്കിലും, പക്ഷേ ഈ റിയാക്ട് എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടാവുന്നു, അതിനോട് നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതാണ് റിയാക്ട്. നേരെ മറിച്ച് ഒരു വാക്കുകൂടി അതിനകത്ത് വികാരവും കൂടാതെ വിചാരവും കൂടി കടന്നു വരുമ്പോഴാണ് റെസ്പോണ്ട് എന്നുള്ള ഒരു വാക്ക് വരുന്നത്.
0: നമ്മുടെ സമീപനത്തിന്റെ രീതി,
2: നമ്മുടെ സമീപനത്തിനാണ് മാറ്റം വരുന്നത്. അവരുടെ ബിഹേവിയറിന് മാറ്റം വരാതെ സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നുള്ളതല്ല, നമ്മുടെ സമീപനത്തിന് നമ്മുടെ മനസ്സിലാക്കലിന് മാറ്റം. ചിലർ പറയും അമ്മയെ കാണണമെന്ന് പറയും. അപ്പൊ നമുക്ക് സ്വഭാവം 70 വയസ്സുള്ള അല്ലെ 80 വയസ്സുള്ള ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരാളുടെ അമ്മയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ മരിച്ചു പോയിരിക്കാം. അമ്മ എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ചിലര് പ്രശ്നം ഉണ്ടാകും. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ സാധാരണ രീതി നമ്മൾ പറയുന്നത് നിങ്ങളുടെ അമ്മ നേരത്തെ മരിച്ചു പോയതില്ല, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് നമ്മൾ സാധാരണ അല്ല ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് നമ്മൾ പറയാം. അതൊരു റിയാക്ഷനാണ്. നേരെ മറിച്ച് അതിൻ്റെ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അമ്മയെക്കുറിച്ച് ചോദിക്കാം, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ആളിനോട് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ രീതിയിലേക്ക് അവരുടെ തോന്നലുകളും അല്ലെങ്കിൽ അവരുടെ സംസാരവും മാറിപ്പോ. ഇവിടെയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ അവരെ എതിർക്കുക എന്നുള്ളതല്ല, അവരോട് വാദിക്കുക എതിർക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഒരു രീതിയിലും നടപ്പിലാവുന്ന കാര്യമല്ല. കാരണം നമുക്കറിയാം ഈ യുക്തി എന്ന് പറയുന്നത് അതിനെ നമ്മുടെ തലച്ചോറാണ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കമാണ് യുക്തിയെ കൺട്രോൾ ചെയ്യുന്നത്. ആ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ക്രമേണ താഴെ പോകുന്നത് കാരണം യുക്തി വിചാരം അവർക്ക് നടക്കും. നമ്മൾ എത്രയൊക്കെ വിശദീകരണങ്ങൾ കൊടുത്തു, അമ്മ മരിച്ചുപോയി, 80 വയസ്സ്, അമ്മയല്ലേ അത് ചെയ്ത, ഓർമ്മയില്ലേ ആ ദിവസമാണ് മരിച്ചുപോയി എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. നേരെ മറിച്ച് അമ്മയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ അവർ പറയും. അപ്പൊ ആ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആ നിമിഷം നമുക്ക് തരണം ചെയ്തു പോകും.
1: അതിനൊരു ഗുണം കൂടെ ഉണ്ട്, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിലവിലുള്ള ഓർമ്മകൾ അത് മരിച്ചു പോകാതെ സജീവമാക്കി
2: നിലനിർത്തുകയും ചെയ്യും,
1: നിലനിർത്താം.
2: അത് ചിലപ്പോൾ സന്തോഷമുള്ള ഓർമ്മകളായിരിക്കും, കുറച്ചുകൂടെ സമാധാനം ഓർക്കുന്നത്.
1: അതെ അതെ. ഇതേപ്പറ്റി റീന മാത്യുവിന് എന്താണ് പറയാനുള്ളത്?
3: രോഗിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. രോഗിയെ പരിചരിക്കുന്നയാളുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും വളരെയധികം വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഈ ട്രെയിനിങ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം അതായിരുന്നു. നേരത്തെ നമുക്കിത് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് പലതും ഇവരെ നമ്മുടെ കാഴ്ചപ്പാടുകളെ അതനുസരിച്ച് മാറ്റി ഇവരെ നന്നായിട്ട് നമുക്ക് കുറെ കൂടി നല്ല രീതിയിൽ പരിചരിക്കാമായിരുന്നല്ലോ.
1: ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഈ പരിശീലനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ ഈ രോഗിയുടെ മനസ്സായി മാറാൻ പരിചാരകർക്ക് പറ്റും. ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയിൽ ഹോമിയോപ്പതിക്ക് ഇക്കാര്യത്തിൽ വലിയ സേവനമാണ് ചെയ്യാനുള്ളത്. അതേക്കുറിച്ച് ഡോക്ടർ സജീവ് എന്ന് പറയുമോ?
2: നമുക്കറിയാം ഡിമെൻഷ്യ എന്ന രോഗം പൂർണ്ണമായിട്ട് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും അതിന് ഫലപ്രദമായ രീതിയിൽ നിരന്തരം ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾ നൽകുന്നതിലൂടെ നമുക്ക് സാധിക്കും.
1: അതായത് ഓരോ ദിവസവും ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന് അത് ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് അപ്പോഴപ്പം മരുന്ന് കൊടുത്താൽ വളരെ സുഖകരമായിട്ട് നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായ നമ്മുടെ ശ്രോതാക്കൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, മറവി രോഗം, ഡിമെൻഷ എന്നൊക്കെ കേട്ടു, ഇതിൻ്റെ പ്രാഥമികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറൊന്ന് പറയുമോ?
2: ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാം വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ മറവി രോഗം എന്ന് തന്നെയാണ്, ഓർമ്മകളില്ലാതാവുക. അതായത് നിത്യജീവിതത്തിൽ നമ്മളിപ്പോൾ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ താക്കോൽ വെച്ചിട്ട് എവിടെയാണെന്ന് മറന്നു പോവുക. ഇത് പക്ഷേ നമ്മളെല്ലാം ആലോചിക്കുക, നമ്മളെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, സാധാരണ ഉള്ളൊരു അവസ്ഥയിലുള്ള ഒരു മറവിയും മറവി രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നതും തമ്മിൽ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ വ്യക്തികളാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചതെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഒരു ചെറിയ സമയത്തിൻ്റെ വ്യത്യാസം മാത്രം. നേരെ മറിച്ച് ഒരു മറവി രോഗം ബാധിച്ച ഒരാളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എത്ര അവർ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാലും അവർക്ക് എവിടെയായിരിക്കും ആ വസ്തുക്കൾ വെച്ചതെന്ന് അവർക്ക് ഓർമ്മ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യതിയാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ സ്റ്റേജിലൊക്കെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ പേരുകൾ ചിലപ്പോൾ ഓർമ്മ വരുമായിരുന്നു.

0: ചിലപ്പോൾ അത്ര സ്ഥിരമായിട്ട് ഇടപെടാത്ത ബന്ധുക്കളുടെ പേരുകളായിരിക്കും പലപ്പോഴും മറന്നു പോകുന്നത്.
1: ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത്, ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിചരണം പഠിച്ചിട്ടില്ലാത്ത, പരിശീലിച്ചിട്ടില്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ളവരാണ് കേറെങ്കിൽ, യഥാർത്ഥ രോഗി മരിക്കുന്നതിന് മുൻപേ 30% പരിചാരകർ മരിച്ചു പോകുന്നുവെന്നാണ്.
0: കാരണം ഒരു രോഗി പരിചാരകർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഏറ്റവും സാധാരണമായിട്ട് വരുന്ന ഉറക്കക്കുറവ്. കാരണം പലപ്പോഴും ഈ രോഗികൾ, അവർക്ക് ഈ സ്ഥലകാലം, കാലം എന്നുള്ള പ്രശ്നം അവരെ ബാധിക്കാത്തത് കൊണ്ട് രാത്രിയാണോ പകലാണോ എന്ന് അറിയില്ല. അവർ ചിലപ്പോൾ പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയായിരിക്കും ഉണർന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഇവർ നേരിടുന്ന മാനസിക സമ്മർദ്ദം, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയോ അച്ഛനോ ആരും ആയിരിക്കാം, അവർക്ക് ഇത്രയും നാൾ വളരെ പ്രിയപ്പെട്ട ആളുകളായിട്ടിരുന്ന വ്യക്തികളായിരിക്കും. ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷൈമേഴ്സ് എന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ അവരുടെ ജീവിതത്തിൽ നിന്നും ഈ വ്യക്തികളെല്ലാം, കുടുംബത്തിലെ മറ്റു വ്യക്തികളെല്ലാം എന്താണ് അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകും. അത് ഏൽപ്പിക്കുന്ന മാനസിക ക്ഷതം വളരെ കൂടുതലാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നമ്മളെ തിരിച്ചറിയാതെ പോകുന്നു, അതൊരു മാനസികാഘാതം. പിന്നെ ഇവർക്കുണ്ടാവുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, അത് കാരണം ഉണ്ടാവുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഏൽപ്പിക്കുന്ന ക്ഷതം. പിന്നെ സമൂഹം ആളുകളെ പലപ്പോഴും ഈ സ്റ്റിഗ്മ കാരണം കുറ്റപ്പെടുത്താനുള്ള, അത് ഏൽപ്പിക്കുന്ന പലയിടത്തു നിന്നുള്ള
1: സമൂഹം മാത്രമല്ല ബന്ധുക്കൾ തന്നെ.
0: അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ഈ സെൽഫ് അവയർനെസ് നഷ്ടപ്പെട്ടു, അവനവനെ കുറിച്ചുള്ള ബോധം. അത് കാരണം സംഭവിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചില്ല എന്ന് പറയും. ഇതെന്താണ്, ഇവർ ചിലപ്പോൾ വീട്ടിൽ വരുന്ന മറ്റുള്ളവരോട് പറഞ്ഞെന്നും ഇരിക്കും. ഇതൊരു പരിശീലനം ലഭിച്ച ഒരാളാണെങ്കിൽ ഇത് മനസ്സിലാക്കി കുഴപ്പമില്ല, ഈ പ്രശ്നരോഗം കാരണം പറയുന്നതാണെന്ന് മനസ്സിലാക്കും.
1: ആർക്കാണ് പരിശീലനം വേണ്ടത്?
0: പരിശീലനം വേണ്ടത് സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. ഒരു പരിശീലനം, ഔപചാരികവും അനൗപചാരികവുമായ പരിശീലനത്തിന് എല്ലാവരും വിധേയരാവേണ്ടതാണ്. കേരളത്തിലെ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. അത് കാരണം പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും നമ്മൾ കേരളത്തിൽ കണ്ടുമുട്ടുന്ന 1/5 60 വയസ്സിന് മുകളിലുള്ളതായിരിക്കും. 20% ആളുകളും അതിന് മുകളിലുള്ളതായിരിക്കും. അതിൽ ഒരു 20% ആളുകൾക്ക് ഡിമെൻഷ്യയും കാണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അത്ര രൂക്ഷമായൊരവസ്ഥയിലൊക്കെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം.
1: മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിൻ്റെയും കണ്ടെത്തൽ, ആയുർവേദം 1000 ആണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് 30 വയസ്സ് കഴിയുമ്പോൾ 35-40 വയസ്സുകളിൽ ആരംഭിക്കുന്നു. അതേ സ്റ്റേജിൽ തന്നെ ഇപ്പോൾ മോഡേൺ മെഡിസിനും ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട്, 30-40 ഇടയ്ക്കാണ് മറവി രോഗം തുടക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും, എങ്ങനെ തടയാൻ പറ്റും, എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും?
0: ചില സാധാരണ രോഗങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി നമുക്ക് തലച്ചോറിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെ സ്കാനിങ് പോലും നമ്മൾ ഈ രോഗത്തിന്റെ ആദ്യഘട്ടത്തിലൊന്നും സ്കാനിങ്ങിൽ വളരെ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് പ്രശ്നം. രക്തപരിശോധനകളാണെങ്കിലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ അൽഷൈമേഴ്സ് പോലുള്ള മറവിയുടെ പ്രശ്നങ്ങളുമായിട്ട് കാണപ്പെടുന്ന ചില അവസ്ഥകളുണ്ട്. അതായത് ചില വിറ്റാമിനുകളുടെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്തരം രക്തപരിശോധനകൾ നടത്തും. ഉദാഹരണത്തിന് വൈറ്റമിൻ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്, അതിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ചില ഇത്തരം ചില ന്യൂറോസൈക്യാട്രിക് സിംറ്റംസ് കാണപ്പെടാം. വൈറ്റമിൻ D കുറവുണ്ടെങ്കിൽ ചെറിയ ചില പ്രശ്നങ്ങൾ കാണപ്പെടാം. തൈറോയിഡിന്റെ രോഗമുള്ളവർക്ക്, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന രോഗങ്ങൾക്ക് ചില മറവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും മറവി രോഗം എന്ന നിർണയത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതൊന്നും അല്ല എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൂടാതെ പിന്നെ പറഞ്ഞത്, ഇത് ഏകദേശം അൽഷൈമേഴ്സ് ആണ് എന്ന് നമുക്ക് സൂചനകളുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ എവിടെക്കിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ കിട്ടുന്ന സൂചനകൾ തന്നെയാണ്. നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഇടപെടുന്ന പല മേഖലകളിലും ഈ ഓർമ്മ ഒരു പ്രശ്നം, അതായത് ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ, ഇതേപോലെ സാധനങ്ങൾ വെച്ച് മറന്നു പോവുക, അല്ലെങ്കിൽ മുറി പൂട്ടാൻ കതക് പൂട്ടാൻ മറന്നു പോയിട്ട് പോവുക, സാധനങ്ങൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ കൂട്ടെന്താണെന്ന് മറന്നു പോവുക, ഇതൊക്കെ അതിൻ്റെ വളരെ നേരത്തെയുള്ള സൂചനകളാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 5, ശകവർഷം 1948 ഭാദ്രം 30, 2026 സെപ്റ്റംബർ മാസം 21 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30:56. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ആദ്യം ഇന്നലത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യമേതാണ്? ഉത്തരം, ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ ദേശീയഗാനം. ഇനി ഇന്നത്തെ ചോദ്യം, പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആര്? ആകാശവാണി, ദേവികുളം സ്പൈസ് എഫ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനിസൈ. തേനിസൈയിൽ ഇന്നാദ്യം ശിവ എന്ന ചിത്രത്തിന് വേണ്ടി SP ബാലം സുബ്രഹ്മണ്യവും സംഘവും പാടിയത്.

0: मेहरबान कदरदान बच्चे बूढ़े और जवान, सौ बात की एक बात है सही। सिर्फ पैसे भेजने के लिए QR स्कैन करते हैं या पिन डालते हैं, पैसे मिलने के लिए नहीं।
1: RBI कहता है QR कोड स्कैन करते समय या पिन डालते समय थोड़ा ध्यान से।
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: അർദ്ധഗാനം പാടിയത് MS വിശ്വനാഥൻ, ചിത്രം ശിവപ്പ് സൂര്യൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം ചിത്രം സൂരക്കോട്ടൈ സിംഗക്കുട്ടി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം സുമംഗലി എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കഭി കഭി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് അടുത്തത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം കബി ഹാൻ കബീന എന്ന ചിത്രത്തിൽ നിന്ന് അമിത് കുമാർ, ഉദിത് നാരായൺ, വിജയ് പണ്ഡിറ്റ് തുടങ്ങിയവർ പാടിയത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൽഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്താനാണ് ഈ ദിനാചരണം എല്ലാ വർഷവും നടത്തിവരുന്നത്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൽഷിമേഴ്സ് അഥവാ മറവി രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒട്ടും നിസാരവൽക്കരിക്കേണ്ട ഒരു രോഗമല്ല അൽഷിമേഴ്സ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെക്കുറിച്ചും ശ്രോതാക്കൾക്കായി ഒന്ന് വിശദമായി പറയാമോ?
2: അതായത് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ്. നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി. ഇതെല്ലാം കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓർമ്മയാണ്. പക്ഷെ ഈ ഓർമ്മ മങ്ങിത്തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഓർമ്മ മങ്ങിത്തുടങ്ങുമ്പോൾ അത് പ്രായമായതിൻ്റെയാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും. പക്ഷേ നമ്മളത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും അതിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയത്തിൻ്റെ പ്രാധാന്യം, അതുകൊണ്ട് എത്രത്തോളം മാറ്റം രോഗിക്കും കുടുംബത്തിനും വരുത്താൻ കഴിയും, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം.
1: മാഡം, ഒരാൾക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും, കുറച്ച് നാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോട് അനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ച് വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്.

0: ചെയ്യണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിൻ്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മേഡം, പ്രായം കൂടുന്തോറും മറവി കൂടും എന്നൊരു ധാരണ എല്ലാവരും സാധാരണയായി പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണ പലപ്പോഴും നമ്മളിലുള്ളത് രോഗനിർണയം വൈകുന്നതിന് ഒരു കാരണമായി പറയാനാവില്ലേ?
0: തീർച്ചയായും അത് ഒരു ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പെയർമെൻ്റ് എന്ന് പറയും. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കില്ലേ, നമ്മുടെ മുടി കൊഴിയും, മുടി നരയ്ക്കും, സ്കിൻ ചുളിയും. ഇതൊന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളാണ്. ഇതുപോലെ നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള കോശങ്ങളും ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ള പല പ്രവർത്തികൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുകൾ, അതിലൊന്നാണ് ഓർമ്മ, ഭാഷ, പെരുമാറ്റം, കാര്യങ്ങളെല്ലാം പഴയതുപോലെ സ്പീഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇവയെല്ലാം പ്രായ കടന്നു ചെല്ലും തോറും കുറഞ്ഞു വരും. പക്ഷേ ഇത് നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാർ, ദ സെയിം പ്രായത്തിലും അതേ ലിംഗത്തിലുമുള്ള ആൾക്കാരുടെ, അവരെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. അതായത് വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫിനും ഏതാണ്ട് ഒരേ പ്രായക്കാരാണെങ്കിൽ രണ്ടുപേർക്കും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, അവരുടെ കൂട്ടുകാരുടെ എല്ലാം ഒരുപോലെ. പക്ഷേ നമ്മുടെ പ്രായത്തിലോ നമ്മുടെ പരിചയത്തിലോ ഇതേ പ്രായക്കാരെ അനുബന്ധിച്ച് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അസാധാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ ചികിത്സ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും രോഗിക്ക്, ഈ ട്രൂ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പലപ്പോഴും രോഗിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ചുറ്റുമുള്ളവർ, കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, കൂട്ടുകാർ, ഇവർക്കായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ പരിചയക്കാർക്കോ ഇങ്ങനൊരു മാറ്റം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മക്കുറവ്, പെരുമാറ്റത്തിലെ വ്യത്യാസം, ഭാഷയിലെ വ്യത്യാസം, വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വഴി തെറ്റിപ്പോകുന്നു, പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ചെരുപ്പിടുമ്പോൾ ഇടതുവശവും വലതുവശവും തമ്മിൽ ഇവർക്ക് തെറ്റിപ്പോവാം, അപ്പോൾ ചെരുപ്പ് മാറിയിടാം, ഷർട്ട് ധരിക്കുമ്പോൾ വ്യത്യാസം വരാം, കൈ തിരിച്ചിടുന്നതിന് പകരം ഷർട്ട് അല്ലാതെ എടുത്തിടുക, ബട്ടൺസ് മാറ്റിയിടുക, സാരി ഉടുക്കാൻ സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ പക്ഷെ സാരി ഉടുക്കാൻ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു, ഒരു പാചകം ചെയ്യുന്നതിനെ നമുക്കറിയാം എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് എത്രയോ സ്റ്റെപ്പുകൾ വേണ്ടതാണ്. അപ്പം അതിലൊക്കെ ഒരു മാറ്റം വരുന്നു. അത് വീട്ടുകാർക്കും പരിചയക്കാർക്കുമാണ് പലപ്പോഴും ആദ്യം തിരിച്ചറിയാൻ കഴിയുക. അത് നമ്മൾ തിരിച്ചറിയുക, എത്രയും പെട്ടെന്ന് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ ഇത്രയും വൈകില്ല.
1: മേഡം, രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നത് ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗിയുടെ ജീവിത നിലവാരത്തിനും എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതായത് രോഗം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മറവിയും അൽസമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിലോ മറവി രോഗമോ അല്ല. അത് വിഷാദം കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വരാം, ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം, ചില അണുബാധകൾ കൊണ്ടുവരാം, അതുമല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് മറവി വരാം. അപ്പം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ മറവി ചിലപ്പോൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. മറവി ഉണ്ടെങ്കിൽ ആ മറവിയുടെ ഇതുപോലെ ചികിത്സിച്ച് മാറ്റാവുന്ന കാരണങ്ങളുണ്ടായേക്കാം, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയണം. രണ്ട്, മറവി രോഗം ഉദാഹരണത്തിന് അൽസമേഴ്സ് ഡിമെൻഷ്യ ആണെന്നിരിക്കട്ടെ, അത് കൂടുതൽ മോശമാകുന്നതിൻ്റെ ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുത്താൻ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം അത്തരം മരുന്നുകൾ നേരത്തെ തുടങ്ങാൻ കഴിയും. മറ്റൊന്ന്, രോഗിക്കും ഈ കുടുംബാംഗങ്ങൾക്കും തുടർന്നുള്ള ചികിത്സ, ജീവിതം, സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം നേരത്തെ ലഭ്യമാവും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം കുടുംബത്തെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ തലച്ചോറിന് ബാക്കിയുള്ള കഴിവുകളുണ്ട്, എല്ലാ കഴിവുകളും നഷ്ടമാവുന്നില്ല. അപ്പോൾ ഉള്ള കഴിവുകൾ എത്രത്തോളം നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാം, എത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാം, അത് കൂടുതൽ മോശമാകുന്നത് തടയാൻ എന്ത് ചെയ്യാം, ഭാവിയിൽ രോഗിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി വരുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തായിരിക്കാം, സാമൂഹിക പിന്തുണ എന്തായിരിക്കാം, ഇതെല്ലാം മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള അവസരമാണ്. മറ്റൊന്ന്, ഈ അൽസമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം പലതരം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് രോഗനിർണയത്തിനാവട്ടെ, ചികിത്സയെ സംബന്ധിച്ചാവട്ടെ. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഇത്തരം ഗവേഷണങ്ങളിലോ ക്ലിനിക്കൽ ട്രയൽസിലോ ചിലപ്പോൾ പങ്കാളികളാകാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞേക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇത്രയും നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിലുള്ള പ്രാധാന്യം.
1: മേഡം, നമ്മുടെ ജീവിതശൈലി, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കം എന്നിവ അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കാറുണ്ടോ?

0: എന്താണ് മാഡത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: അതെ, തീർച്ചയായിട്ടും. ഒന്ന്, നമ്മുടെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിനകത്ത് നിന്നുമുള്ള മാലിന്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ ജി ലിംഫാറ്റിക് സിസ്റ്റം റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ആരോഗ്യമുള്ള വ്യക്തിക്കും 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഒന്ന്. രണ്ട്, ഭക്ഷണം. ഭക്ഷണത്തിൽ നമ്മുടെ പ്രകൃതിദത്തമായ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള പച്ചക്കറികളും ഇലക്കറികളും കൂടുതലടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ് റെഡ് മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള തരം ഭക്ഷണ രീതിയാണ് ഏറ്റവും ഉചിതം. ഇത് തന്നെയാണ് ആൽസമേഴ്സ് ഡിമെൻഷ്യയ്ക്കും ഇത്തരം പലതരം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് നമ്മൾ പറയും ഇവയ്ക്കും ഒഴിവാക്കാൻ വേണ്ടത് കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ആഴ്ചയിൽ 6 ദിവസമെങ്കിലും വേണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ, ഉദാഹരണത്തിന് മത്തി, ചൂരായലേക്ക് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വേണം. അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊപ്പം കഴിയുമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നട്സ് കുറച്ച് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നട്സ് ആൻഡ് ബെറീസ്, ഞാവൽപ്പഴം തുടങ്ങിയവ, ഇവയും തലച്ചോറ് ദ്രവിക്കുന്ന തരം രോഗങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന് വ്യായാമം. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം, അതായത് വിയർക്കാനും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടാനും പറ്റുന്ന രീതിയിലുള്ള വ്യായാമവും ഇത്തരം രോഗങ്ങൾ വരുന്നത് തടയാൻ കുറേയേറെ സഹായിക്കും.
0: മേഡം, ഈ രോഗനിർണയത്തിന് ശേഷം രോഗിയോട് തൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾ പറയേണ്ടതുണ്ടോ?
1: ആൽഷിമേഴ്സ് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഏതെങ്കിലും ഒരു ഡിമെൻഷ്യ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഏതൊരു രോഗത്തിലും അതിൻ്റെ തുടർന്നുള്ള ചികിത്സ എങ്ങനെ വേണം, തുടർന്ന് തൻ്റെ ഭാവി ജീവിതം എങ്ങനെ വേണം, കുടുംബകാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ രോഗിയെ പരമാവധി നമ്മൾ ഇൻവോൾവ് ചെയ്ത് തന്നെ പോകണം. രോഗിക്ക് അത്തരം കാര്യങ്ങളിൽ പരമാവധി തീരുമാനങ്ങൾ എടുക്കാനും ആ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളിൽ പങ്കെടുക്കാനുമുള്ള അവസരം നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് രോഗമുണ്ടായി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ അവരുടെ ആ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നില്ല. അവരപ്പോഴും പഴയ വ്യക്തികൾ തന്നെയാണ്. അവർക്കും മാന്യതയുണ്ട്, അവർക്കും വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ തൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഉള്ള തീരുമാനങ്ങളിൽ അവരെ നേരത്തെ പങ്കെടുപ്പിക്കേണ്ടതാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും പരാശ്രയത്വം കൂടി വരും. അപ്പോൾ എന്ത് വേണം, എങ്ങനെയുള്ള ജീവിതം, ഏത് രീതിയിലുള്ള സാമൂഹിക പിന്തുണയാണ് വേണ്ടി വരിക, ഇത്തരം കാര്യങ്ങളിൽ രോഗി എപ്പോഴും ആദ്യമേ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെപ്പോഴും തൻ്റെ രോഗത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും.
0: മാഡം, വേൾഡ് അൽഷിമേഴ്സ് ഡേയുടെ ഭാഗമായി എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
1: അതായത് ഈ വർഷത്തെ അൽഷിമേഴ്സ് ഡേയുടെ ആഗോള സന്ദേശം ഇതാണ്: ദ ഏർലിയർ യു നോ ദ മോർ യു ക്യാൻ ഡു, എ ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ്. അതായത് നേരത്തെ അറിയുക, നേരത്തെ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് നേരത്തെ സഹായിക്കാൻ കഴിയും. മറവിയെ ഒരിക്കലും പ്രായത്തിൻ്റെതായി കരുതി അവഗണിക്കരുത്. മറവിയുള്ള രോഗിയെയും കുടുംബാംഗങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ നടത്താൻ കഴിയും.
0: ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്ഷമിക്കണം, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യുഗപുരുഷൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്.

ഡോക്ടർ സലീം രചിച്ച് സുബൈർ മുഹമ്മദ് ഈണം നൽകി സ്വാമി ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസമാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ഹൃദയരാഗങ്ങൾ,

നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 5:30 നാടകഗാനം, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസമാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനം, 6:50 കിസാൻവാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്രഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. നേരിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതായിരുന്നു, പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം, രവീന്ദ്രനാഥ ടാഗോർ. 1911 ഈ നാടകം എഴുതപ്പെട്ടത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ.

0: 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: RBI कहता है QR कोड स्कैन करते समय या पिन डालते समय थोड़ा ध्यान से।

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പ്രവാസ ജീവിതത്തിൽ പ്രതീക്ഷകൾ തെറ്റിയ രവിചേട്ടൻ കൃഷിയിലൂടെ ഉയർത്തെഴുന്നേറ്റ കഥയറിഞ്ഞാണ് ഞാറ്റുവേല കുളത്തൂരിലെത്തിയത്. കൃഷിയിൽ രജത ജൂബിലി പിന്നിട്ട ശ്രീ രവിക്ക് കൃഷി ഇന്ന് ആനന്ദമാണ്, അഭിമാനമാണ്, അതിലുപരി കുടുംബത്തിന്റെ അത്താണിയാണ്. തൊഴിൽ തേടി വിദേശത്ത് പോയ ഇദ്ദേഹത്തിനുണ്ടായ അപകടം ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതം ഇരുൾമൂടിയപ്പോൾ തുണയായത് കൃഷിയാണ്. നാട്ടിലെത്തിയ ഇദ്ദേഹത്തിന് മണ്ണും വീടും ജീവിതവുമൊക്കെ തിരികെ നൽകിയത് കൃഷിയാണ്. തൊഴിലിനായി അലഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ രണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന നിലയിലേക്ക് വളർന്നത് കൃഷിയിലൂടെയാണ്. ഇത്തരത്തിൽ കൈത്താങ്ങായി മാറിയ കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ കർഷകനായ ശ്രീ രവി.
1: ചേട്ടാ, എത്ര നാളായി കൃഷിയിലോട്ട് സജീവമായിട്ട്?
2: ഒരു 25 വർഷമാവും. അതായത് ഞാൻ ഗൾഫിൽ പോയിരുന്നു, ഒരു 10 വർഷം വരെ ഇരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. കമ്പിപ്പണിയാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഞാൻ ഒരു ദിവസം പണിയേറ്റ് അങ്ങനെ നിന്നപ്പോഴും ഞാൻ മുകളിൽ നിന്ന് വീണുപോയി താഴെ. അങ്ങനെ എൻ്റെ കാലിൻ്റെ കുഴ ഒടിഞ്ഞതുപോലെയായി. അങ്ങനെ ഒരു 6 മാസം വരെ അവിടെ പ്ലാസ്റ്റർ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് വേറെ ഒരു വഴിയില്ല. സാമ്പത്തിക ശോക്കം ഇല്ലാത്ത ഒരു കുടുംബമാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും? ഭാര്യയുണ്ട്, എൻ്റെ ഒരു മോയുണ്ട്, അപ്പോൾ ഇവരെ ജീവിക്കണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഞാൻ എന്തായാലും ഒരു കൃഷിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് യഥാർത്ഥം ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത് ഞാൻ പല സ്ഥലത്തും പോയി, പല കൃഷിഭവനിലും പല ക്ലാസ്സിലും പല കാര്യങ്ങൾക്ക് പോയി ഞാൻ ഈ കൃഷി കുറച്ച് എനിക്ക് മനസ്സിലാക്കി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എനിക്ക് വസ്തുക്കളൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് ഒരു വസ്തു ആദ്യം എടുത്തു. ആ വസ്തു എടുത്ത് ആദ്യം ഞാൻ അങ്ങനെ കൃഷി തുടങ്ങി. എന്നിട്ടും എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയാണ്, ജീവിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ സഹിച്ച് കൃഷി തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് കുറേ ചെയ്ത് നല്ല കൃഷിയായിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് അടുത്ത വയലെടുത്തു കൃഷി ചെയ്ത് എനിക്ക് അങ്ങനെ കുറേച്ചെ അങ്ങനെ കയറി കയറി വന്ന് ഞാൻ നല്ലൊരു കൃഷി ആയി അങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. അതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ജീവിച്ച് വന്നു. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലം എടുത്ത് അങ്ങനെ എനിക്ക് അന്നൊക്കെ 10 ഏക്കർ വരെ ഉണ്ടായിരുന്നു. അതായത് 11 കണ്ടം ഇതേപോലെ ഞാൻ പാട്ടത്തിനെടുത്ത് ചെയ്തതാണ്. എനിക്ക് നല്ല ലാഭമായിരുന്നു. എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു. ലോണെടുത്ത് ആദ്യം വീട് വെച്ചു. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് ലോണൊക്കെ എടുത്ത് വീട് വെച്ചത്. വീട് വെച്ചിട്ട് ആ ലോൺ അടച്ച് തീർത്തത് കൃഷി ചെയ്തിട്ടാണ്. ഞാൻ ആ കൃഷിയുടെ ലാഭത്തിനാണ് എടുത്ത് ചെയ്ത്. എൻ്റെ കാര്യങ്ങളൊക്കെ വലിയ മംഗളമായിട്ടിരുന്നു. പിന്നെ വീട്ടിൽ എൻ്റെ ഭാര്യ കൂടെ നിൽക്കും, ഒരു മോയുണ്ട്, അവൻ കൂടെ നിന്ന് പിന്നെ ആളാവശ്യം ഉണ്ടെങ്കിൽ ആളിനെയും വരുത്തി അങ്ങനെയൊക്കെ കൃഷി ചെയ്ത് മുന്നോട്ട് എനിക്ക് നല്ല കൃഷിയായിട്ട് ഞാൻ മുന്നോട്ട് പോയോണ്ടിരുന്നു. 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴിതാ എനിക്ക് ഇത്രയും കാലം കൊണ്ട് ഇപ്പം 2 പേര് ഡെയിലി എനിക്ക് ജോലിക്കുണ്ട്. ഞാൻ ഇപ്പം കൃഷികളെല്ലാം നല്ല രീതിയിൽ നോക്കി. എനിക്ക് ലാഭം തന്നെ. ഒരു കാരണവശാലും കൃഷി നമുക്ക് നഷ്ടം വരില്ല. നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃഷി നമുക്ക് ലാഭമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട.
1: നിലവിൽ എന്തൊക്കെ പച്ചക്കറികളാണ് ചെയ്യുന്നത്? എന്തൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: അതായത് 10,000 മൂട് മരച്ചിനി വരെ ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട്. വെള്ളരി നട്ടിട്ടുണ്ട്. വെണ്ട ആണകുമ്പോൾ വലിയ വെണ്ട. അടുത്ത് 25 വർഷം കൊണ്ട് അന്നുള്ള വിത്ത് തന്നെ ഇന്നും ഇരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം ആ വിത്തിനെ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് വിത്ത് ഒരുപാട് ഞാൻ വിൽക്കുന്നുണ്ട്. 16 കിലോ വിത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് വിറ്റു. ഈ കൊമ്പൻ്റെ വിത്ത് 16 കിലോ ഒരു ഫാം ഹൗസിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ ഞാൻ പഴയ വെള്ളരി വിത്ത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം നട്ടിരുന്നത് ചീര നടന്നുണ്ട്, അതായത് ചുവപ്പ് കത്തി നടന്നുണ്ട്, പിന്നെ വഴിതല നടന്നുണ്ട്, സലാഡ് വെള്ളരി, പയർ, പാവൽ നട്ടിട്ടുണ്ട് ഞാൻ. വാഴ എന്ന് പറഞ്ഞാൽ പാളയം കുടയുണ്ട്, കപ്പയുണ്ട്, മോറീസ് ഉണ്ട്. ഇത്രയും വാഴ ഐറ്റങ്ങൾ ഞാൻ നടന്നുണ്ട്. ഒരു 10 സെൻറ്റിൽ മീനിൻ്റെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബം മൊത്തം ഒരു വിധത്തിലായതും എൻ്റെ ഒരു ചെറിയ വീട് തന്നെ എന്നാലും ഒരു വീട് വച്ചതും എല്ലാം ഈ കൃഷിയിൻ്റെയാണ്. ഞാൻ കൃഷി കൊണ്ടാണ് എനിക്ക് നേട്ടമായത്. അല്ലാതെ എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റാതായി. ഇപ്പോഴും എനിക്ക് എങ്ങനെ നോക്കിയാലും 10,000-3,000 മൂട് വാഴ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലെങ്കിലും ഒരു 10-15 മൂടെങ്കിലും അവരവരെ വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴേ ആ കൃഷിയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ കൃഷി ചെയ്യാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ നമുക്ക് നട്ട് നഷ്ടം വന്നാലും നിങ്ങൾ മടിക്കരുത്, വീണ്ടും അടുത്തും വീണ്ടും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് പരിചയമുള്ളവരടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതേപോലെ കൃഷി ചെയ്ത് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കൃഷി സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത് കൃഷി ചെയ്യാൻ വേണ്ടി. അതേപോലെ എല്ലാവരും കൃഷി ചെയ്യണം, ഒരു ചെടിച്ചട്ടിയിലെങ്കിലും വയ്ക്കണം, അങ്ങനെ വെച്ച് സ്വന്തമായിട്ട്. പക്ഷേ ലാഭം നോക്കരുത്, കിട്ടുന്ന സാധനം നല്ലതായിരിക്കും. ആദ്യം നമ്മൾ കൊണ്ടുപോയിരുന്നത് ബി എ പി സി കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഒരു ഇതാകുമ്പം വിൽക്കുന്നത് കൊണ്ടുപോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളെ കൃഷി ഭവനിനെ കീഴിൽ നമുക്കൊരു വിപണി കിട്ടി. അവരൊരാഴ്ചയിൽ നമ്മൾ 3 ദിവസം കടയുണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് ഇതിനെ കൊണ്ട് കൊടുക്കുന്നത്. ഇത് ഇപ്പോഴെത്ര ഉണ്ടെങ്കിലും ഇവിടെ വന്നെടുക്കാൻ തയ്യാറാണ് ആൾ. അന്ന് അങ്ങനെയല്ല, വളരെ കഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴും സാധനം ഉൽപ്പാദിപ്പിച്ചാൽ മതി, ഉൽപ്പാദിപ്പിച്ചാൽ എടുക്കാൻ ആളുണ്ട്. അതെ, ഇവിടെ ഒന്നെടുക്കാൻ തയ്യാറാണ്. ഇതാ ഇന്നലെയും വിളിച്ചു ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടോ വരട്ടോ എടുക്കട്ടോ. എനിക്ക് ലാഭകരമായിട്ട് തോന്നുന്ന പച്ചക്കറിയൻ, അതായത് 9 മാസം 10 മാസം വേണം വാഴയ്ക്ക്, പച്ചക്കറിക്ക് 3 മാസം മതി. ആ 3 മാസം വിളവെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഉടനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 3 മാസം, അപ്പോൾ 6 മാസമായി. അപ്പോൾ വീണ്ടും 3 മാസം. ആ 3 സ്റ്റെപ്പ് നമുക്ക് പച്ചക്കറികളാണ്. നല്ല അറിയാമെന്നുള്ള രീതിയിൽ പച്ചക്കറി ചെയ്താൽ പച്ചക്കറിയെ പോലെ ലാഭം ഒന്നുമില്ല. വാഴയിൽ 9 മാസം കാത്തിരിക്കണം, 200 രൂപ 300 രൂപ 400 രൂപ കിട്ടാൻ. അതിന് മുമ്പേ തന്നെ ഇതിൽ കിട്ടും. പച്ചക്കറിയിൽ ചീര പെട്ടെന്നാവും. ആനക്കൊമ്പം വെണ്ടയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കൃഷി. വെണ്ട കൃഷിയിൽ എനിക്ക് ലാഭം എന്ന് പറഞ്ഞാൽ 1 മൂട്, അതായത് ആനക്കൊമ്പൻ വെണ്ട, അതിനായിട്ട് ഒറ്റ മൂട്ടിന് തന്നെ 200 രൂപയ്ക്ക് വരെ എനിക്ക് വിൽക്കാൻ കിട്ടിയിട്ടുണ്ട്. അതായത് അത്രയും വെണ്ട അത് നല്ല രീതിയിൽ കായ്ക്കും, അതായത് കാലിസൈഡും കവരോടിക്കും. അത് ഏകദേശം 4-5 മാസം വരെ ഒരു വെണ്ട തന്നെ നമുക്ക് കാവലം കിട്ടും. അങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് പുറത്ത് തന്നെ കിട്ടും. ഒരു സംശയവും വേണ്ട, വെണ്ട പോലെ ലാഭം ഒരു കൃഷിയില്ല. അത്രയും നല്ല ഇതാണ് വെണ്ട കൃഷി. പയർ, സലാഡ്, വെള്ളരി, ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ 2 എണ്ണം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഞാൻ പണ്ടേ എടുത്ത് ആ പഴയ വിത്ത്, 25 വർഷക്കാലം മുമ്പുള്ള വിത്താണ് ഇന്നും എൻ്റെ കയ്യിൽ. അതിന് ഇങ്ങനെ മാറി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഡെയിലി. അതിൻ്റെ എടുക്കുന്ന രീതിയെന്ന് പറഞ്ഞാൽ അത് നല്ല മൂക്കും, നല്ല മൂത്ത് ഒരു ചെറിയ ഉണക്കം അവിടെ നിന്ന് ഉണങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് വിത്ത് കറുക്കും, അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഇത് മാറ്റുമ്പോൾ അത് വിത്ത് കറുക്കും. ആ സമയം ആ വിത്തിനകത്തെടുക്കും, എടുത്ത് കൊണ്ടുവന്നിട്ട് ആ വിത്ത് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഒരു ഉണക്കുണക്കും. ഉണക്കിയിട്ട് അപ്പോഴു തന്നെ ഈ വിത്തിനെ പൊളിച്ചെടുത്തിട്ട് നേരെ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് ആ വിത്ത്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് വിത്തിനകത്ത് കേടുള്ള കാര്യമൊന്നും നമ്മളറിയില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല ഒന്നുപോലെ ഇരിക്കും എല്ലാ വിത്തും. അപ്പോൾ നമ്മൾ അതിനെ എടുത്തിട്ട് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ പൊങ്ങണ വിത്തെല്ലാം കംപ്ലീറ്റ് പാറ്റിക്കളായി. എന്നിട്ട് അടിയിലുള്ള വിത്തിനെ മാത്രം എടുക്കും. അതിൽ ഒരു വിത്ത് പോലും കേട് വരില്ല. ആ വിത്തെടുത്ത് ഉടൻ തന്നെ കോട്ടൻ തുണിയിൽ, പോളിസ്റ്റർ തുണിയിലോ വേറെ പേപ്പറിലോ വേറെ ഒന്നും അത് വയ്ക്കില്ല. ആ കോട്ടൻ തുണിയുടെ മുകളിലിട്ടാൽ മാത്രമേ ഇതിന് ആ ഒരു ഇതിരിക്കുള്ള ഒരു ഉണക്കിൻ്റെതും അതിൻ്റെ ഒരിതും. നല്ല വെയിലാണെങ്കിൽ 1 ദിവസത്തെ വെയിൽ, അത് കഴിഞ്ഞാൽ എടുത്ത് തടലത്ത് വയ്ക്കുക. പിന്നീട് വെയിലത്ത് വയ്ക്കരുത്. വച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മുടുവും, പിന്നെ അത് വലുതായിട്ട് പൊടിക്കാൻ പെട്ടെന്ന് ഇല്ലാതാവും, പെട്ടെന്ന് കയറി കളറും മാറും, ഇല്ലാതാവും. ഇത് മറ്റേ ഇപ്പോൾ നട്ടിരിക്കുന്നത് 9 മാസമായ വിത്താണ്. അതിൽ ഡേറ്റ് എഴുതിയിട്ടിരിക്കും ഞാൻ. 9 മാസമായ വിത്താണ് നട്ടിരിക്കുന്നത്. അത് ഒന്നുപോലും കേട് വരില്ല, എല്ലാം പൊടിക്കും, കൃത്യമായിട്ട് അടച്ചു വച്ചിരിക്കും. കാര്യം എനിക്ക് വിശ്വസിക്കാം. ഞാനിപ്പോൾ 1000 മുട കൊണ്ട് നട്ടു. ഞാൻ നടുമ്പോഴങ്ങനെയാണ് ഒന്നിച്ച് നട്ടിരുന്നാലേ നമുക്കൊരു ഈ കർഷകർക്ക് ഒരു സ്ഥലത്ത് 2 ചാക്ക് 1 ചാക്ക് വെണ്ടയ്ക്ക കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു കണ്ടത്തിനകത്ത് കൊണ്ടുപോകണം. എങ്കിലേ ആ കർഷകനെ വിജയിക്കാൻ പറ്റുള്ളൂ. അവർ എന്തെങ്കിലും ജോലിക്കാർക്കോ അവർക്ക് ശമ്പളം കൊടുക്കാനോ അത് കഴിയണമെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് കിട്ടണം, എങ്കിലാണ് അവർക്ക് ഒരു മുതലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കണ്ടത്തിൽ ഫുള്ളായിട്ട് അങ്ങ് നട്ടു കഴിഞ്ഞാൽ എല്ലാം ഒരു സാധനമേ നടുള്ളൂ, അടുത്ത കണ്ടത്തിൽ പ്രത്യേകം നടും. അങ്ങനെ നമുക്ക് കണ്ടങ്ങളുണ്ട്, അതുകൊണ്ട് നടാം. അങ്ങനെ നടും. ഈ വിത്തെടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി വരുന്ന വിത്ത് ഡാമേജ് ആയി പോകും. ആ വിത്തിരുന്നാൽ 15 കിലോ, 2 കിലോ, 3 കിലോ, 4 കിലോ വിത്ത് ഇങ്ങനെയൊക്കെ വരും. അപ്പോഴും തന്നെ വേറെ അടുത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ 1 കിലോ വിത്തിന് 3000 രൂപ വെച്ച് എനിക്ക് തരും. നല്ല വിത്താണ്, അവർക്ക് ഗ്യാരണ്ടിയാണ് എൻ്റെ വിത്ത്. കാര്യം ഞാൻ ഇതുപോലെ ക്ലിയറാക്കി എല്ലാം മാറ്റിയിട്ട് വെള്ളത്തിലുള്ള ഇടുന്ന അടിയിലുള്ള വിത്ത് മാത്രമേ എടുക്കുള്ളൂ. അവർക്കും വിജയമാണ്, അവർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ഇതാണ്. പിന്നെ ഇവിടെ ഞാൻ വിത്ത് വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഞാൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും.
1: അപ്പോൾ ചേട്ടന് അവാർഡ് എന്തെങ്കിലും കിട്ടിയിരുന്നോ?
2: എനിക്ക് ശരിക്കും 3 അവാർഡ് കിട്ടി. പിന്നെ ഈ കൃഷി ഭവനിലൊക്കെ ആദരിപ്പൊക്കെ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ കൃഷികൾ ചെയ്ത് ഈ പിന്നെ അവാർഡിൻ്റെയൊക്കെ അങ്ങനെ ആളൊക്കെ വരും, എവിടെയാണ് ആരൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നത്, ഏത് മോഡലിലൊക്കെ ചെയ്തിരിക്കുന്നത് വന്ന് നോക്കുമ്പോഴേ

0: എനിക്കിപ്പം നാട്ടിലും ഏകദേശം ആൾക്കാരേക്ക് എന്നെ അറിയാം ഞാൻ ഒരു കൃഷിക്കാരനാണെന്ന്. ഞാൻ അത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് എല്ലാവർക്കും നല്ല എൻ്റെ സാധനങ്ങളൊക്കെ പലവരും വന്ന് വാങ്ങുന്നുണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്, ഇന്ന ആളിനെ കൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാൻ ഇത് പറ്റണമെന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. കാര്യം അതായത് ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ ഇത്രയും ഇപ്പോഴെനിക്ക് ഒരു ഇത് കാര്യം കൂടെ പറയാണ്ട്, എൻ്റെ കാലിപ്പം കുറച്ച് നല്ല സുഖമായി. ഈ ചെളിയിലൊക്കെ ചവിട്ടി, വയലിലൊക്കെ ചവിട്ടി, വയ്യാത്ത കാലേ ചവിട്ടി ചവിട്ടി ചവിട്ടി അതിലെ എനിക്ക് നല്ലതാക്കി തന്നെ എൻ്റെ കാലിൻ്റെ. എനിക്കിപ്പോൾ വേദനയൊക്കെ കുറവ്, സുഖം മാറ്റിപ്പോൾ ചവിട്ടി പോവാം, എല്ലാം എടുത്തുകൊണ്ട് വരാം. നേരത്തെ ഒന്നും എനിക്കങ്ങനെ കഴിയില്ല. പക്ഷേ ഇതിൽ ഈ കൃഷിയിൽ ഇറങ്ങി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ കാല് വിജയിച്ചത്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഒരുപാട് ബ്ലാസ്റ്ററൊക്കെ ഇട്ടും പല ആശുപത്രിയിലും പോയി കഷ്ടപ്പെട്ട്, പക്ഷേ ജീവിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൃഷിയിൽ യഥാർത്ഥത്തിൽ ഇറങ്ങിയത്. പക്ഷേ അതിൽ ഏറ്റവും വലിയ വിജയകരം എനിക്ക് വന്നത് എൻ്റെ കാലിനെ ശരിയായി തന്നതോടെ. വയലിലൊക്കെയാണ് പോയി ഇറങ്ങണേ. ഞാൻ ഒരുപാട് കൃഷികൾ, എല്ലാ ഐറ്റം കൃഷികളും ചെയ്ത ആളാണ്. ചെയ്തിട്ടാണ് ലാസ്റ്റ് ഞാൻ ഇപ്പോൾ എനിക്ക് കൃഷിയുണ്ട്, ഇഷ്ടംപോലെ കൃഷിയുണ്ട്, ഇനിയും എനിക്ക് കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യമാണ്. എനിക്കിത് ശരീരസുഖം കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ കൃഷി ചെയ്യും, അത് ഉറപ്പ്. കാരണം ഇതിന് എനിക്ക് മാറാൻ പറ്റില്ല.
1: കാർഷിക രംഗത്ത് നിന്ന് പ്രതിമാസം ലക്ഷത്തിലധികം രൂപ സമ്പാദിക്കുന്ന നൂറുകണക്കിന് കർഷകരുള്ള നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധ്വാനിക്കാനുള്ള മനസ്സാണ് പ്രധാന മാനദണ്ഡം. കുളത്തൂരിലെ ശ്രീ രവിയെ പോലെ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ച് ജീവിത വിജയം നേടിയ കർഷകരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ജീവനോപാധി എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധത എന്ന കടമ കൂടി കൃഷിയിലൂടെ ഇവർ നിറവേറ്റുകയാണ്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
3: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19

0: ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.

0: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: ഭക്തനായും രക്ഷകനായും നന്ദിനിയെ സേവിക്കുകയായിരുന്നു ദിലീപ മഹാരാജാവ്. കഴിഞ്ഞ മൂന്നാഴ്ചകളിൽ എല്ലാം ഭദ്രമായിരുന്നു. ഇപ്പോഴിതാ പെട്ടെന്നൊരത്യാഹിതം. കൂറ്റൻ സിംഹം നന്ദിനിയുടെ മേൽ ചാടിക്കയറി അവളെ പിടിച്ചു വലിക്കുന്നു. നിസ്സഹായയായി നന്ദിനി വിലപിക്കുന്നു. അവളുടെ നിലവിളി രാജാവിനെ പെട്ടെന്നുണർത്തി. അദൃശോഭകളിൽ നിന്ന്

ദൃഷ്ടികൾ പിൻവലിച്ച് നൃപൻ നന്ദിനിയെ നോക്കി. കഷ്ടം, സിംഹം അവളെ കീഴടക്കുന്നു. ദീനയായി നന്ദിനി കീഴുന്നു.

0: തദീയം ആക്രന്ദനം നിർഭസ്യ ദൃഷ്ടിം നിവർത്തയാമാസ. അവളുടെ ആക്രന്ദനം, ഉച്ചത്തിലുള്ള കരച്ചിൽ നിർഭന്റെ കണ്ണുകളെ പിന്തിരിപ്പിച്ചു. ദൃഷ്ടികളുടെ വിശേഷണം നഗേന്ദ്രസക്താം, നഗേന്ദ്രൻ പർവ്വതം. പർവ്വതത്തിൽ ഉറച്ച കണ്ണുകൾ വനഭംഗികളിൽ മയങ്ങി രാജാവിൻ്റെ ദൃഷ്ടികൾ പർവ്വതത്തിൽ വ്യാപരിച്ചു. ദൃഷ്ടികളെ കാനനത്തിൽ നിന്ന് പിൻവലിച്ചു. രശ്മിഷു ആദായ ഇവ. രശ്മി എന്നതിന് കിരണമെന്നും കടിഞ്ഞാണെന്നും അർത്ഥമുണ്ട്. നേത്രത്തിൻ്റെ പക്ഷത്തിൽ രശ്മികൾ കിരണങ്ങൾ പിൻവലിച്ചു. കടിഞ്ഞാൺ പിൻവലിക്കുന്നത് പോലെ എന്ന് സാദൃശ്യം. കുതിരസവാരി ചെയ്യുമ്പോൾ മുൻപിൽ അനിഷ്ടമായത് കണ്ടാൽ പെട്ടെന്ന് കടിഞ്ഞാൺ വലിക്കും പോലെ രാജാവ് തൻ്റെ ദൃഷ്ടികളെ കാനനക്കാഴ്ചകളിൽ നിന്ന് പിൻവലിച്ചു. നന്ദിനിയുടെ കരച്ചിൽ കേട്ട പാടെ പെട്ടെന്ന് രാജാവ് ദൃഷ്ടികൾ പിൻവലിച്ചു. കണ്ണുകൾ നന്ദിനിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഭീതിതമായ ആ കാഴ്ച മുൻപിലെത്തിയത്. സിംഹം നന്ദിനിയെ കീഴടക്കുന്നു. ആക്രന്ദത്തിന് വിശേഷണം ഗുഹയിൽ തട്ടി പ്രതിധ്വനിച്ചതുകൊണ്ട് ദീർഘമായി തോന്നിയ കരച്ചിൽ. ഭയന്ന് വിറച്ച് കരയുമ്പോൾ തന്നെ കരച്ചിലിന് നീളം തോന്നും. ഗുഹയിൽ പ്രതിധ്വനിക്കുമ്പോൾ അത് ഇരട്ടിക്കുകയും ചെയ്യും. അതോടെ വിലാപം കൂടുതൽ ദയനീയമായി മാറും. കേൾക്കുന്നതോ ആർത്തസാധു, ആർത്തന്മാർ വലയുന്നവർ. അവരിൽ മനസ്സലിയുന്നവനാണ് ദിലീപൻ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിയുന്ന രാജാവ് നന്ദിനിയുടെ ഭയാക്രാന്തമായ ആർത്തനാദം കേട്ട് ദൃഷ്ടികൾ അങ്ങോട്ടയച്ചു. ദിലീപൻ വലയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ സംരക്ഷണയിലുള്ള നന്ദിനിക്കാണ് ഈ അപകടം പിണഞ്ഞത്, അതിൻ്റെ കുറ്റബോധം. മറ്റൊന്ന്, സ്വതേ ആർത്തസാധുവായതിനാലുള്ള മനസ്സലിവ്. രണ്ട് കാരണങ്ങളാലും രാജാവ് വലഞ്ഞു വശായി.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക.

0: LIC ഹർ പൽ ആപ്കെ സാത്ത്, നിബന്ധനകൾ ബാധകം.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
2: പിന്നല്ലാതെ LIC യുടെ ജീവൻ ഉത്സവം.
1: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്, നിബന്ധനകൾ ബാധകം.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
2: പിന്നല്ലാതെ LIC യുടെ ജീവൻ ഉത്സവം.
1: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ഭാരത ന്യൂസിലാൻഡ് ദേശയോഃ മധ്യേ മുക്ത വ്യാപാര സന്ധിഃ അസ്യ വർഷസ്യ അക്ടോബർ മാസസ്യ വിംശതി ദിനാങ്കേ വിജയദശമീതഃ പ്രവർത്തിഷ്യതേ ഇതി വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ സംസൂചിതവാൻ. കേന്ദ്രീയമന്ത്രി അനുപ്രിയ പട്ടേൽ അദ്യ ഉക്തവതി യത് വിശ്വസ്യ പഞ്ചവിംശതി ദേശാഃ ഭാരതീയ ഔഷധി സൂചീം മാന്യതാം ദദതി ഇത്യേതത് ഭാരതസ്യ സ്വാവലംബനസ്യ മഹത്വപൂർണ യാത്ര പ്രദർശയതി. സാ നവദില്യാം രാഷ്ട്രീയ ഔഷധി സൂച്യാഃ സപ്തമ സംസ്കരണം പ്രകാശിതവതി. ഭാജപേതി ദലേന ഉക്തം യത് കോൺഗ്രസ് ദലം സാമ്യവാദ വിചാരധാരയാ ഗഭീരതയാ പ്രഭാവിതഃ അസ്തി. സഹൈവ പൂർവ ഉപരാഷ്ട്രപതിനാ ഹാമിദ് അൻസാരി ഇത്യനേന പ്രദത്തസ്യ വക്തവ്യസ്യ നിന്ദാ കൃതാ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അമേരിക്കയാഃ ന്യൂയോർക്ക് നഗരെ സംയുക്തരാഷ്ട്രമഹാസഭായാഃ ഏകാശീതിതമസ്യ സത്രസ്യ ഉച്ചസ്തരീയ സപ്താഹായ ഭാരതീയ പ്രതിനിധിമണ്ഡലസ്യ നേതൃത്വം കരിഷ്യതി. റൂസദേശസ്യ ശാസനാധിരൂഢം യുണൈറ്റഡ് റഷ്യാ ദലം ദേശസ്യ സംസദീയ നിർവാചനെ അഗ്രേ അസ്തി. അപി ച ജാപാന ദേശസ്യ ഇചിനോമിയ നഗരപാലിക വ്യായാമശാലായാം അജയ്യ ഭാരതം. ത്രിഷു സ്പർധാസു ബംഗ്ലാദേശം 3-0 ഇത്യങ്കൈഃ പരാജിത്യ പ്രാഗ് ഉപാന്ത്യചക്രേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ മധ്യേ മുക്ത വ്യാപാര സന്ധിഃ അസ്യ വർഷസ്യ അക്ടോബർ മാസസ്യ വിംശതി ദിനാങ്കേ വിജയദശമീതഃ പ്രവർത്തിഷ്യതേ. അദ്യ നവദില്യാം വാർത്താഹര സമ്മേളനം സംബോധയൻ വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ ഉക്തവാൻ യത് അനേന സന്ധിനാ ന്യൂസിലാൻഡ് ദേശായ ഭാരതസ്യ 100% നിര്യാതഃ ശുൽക്കമുക്ത പ്രവേശസ്യ സൗവിധ്യം പ്രദാശ്യതി. असौ उक्तवान् यत् एषा रणनीतिक सहमतिः उभयोः देशयोः मध्ये सहकारम् अधिकं सुदृढीकर्तुं विद्यमानानां प्रतिबद्धतां प्रतिबिम्बयति. अपि च आगामि 4-5 वर्षेषु वस्तूनां सेवासु च द्विपक्षीयव्यापारस्य मूल्यं प्रायः 35,000 कोटिरूप्यकाणि यावत् वर्धयितुं लक्ष्यं निर्धारितमस्ति. മന്ത്രിണാ ഉക്തം യത് ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ മുക്ത വ്യാപാര സന്ധേഃ പ്രവർത്തനേന ഏതത് ലക്ഷ്യം സുദൃഢാർത്ഥിക പരിണാമേഷു പരിവർത്തിതം ഭവിഷ്യതി.
2: This strategic partnership.
3: ये रणनीतिक साझेदारी और वर्ष 2030 तक की कार्य योजना दोनों देशों के बीच सहयोग को और मजबूत करने की साझा प्रतिबद्धता को दर्शाती है. इसका लक्ष्य अगले 4-5 वर्षों में वस्तुओं और सेवाओं का द्विपक्षीय व्यापार दोगुना कर करीब 35,000 करोड़ रुपए तक पहुंचाना है. भारत न्यूजीलैंड मुक्त व्यापार समझौता लागू होने से इस लक्ष्य को ठोस आर्थिक परिणामों में बदलने में सहायता मिलेगी.
2: Into concrete economic outcome.
1: ശ്രീ ഗോയലഃ ഉക്തവാന് യത് അനേന സന്ധിനാ ഭാരതസ്യ സൂക്ഷ്മ ലഘു മധ്യമോദ്യമേഭ്യഃ കൃഷകേഭ്യഃ ഹസ്തശില്പിഭ്യഃ തഥാ ഹസ്തതന്തുശില്പകാരേഭ്യഃ ച മഹത് ലാഭം ഭവിഷ്യതി തഥാ ആജീവികയാഃ നൂതനാഃ അവസരാഃ സൃജ്യന്തേ. സഹ സൂചിതവാന് യത് ന്യൂസിലാൻഡ് ദേശേന അസ്യ സന്ധേഃ അന്തർഗതം ഭാരതദേശേ 2,00,000 കോടി രൂപ്യകാണാം പ്രത്യക്ഷ വൈദേശിക നിവേശായ പ്രതിബദ്ധതാ പ്രദർശിതാ അസ്തി.
2: It is an important moment for our businesses.
3: हमारे व्यवसायों किसानों निर्यातकों और MSMEs पेशेवर तथा उपभोक्ताओं के लिए एक महत्वपूर्ण अवसर है. इन सभी को इस समझौते के अंतर्गत की गई प्रतिबद्धताओं से लाभ मिलेगा. ये समझौता न्यूजीलैंड से भारत में अगले 15 वर्षों के दौरान 1,91,000 करोड़ रुपए के महत्वपूर्ण निवेश का मार्ग प्रशस्त करता है. इसके अलावा कृषि उत्पादकता साझेदारी की स्थापना करता है जिसके अंतर्गत न्यूजीलैंड की तकनीक को भारत के बड़े पैमाने और बढ़ती मांग के साथ
1: अयं सन्धिः भारतीय निर्यातेभ्यः वस्त्र परिधानयोः औषधीनां कृषिजन्यवस्तूनां प्रसंस्कृत खाद्यपदार्थानां चादिषु क्षेत्रेषु नूतनान् अवसरान् उद्घाटयिष्यति. പ്രിയാഃ ശ്രോതാരഃ സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമ ആകാശവാണ്യാ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപ്പി ഉപലബ്ധോ ഭവിഷ്യതി. സ്വാസ്ഥ്യ പരിവാര കല്യാണ രാജ്യമന്ത്രി അനുപ്രിയ പട്ടേൽ അദ്യ ഉക്തവതി യത് ഔഷധി സുരക്ഷാ നിരീക്ഷണസ്യ ക്ഷേത്രേ ഭാരതസ്യ വർഷേഭ്യഃ യാത്രാ സ്വാവലംബനസ്യ മഹത്വപൂർണം ഉദാഹരണം അസ്തി. സാ നവദില്യാം രാഷ്ട്രീയ ഔഷധി സൂച്യാഃ സപ്തമ സംസ്കരണസ്യ പ്രകാശന സമയേ ഏതത് വക്തവ്യം പ്രദത്തവതി. മന്ത്രിണ ഉക്തം യത് സമ്പ്രതി ദേശേ ഏകാദശ ശതാധികാനി പ്രതികൂല ഔഷധി പ്രതിക്രിയാ നിരീക്ഷണ കേന്ദ്രാണി കാര്യം കുർവന്തി. പ്രശാസനസ്യ ലക്ഷ്യം ച ഏതാം സംഖ്യാം പ്രാഥമിക സ്വാസ്ഥ്യ കേന്ദ്രസ്തരം പര്യന്തം വർദ്ധയിതുമസ്തി. സാ ഏതദപി ഉക്തവതി യത് വിശ്വസ്യ പഞ്ചവിംശതി ദേശാഃ ഭാരതീയ ഔഷധി സൂചിം മാന്യതാം ദദതി തഥാ സ്വകീയേഷു ദത്താംശേഷു താം സമാവേശയന്തി. ഭാരതം സമ്പ്രതി വിശ്വ സ്വാസ്ഥ്യ സംഘടനസ്യ രുഗ്ണ സുരക്ഷാ ദത്താംശ ഭണ്ഡാരായ ഔഷധി സുരക്ഷാ സംബന്ധാൻ ദത്താംശാൻ പ്രദദാതി. മന്ത്രിണാ സംസൂചിതം യത് അസ്മിൻ ക്ഷേത്രേ ഭാരതസ്യ സ്ഥാനം ചതുർദശാധിക ദ്വിസഹസ്രതമേ വർഷേ ത്രയോവിംശത്യധികൈകശതമാസീത് യത് സ്ഥാനം പഞ്ചവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ അഭിവർദ്ധ്യ അഷ്ടമം ജാതം.
4: Today we have around 1150.
5: देश में अभी करीब 1150 प्रतिकूल दवा प्रतिक्रिया

0: निगरानी केंद्र और 773 चिकित्सा उपकरणों से जुड़ी प्रतिकूल घटनाओं के रिपोर्टिंग केंद्र कार्यरत हैं। ये केंद्र सरकारी और निजी अस्पतालों तथा मेडिकल कॉलेजों में संचालित हैं। अब इन सुविधाओं का विस्तार प्राथमिक स्वास्थ्य केंद्र स्तर तक करने की योजना है, जिससे दवा और चिकित्सा उपकरणों की सुरक्षा निगरानी को और मजबूत किया जा सकेगा।
1: पूर्व उपराष्ट्रपतिना हामिद अंसारी इत्यनेन प्रदत्तं वक्तव्यमालक्ष्य भाजपेति दलेन अद्य कांग्रेस दलस्य निन्दा कृता। दलस्य मुख्यालये वार्ताहर सम्मेलनं सम्बोधयन् भाजपेति दलस्य प्रवक्ता सुधांशु त्रिवेदी अवदत् यत् अंसारी वर्यः 21,2003 वर्षे लिखितस्य पुस्तकस्य उद्धारणं दत्तवान्, यस्मिन् पूर्व प्रधानमन्त्रिणः जवाहरलाल नेहरूवर्यस्य मतानुसारं हिन्दुराष्ट्रवादः साम्यवादस्य अपेक्षया बृहत्तरा विभीषिका आसीदिति। श्रीत्रिवेदीवर्यः आरोपितवान् यत् अद्य कांग्रेसदलं वाममतानुपथे गतम्, साम्यवादविचारधारया गभीरतया प्रभावितः च अस्ति। सः अग्रे अवदत् यत् पूर्व उपराष्ट्रपतेः वक्तव्यानि कांग्रेसदलस्य मनोवृत्तिं प्रतिबिम्बयन्ति। विदेशमंत्री डॉक्टर एस जयशंकरः अमेरिकायाः न्यूयॉर्क नगरे संयुक्त राष्ट्र महासभायाः 81वें सत्रस्य उच्चस्तरीय सप्ताहाय भारतीय प्रतिनिधिमंडलस्य नेतृत्वं करिष्यति। विदेशमंत्री अस्य मासस्य 26 दिनांके संयुक्त राष्ट्र महासभायाः 81वें उच्चस्तरीय सत्रं संबोधयिष्यति। स्वयात्रावधौ डॉक्टर जयशंकरः विविधेषु बहुपक्षीयेषु द्विपक्षीयेषु च उपवेशनेषु भागं ग्रहीष्यति। रूसदेशस्य शासनाधिरूढं युनाइटेड रशिया दलं देशस्य संसदीय निर्वाचने अग्रे अस्ति। केन्द्रीय निर्वाचनायोगेन प्रकाशित प्रारम्भिक परिणामानुसारेण अनेन दलेन प्रायः 55.75% मतानि प्राप्तानि, यदा तु मतदान प्रतिशतम् आहत्य 66.55% आसीत्। अन्तिमपरिणामः सितंबर मासस्य 25 दिनांके यावत् आगमिष्यति इति सम्भाव्यते। पूर्वस्मिन् निर्वाचने युनाइटेड रशिया दलेन 24,300 आसनानि विजितानि आसन्। यूक्रेन देशेन सह प्रवर्तमानस्य संघर्षस्य तथा कीव पक्षतः रात्रौ कृतस्य बृहद् ड्रोन आक्रमणस्य मध्ये एतद् निर्वाचनम् अभवत्। रूस देशस्य अधिकारिभिः उक्तं यत् अस्मिन् आक्रमणे 19,000+ ड्रोन विमानाः सम्मिलिताः आसन्। आक्रमणे न्यूनातिन्यूनं 2 जनयोः मृत्युः अभवत्, अथ च एकस्य तैलशोधनालयस्य क्षतिः अभवत्। भारत ऋतु विज्ञान विभागेन अद्य अंडमान निकोबार द्वीप समूहे तमिलनाडु पुदुचेरी करैकल तेलंगाना चेत्येतेषु स्थलेषु प्रबल वृष्टेः पूर्वानुमानं कृतमस्ति। जापान देशस्य इची नोमिया नगरपालिका व्यायामशालायाम् अजेय भारतं त्रिषु स्पर्धासु बांग्लादेशं 3-0 इत्यंकैः पराजित्य प्रागुपान्त्य चक्रे प्रविष्टम् इति वार्ताः।
2: अल्पसमयदिनकं प्रादेशिक वार्तकൾ കേൾക്കാം।
3: താങ്കളുടെ ചായ
4: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
3: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
4: എങ്ങനെ?
3: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
4: ഇത്ര എളുപ്പമോ?
3: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
4: എന്റെ പൊന്നോ വേണ്ട.
3: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
7: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
6: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
9: വലിയ വ്യാപകമായ മഴയും ഒന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
8: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
10: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
8: DD മലയാളത്തിൽ സംരക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഈ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത.

0: പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
1: ഉച്ച മുതൽ രണ്ടു ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് ഒരു ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
0: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അതുറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
0: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പി എ ബി വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ന് September 21 ലോക അൽഷേമേഴ്സ് ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ പഞ്ചമി പി എസ്, SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ്. അവതരണം ഉദയൻ കിളിയന്നൂർ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ഓർമ്മകൾ. നമ്മുടെ പേര്, വീട്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങൾ, ഇവയെല്ലാം നമുക്ക് പരിചിതമാകുന്നത് ഇവ നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഒരു കുഞ്ഞിൻ്റെ ചിരി, അമ്മയുടെ ശബ്ദം, അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന വഴികൾ, ജീവിതത്തിലെ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് നമ്മൾ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. പക്ഷേ ഒരു ദിവസം പതുക്കെ ഈ ഓർമ്മകളിൽ ചിലത് മങ്ങിത്തുടങ്ങിയാലോ? ആദ്യം അതൊരു ചെറിയ മറവിയായിരിക്കും. പിന്നീട് ഒരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കാം. പരിചിതമായ വഴിയിൽ പോകുമ്പോൾ വഴിതെറ്റാം. വീട്ടിലുള്ള സാധനങ്ങളുടെ പേരുകൾ മറക്കാം. അടുത്ത ബന്ധുക്കളുടെ പേരുകൾ ഓർമ്മയിൽ വരാതാകാം. ഒടുവിൽ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന സ്വന്തം ജീവിത പങ്കാളിയെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ വരാം. അത് വെറും മറവിയാണെന്ന് പറഞ്ഞ് നമുക്ക് അവഗണിക്കാനാകുമോ? ഒരുപക്ഷെ അതൊരു രോഗത്തിൻ്റെ തുടക്കമായിരിക്കാം. ഓർമ്മകളെ പതുക്കെ കവർന്നെടുക്കുന്ന അൾഷിമേഴ്സ് രോഗം. അൾഷിമേഴ്സ് രോഗത്തെക്കുറിച്ച് അറിയാനും അതിനെ മനസ്സിലാക്കാനും ഈ രോഗത്തോടൊപ്പം ജീവിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും കുറച്ചുകൂടി കരുതലോടെ നിർത്താനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനം. എന്താണ് അൾഷിമേഴ്സ് രോഗം? തലച്ചോറിലെ നാഡീകോശങ്ങളെയും അവ തമ്മിലുള്ള ബന്ധങ്ങളെയും ക്രമേണ ബാധിക്കുന്ന ഒരു പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ് അൾഷിമേഴ്സ്. കാലക്രമേണ ഇത് ഓർമ്മ, ചിന്താശേഷി, ഭാഷ, റീസണിങ്, ജഡ്ജ്മെൻറ്റ്, പെരുമാറ്റം, ഒടുവിൽ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എന്നിവയെ ബാധിക്കാം. ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്ന രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായത് അൾഷിമേഴ്സ് ഡിസീസാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഡിമെൻഷ്യ കേസുകളിൽ ഏകദേശം 60 മുതൽ 70% വരെ അൾഷിമേഴ്സ് ഡിസീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിമെൻഷ്യ എന്നത് ഒരു പ്രത്യേക രോഗത്തിൻ്റെ പേര് മാത്രമല്ല, ഓർമ്മ, ചിന്ത, ഭാഷ, പെരുമാറ്റം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ഒരു വ്യക്തിയുടെ മുൻകാല നിലയേക്കാൾ ഗണ്യമായി കുറയുകയും അതിൻ്റെ ഫലമായി ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സിൻഡ്രോം, അതായത് ഒരു കൂട്ടം രോഗലക്ഷണങ്ങളും ക്ലിനിക്കൽ സവിശേഷതകളും ചേർന്നുണ്ടാകുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ. അതുകൊണ്ട് ഡിമെൻഷ്യയും അൾഷിമേഴ്സ് ഡിസീസും ഒന്നല്ല. ഡിമെൻഷ്യ എന്നത് ഒരു കുട പോലെയാണ്. അതിന് കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് അൾഷിമേഴ്സ്. ചിലരിൽ ഒന്നിലധികം തരത്തിലുള്ള ഡിമെൻഷ്യയും ഒരുമിച്ചുണ്ടാകാം. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം സാധാരണ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മറവിയും ഡിമെൻഷ്യയിൽ കാണപ്പെടുന്ന ഓർമ്മയിലും ചിന്താശേഷിയിലുമുള്ള കുറവും ഒരുപോലെയല്ല. അൾഷിമേഴ്സ് എന്ന പേര് ഇന്ന് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഈ പേരിന് പിന്നിൽ 100-ലേറെ വർഷം പഴക്കമുള്ള ഒരു കഥയുണ്ട്. 1906 ജർമ്മൻ ഡോക്ടറായ അലോയിസ് അൾഷിമേർ തന്റെ ഒരു രോഗിയിൽ അസാധാരണമായ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. ആ രോഗിയുടെ പേര് ഓഗസ്റ്റി ഡീറ്റർ എന്നായിരുന്നു. ഓർമ്മക്കുറവ്, ഭാഷയിൽ ബുദ്ധിമുട്ട്, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടതിന് ശേഷം ഡോക്ടർ അൾഷിമേർ അവരുടെ മസ്തിഷ്കം പരിശോധിച്ചു. അവിടെ അദ്ദേഹം ചില അസാധാരണമായ മാറ്റങ്ങൾ കണ്ടെത്തി. പിന്നീട് ഇവയെ അമിലോയിഡ് പ്ലേക്സ് എന്നും ന്യൂറോ ഫൈബ്രിലറി ടാങ്കിൾസ് എന്നും തിരിച്ചറിഞ്ഞു. ഇവ ഇന്ന് അൾഷിമേഴ്സ് ഡിസീസിൻ്റെ പ്രധാന ശാസ്ത്രപരമായ മാറ്റങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഒരു രോഗിയിൽ കണ്ട ഈ അസാധാരണ മാറ്റങ്ങളെക്കുറിച്ചുള്ള ആ പഠനം പിന്നീട് ലോകമെമ്പാടും അറിയപ്പെട്ട അൾഷിമേഴ്സ് ഡിസീസ് എന്ന രോഗത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന തുടക്കമായി മാറി. ആ ശാസ്ത്രീയ യാത്ര 100-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തുടരുകയാണ്. അൾഷിമേഴ്സിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ, അൾഷിമേഴ്സ് സാധാരണയായി പതുക്കെ പുരോഗമിക്കുന്ന രോഗമാണ്. തുടക്കത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണം പുതിയ വിവരങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അടുത്തിടെ നടന്ന കാര്യങ്ങൾ മറക്കുക, ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുക, അടുത്തിടെ നടന്ന സംഭാഷണങ്ങൾ മറക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. തുടർന്ന് ഓറിയന്റേഷനിലും മാറ്റങ്ങൾ ഉണ്ടാകാം. തീയതി, ദിവസം, സ്ഥലം എന്നിവയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകാം. പരിചിതമായ സ്ഥലങ്ങളിൽ പോലും വഴിതെറ്റിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലക്ഷണമാണ്. മറ്റൊരു പ്രധാന വിഭാഗമാണ് ലാംഗ്വേജ് ഡിസ്റ്റർബൻസ് അഥവാ സംസാരത്തിലും ഭാഷ ഉപയോഗിക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ട്. സാധാരണയായി അറിയാവുന്ന വാക്കുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുക, സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരിക, ഒരേ വാക്കുകളോ ആശയങ്ങളോ ആവർത്തിക്കുക തുടങ്ങിയവ ഇതിൽപ്പെടും. ഇതോടൊപ്പം ജഡ്ജ്മെൻറ്റ്, റീസണിങ്, പ്രോബ്ലം സോൾവിംഗ് എന്നീ കഴിവുകളിലും കുറവുണ്ടാകാം. ഉദാഹരണത്തിന് പണം കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തുക, സാധാരണ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയവ. രോഗം പുരോഗമിക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകാം. വസ്ത്രം ധരിക്കുക, ഭക്ഷണം കഴിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, മരുന്നുകൾ കൃത്യമായി കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സഹായം ആവശ്യമായി വരാം. അൾഷിമേഴ്സ് രോഗം ഓർമ്മയെ മാത്രം ബാധിക്കുന്നില്ല, മൂഡ് ആൻഡ് ബിഹേവിയറിലും മാറ്റങ്ങളുണ്ടാകാം. ആശയക്കുഴപ്പം, ഉത്കണ്ഠ, വിഷാദ ലക്ഷണങ്ങൾ, അസ്വസ്ഥത, സാമൂഹിക ഇടപെടലുകളിൽ താല്പര്യം കുറയുക തുടങ്ങിയവ ചിലരിൽ കാണാം. ഈ വർഷത്തെ വേൾഡ് അൾഷിമേഴ്സ് ഡേ സന്ദേശം, ദ ഏർലിയർ യു നോ ദ മോർ യു ക്യാൻ ഡു എ ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ്. രോഗം നേരത്തെ തിരിച്ചറിയുന്നത് രോഗിക്കും കുടുംബത്തിനും രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ചികിത്സയും ഭാവിയിലെ പരിചരണവും ആസൂത്രണം ചെയ്യാനും സഹായിക്കും. അൾഷിമേഴ്സിന് പൂർണ്ണമായി രോഗമില്ലാതാക്കുന്ന ഒരു സാധാരണ ചികിത്സയില്ല. എന്നാൽ അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്നർത്ഥമില്ല. രോഗത്തിൻ്റെ ഘട്ടവും രോഗിയുടെ പ്രത്യേക സാഹചര്യങ്ങളുമനുസരിച്ച് ചില മരുന്നുകൾ ഉപയോഗിക്കാം. ചില തുടക്കഘട്ടത്തിലുള്ള അൾഷിമേഴ്സ് ഡിസീസുകളിൽ ഡിസീസ് മോഡിഫയിങ് തെറാപ്പീസ് പരിഗണിക്കാവുന്നതാണ്.

അതുകൊണ്ട് ചികിത്സ എന്നത് മരുന്ന് മാത്രമല്ല, രോഗിയെയും കുടുംബത്തെയും ഒരുമിച്ച് പരിചരിക്കുന്നതാണ് ചികിത്സ. അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണലിന്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏകദേശം ഓരോ 3 സെക്കൻഡിലും ഒരാൾ ഡിമൻഷ്യ ബാധിതനാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2030 ഏകദേശം 7.8 കോടി ആളുകൾ ഡിമൻഷ്യ ബാധിതരാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അൽഷിമേഴ്സ് രോഗിയെ മാത്രമല്ല, രോഗിയെ പരിചരിക്കുന്ന കുടുംബത്തെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് രോഗിക്ക് മാത്രമുള്ള വേദനയല്ല, ഒരു കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നതുകൊണ്ട് രോഗിയെ പരിചരിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യവും നാം സംരക്ഷിക്കണം. കുടുംബാംഗങ്ങൾ ഉത്തരവാദിത്വങ്ങൾ പങ്കുവയ്ക്കണം. പരിചരിക്കുന്നയാൾക്ക് മതിയായ വിശ്രമം ലഭിക്കണം. ആവശ്യമായപ്പോൾ ഡോക്ടറുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സഹായം തേടണം. അൽഷിമേഴ്സ് രോഗി ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നത് സഹായിക്കില്ല. പകരം ശാന്തമായി സംസാരിക്കുക, ചെറിയ വാക്യങ്ങൾ ഉപയോഗിക്കുക, അവർക്ക് പരിചിതമായ പതിവ് നിലനിർത്തുക, ആവശ്യമായപ്പോൾ വിഷയം മാറ്റുക, രോഗിക്ക് കഴിയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവസരം നൽകുക, ആവശ്യമായപ്പോൾ മാത്രം സഹായിക്കുക. ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരാളോട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തിരുത്തലല്ല, ക്ഷമയാണ്. തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും റിസ്ക് കുറയ്ക്കുന്നതിനും ജീവിതശൈലിക്ക് പ്രാധാന്യമുണ്ട്. നിത്യമായ ശാരീരിക വ്യായാമം, രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് നിയന്ത്രിക്കുക, പുകവലി ഒഴിവാക്കുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, സമതുലിതമായ ഭക്ഷണം കഴിക്കുക, സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക, വായിക്കുക, പഠിക്കുക, പുതിയ കാര്യങ്ങൾ പരിശീലിക്കുക, ഇവ അൽഷിമേഴ്സ് ഡിസീസ് ഒരിക്കലും ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുന്ന മാർഗങ്ങളല്ല. പക്ഷേ കോഗ്നിറ്റീവ് ഹെൽത്തിനും പൊതുവായ ആരോഗ്യത്തിനും ഇവ പ്രധാനമാണ്. WHO 2026 പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളും രക്തസമ്മർദ്ദം, പ്രമേഹം, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, സ്മോക്കിംഗ്, സോഷ്യൽ ഐസൊലേഷൻ തുടങ്ങിയ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റിഗ്മ ഒഴിവാക്കുക. ഡിമൻഷ്യ ഉള്ള ഒരാളെ മറവിക്കാരൻ എന്ന രീതിയിൽ കാണരുത്. രോഗം അവരുടെ ഓർമ്മയെ ബാധിച്ചിരിക്കാം, പക്ഷേ അവരുടെ മനുഷ്യത്വത്തെയല്ല. അവർക്ക് വികാരങ്ങളുണ്ട്, സ്നേഹം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, സുരക്ഷിതത്വം ആവശ്യമുണ്ട്, ബഹുമാനം ആവശ്യമുണ്ട്. ചിലപ്പോൾ വാക്കുകൾ മറന്നാലും ഒരു സ്നേഹസ്പർശം അവർക്ക് ഇപ്പോഴും ആശ്വാസം നൽകാം. ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പുസ്തകമാണെങ്കിൽ അൽഷിമേഴ്സ് ആ പുസ്തകത്തിലെ ചില പേജുകൾ പതുക്കെ മായ്ച്ചു കളയുന്ന രോഗമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ മൂല്യം അവൻ എത്ര കാര്യങ്ങൾ ഓർക്കുന്നു എന്നതുകൊണ്ട് മാത്രം അളക്കാനാവില്ല. അവൻ ജീവിച്ച ജീവിതം, അവൻ നൽകിയ സ്നേഹം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവനുണ്ടാക്കിയ അടയാളങ്ങൾ, അവയൊന്നും ഒരു രോഗത്തിനും പൂർണ്ണമായി മായ്ച്ചു കളയാനാവില്ല. അതുകൊണ്ട് ഈ ലോക അൽഷിമേഴ്സ് ദിനത്തിൽ നമുക്ക് ഒരു കാര്യം ഓർക്കാം: മറക്കുന്നവരെ പരിഹസിക്കില്ല, ഉപേക്ഷിക്കില്ല, മറവിയെ അവഗണിക്കില്ല. ആവശ്യമുള്ളപ്പോൾ നേരത്തെ വൈദ്യസഹായം തേടണം. കെയർ ഗിവർമാരെയും മറക്കില്ല. ഏറ്റവും പ്രധാനമായി, ഓർമ്മകൾ മാഞ്ഞാലും മനുഷ്യനെ മറക്കില്ല. ഓർമ്മ നഷ്ടപ്പെടാം, പക്ഷേ സ്നേഹത്തിന് ഓർമ്മ ആവശ്യമില്ല. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഇന്ന് 21 സെപ്റ്റംബർ, ലോക അൽഷിമേഴ്സ് ദിനം.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലെ കാൽവരി മൗണ്ടിൽ പശുപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മോളക്കുട്ടി ജെയിംസുമായി അർജുൻ ദാസ് നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: നമ്മോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കാൽവരി മൗണ്ട് പ്രദേശത്ത് കന്നുകാലി വളർത്തൽ പരിപാലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീമതി മോളിക്കുട്ടി ജെയിംസ് മുള്ളമ്പടയാണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം.
2: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
3: അത് ഞാനൊരു 30 വർഷത്തിന് മേളിലായി, 30-37 വർഷത്തോളം ആയിട്ട് കാർഷിക മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്റെ പേരൻസും നല്ല കർഷകരായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു വിട്ട വീട്ടിലും കൃഷിയായിരുന്നു മെയിനായിട്ടും. ആ കാലഘട്ടമൊക്കെ മുതല് 20 വയസ്സൊക്കെ മുതല് മെയിനായിട്ട് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ് പശു വളർത്തൽ അന്ന് മുതലുണ്ട്.
2: വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു
3: വന്നതാ.
2: ശരി, ചെറുപ്പത്തിൽ വീട്ടിൽ ഇങ്ങനെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് തന്നെയാണോ കൃഷിയോട് ഇഷ്ടം തോന്നിയതായിരുന്നു?
3: അതെ അതെ.
2: ആദ്യ കാലഘട്ടത്തിൽ എന്തൊക്കെ കൃഷികൾ ചെയ്തോണ്ടിരുന്നു?
3: ആദ്യം ഇവിടെ എന്റെ വീട്ടില് എന്റെ പേരൻസ് നെല്ല് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ഏലം, കാപ്പി, കൊടി എല്ലാം ഉണ്ട്. അന്നും ഉണ്ട് പശു. അന്ന് എരുമയായിരുന്നു മെയിനായിട്ട്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെല്ലാം എരുമ വളർത്തലായിരുന്നു മെയിനായിട്ട്. അതിനുശേഷം പിന്നെ പശു വളർത്തലുണ്ട്. പശു വളർത്തു മൃഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പന്നി വളർത്തൽ.
2: പശു ഫാമിംഗിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ?
3: അതെ അതെ.
2: അതിപ്പോ എത്ര നാളായി ഫാമിംഗ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട്?
3: അത് ഫാം തുടങ്ങിയത് 2023 ആദ്യമാണ്.
2: അതിനുമുമ്പും പശു വളർത്തലുണ്ടായിരുന്നു?
3: ഉണ്ട്, ഉണ്ട്. 10 പശുവിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങിയത് 2023. അത് മെയിൻ ആയിട്ട് നമുക്ക് HF ഉണ്ട്, പിന്നെ JC ഉണ്ട്. HF ആണ് കൂടുതലെന്നോ, JC 2 പശു.
2: നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് HF ആണോ JC ആണോ?
3: അത് രണ്ടും കുഴപ്പമില്ല. പാല് അളവ് കൂടുതൽ കിട്ടുന്നത് HF ആണ്. JC പാലിനാണ് ഇച്ചിരി ക്വാളിറ്റി കൂടുതലുള്ളത്, വില കൂടുതൽ കിട്ടുന്നതും. അപ്പൊ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ
2: രണ്ട് ഇനങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ഗുണങ്ങളാണ്. ഒരു ഫാമിംഗ് എന്നുള്ള ആശയത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായിരുന്നു?
3: 2023 മുതല്
2: ഫാമിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പും പശു കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു?
3: ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അത് 2-3 അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ അത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. കാരണം നമുക്ക് ഒരാളെ നിർത്തി ചെയ്യിപ്പിക്കുന്നതിനല്ലേ നമ്മൾ ചെയ്യുന്നതിന്റെ ഒന്നും ലാഭമൊന്നുമില്ല. പിന്നെ ഈ ചാണകത്തിന്റെ ആവശ്യത്തിന് പശു വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തോണ്ടിരുന്നു.
2: ഫാമിംഗിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: അത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പശുക്കളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് മറ്റ് സ്റ്റേറ്റിൽ പോയി പശുവിനെ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞാലും അത് അത്ര പ്രായോഗികമല്ല. തമിഴ്നാട്ടിലൊക്കെ പോയി പശുവിനെ വാങ്ങിച്ചാലും നമുക്ക് ഇവിടെ വരുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രശ്നമാകും. പിന്നെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ ബുദ്ധിമുട്ട് വരും. നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വീടുകളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ലയിനം പശുക്കളെ നോക്കി വാങ്ങിക്കണം, അതാണ് ഏറ്റവും നല്ലത്.
2: നമ്മളിപ്പോ സാധാരണ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മേടിക്കുന്നത്? പുറത്തുള്ള ജില്ലകൾ പോകാറുണ്ട്?
3: നമ്മളിവിടെ വാങ്ങിച്ചതെല്ലാം തന്നെ ഇടുക്കി ജില്ലയിൽ. പിന്നെ ആകെ നമ്മൾ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, തമിഴ്നാട് കൃഷ്ണഗിരി എന്നുള്ള ഒരു പശുണ്ട്. ബാക്കി അത് വേറൊരാള് കൊണ്ടുവന്നിട്ട് നമ്മൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തത്. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ തന്നെയുള്ള പശുക്കളാണ്. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും നമ്മുടെ ഒരു ഇപ്പൊ ഒരാളെ നമ്മൾ നിർത്തി സഹായത്തിന് നിർത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം. എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അറിവ് വേണം പശുവിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ തീറ്റയുടെ കാര്യങ്ങളൊക്കെ ഓവറായിട്ട് തീറ്റ കൊടുത്ത് നമ്മൾ നഷ്ടം വരുത്തേണ്ട ഒരാവശ്യം വരുന്നില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
2: സാധാരണ ഒരു ദിവസം ഫാമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ തൊട്ട് ചെയ്യുന്ന?
3: രാവിലെ ഞങ്ങൾ ഒരു 4:30 ആകുമ്പോ പശുവിനെ കറക്കാനായിട്ടൊക്കെ ആരംഭിക്കും. ആദ്യമേ തന്നെ മൊത്തം കൂടും, പശുവിനെ എല്ലാം ക്ലീൻ ചെയ്യും. മെഷീൻ വെച്ച കറക്കുന്നത്, കറവ മെഷീൻ ഉണ്ട്. കറവ മെഷീൻ വെച്ച് കറന്നാലും നമ്മൾ ലാസ്റ്റ് 1 കപ്പ് പാലൊക്കെ കൈകൊണ്ട് കറക്കണം. കറവ മെഷീൻ വെച്ച് മാത്രം കറന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാല് പശുവിന്റെ അകട്ടിൽ എന്തെങ്കിലും രോഗത്തിന്റെ ആരംഭമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ പശുക്കളെ എല്ലാ ദിവസവും കൈകൊണ്ടും കൂടെ ഒന്ന് കറക്കും. അപ്പൊ നമുക്കറിയാം
2: അകിടിന്
3: എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയല്ല, പാല് തീർത്ത് പോരുകയല്ല. ഈ മെഷീൻ വെച്ച് ഒരു കുറച്ച് പാല് അകിട്ടിൽ തന്നെ നിൽക്കും. ആ പാലാണ് ഏറ്റവും കൊഴുപ്പുള്ള പാല്. ഏറ്റവും അവസാനം നമ്മൾ കറന്നെടുക്കുന്ന പാലിലാണ് കൊഴുപ്പുള്ള പാല്. അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കും. പശുവിന് എന്തെങ്കിലും അകട്ടിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് കറക്കുന്നത്. പശുവിനെ കറക്കുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് കാലിത്തീറ്റ കൊടുക്കും തിന്നാനായിട്ട്. അത് വെറുതെ തിന്നാൻ വെച്ച് കൊടുക്കും, അത് തിന്നും. അത് കഴിഞ്ഞിട്ട് കറന്ന് എല്ലാം കഴിഞ്ഞു പിന്നെ പാലെല്ലാം എടുത്ത് കൊടുത്ത് ചെറിയ ക്രാക്കള് കാണും, അവർക്കൊക്കെ പാല് കറന്ന് വെച്ചാ കൊടുക്കുന്നത്. അകട്ടിൽ വിട്ട് കുടിപ്പിക്കുകയല്ല പാല്. അപ്പൊ നമുക്ക്

0: അപ്പോൾ ഒരിച്ചിരി കടലപ്പിണ്ണാക്ക് ഒക്കെ ഇട്ട് വെള്ളം കുടിക്കാനായിട്ട്
1: കൊടുക്കും.
0: ഇല്ല, പ്രസവിച്ച ഉടനെയൊക്കെ ഒന്നിച്ചിട്ട് ചൂടാക്കിയൊക്കെ കൊടുക്കും, ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. തണുപ്പ് കൂടുതലുള്ള സമയത്താണെങ്കിൽ അല്ലാതെ പച്ചവെള്ളം തന്നെ കുടിച്ചോളും. അങ്ങനെ കൊടുക്കും, പിന്നെ കുറച്ച് പുല്ലും കൂടെ കൊടുക്കും, പിന്നെ ഒന്നും കൊടുക്കുകയല്ല. പിന്നെ അന്നേരം കൂടു ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ വേറെ പണിക്ക് പോകും. പിന്നെ ഒരു 3 മണിയാകുമ്പം അതിന്റെ ഇടയ്ക്ക് പശു റെസ്റ്റാ. പിന്നെ എപ്പോഴും എപ്പോഴും ചെന്ന് കൂട്ടിലോട്ട് ചെന്ന് തീറ്റ കൊടുക്കുവോ വെള്ളം കൊടുക്കുവോ അങ്ങനെയൊന്നും ചെയ്തില്ല. 3 മണിയാകുമ്പോ പിന്നെ ചൂടുള്ള സമയത്താണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടെ കുടിക്കാനായിട്ട് കൊടുക്കും, പിന്നെ കുറച്ച് തീറ്റയും കൂടെ വെച്ച് കൊടുക്കും. വീണ്ടും രാവിലത്തെ പോലെ തന്നെ കറക്കുക, കാര്യങ്ങള് പുല്ലും എല്ലാം കൊടുത്ത് ഒരു 5 മണി 5:30 എല്ലാ പണികളും തീരും. അങ്ങനെയാണ് ഓരോ ദിവസവും
1: മാറ്റം. വളർത്തുന്ന പുല്ലാണ്,
0: പുല്ലുണ്ട്. അത് കോമ്പോ സിഗ്നല്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. CO3 പിന്നെ വൈക്കോല് കൊടുക്കും.
1: നമുക്ക് ഇവിടെ ആവശ്യത്തിന് കിട്ടാനായിട്ടുണ്ടോ?
0: അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാ, അതിന് ഏജന്റുമാരുണ്ട്. അവര് നമുക്ക് തീരുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് കൊണ്ടുവന്ന് ഇറക്കി കൊണ്ടുവന്ന് തരും.
1: വൈക്കോല് എല്ലാ സമയത്തും കൊടുക്കുന്നുണ്ടോ? അതോ പുല്ലിന്റെ ലഭ്യത അനുസരിച്ചാണ്?
0: എല്ലാ ദിവസവും കുറച്ച് കൊടുക്കും. ഈ പുല്ല് മാത്രമാക്കാതെ ഇനി വൈക്കോല് കിട്ടാത്ത സമയത്ത് ഇത് കൊണ്ടുവരും. കൈത കന്നാരയുടെ തണ്ട് കൊണ്ടുവരും. കന്നാര കട്ട് ചെയ്യുന്ന മെഷീനുണ്ട്, അതും കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ടാ കൊടുക്കുന്നത്.
1: ഈ പുല്ലും കട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയാണോ?
0: വലിയ മൂത്ത പുല്ലാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കും. ഈ CO3 പുല്ല് പമ്പ സിഗ്നൽ കട്ട് ചെയ്യാനൊന്നും വേണ്ട, അതല്ലാതെ തന്നെ കൊടുക്കും. പിന്നെ കാൽസ്യപ്പൊടി കൊടുക്കും. കാൽസ്യം കൊടുക്കണം
1: പശുക്കൾക്ക്.
0: കാലിത്തീറ്റയ്ക്കൊപ്പോ അല്ലെ വെള്ളത്തിലോ എന്നെങ്കിലും ഇട്ട് കൊടുത്താൽ മതി.
1: അതെല്ലാ ദിവസവും കൊടുക്കേണ്ടതാണോ?
0: അതെല്ലാ ദിവസവും കൊടുക്കും. പ്രസവം അടുത്ത് വരുന്ന ഒരു മാസത്തേക്ക് കൊടുക്കുകയല്ല. ഒരു 15 ദിവസം ഒരു മാസം ഒക്കെ പ്രസവം അടുത്ത് വരുമ്പോ കൊടുക്കുകയല്ല, അല്ലാതെ കൊടുക്കും.
1: ഒരു പശുക്കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പ്രാഥമികമായിട്ട് എന്തൊക്കെ ശുശ്രൂഷകളാണ്?
0: പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ ഇച്ചിരി അയഡിന്റെ അകത്ത് മുക്കും, പൂക്കൾ കൊടി അണുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ മാറ്റിക്കടത്തും, ചാണകമൊന്നും പറ്റാതെ. പിന്നെ പാല് കറന്നു വെച്ച് കുഞ്ഞുണ്ടായി ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ പാല് പിഴിഞ്ഞ് കൊടുക്കും. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പാല് കറന്നു കൊടുക്കും. ആ ഒരു 2-3 ദിവസത്തെ പാല് ഫുള്ളായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കും. നമ്മൾ അകട്ടിൽ വിട്ടു കുടിപ്പിക്കുകയല്ല, ആദ്യമേ തന്നെ കറന്നു തന്നെ കൊടുക്കും. ആദ്യം ഒരു 2 ദിവസത്തെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും ഒന്ന് കുടിക്കാനൊന്ന് ശീലിക്കാനായിട്ട്. അത് കഴിയുമ്പോ പിന്നെ തന്നെ നമ്മളിങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിയുമ്പോ വലിച്ചു കുടിച്ചോളും.
1: ആദ്യം കൊടുക്കുന്ന പാലും ഈ വലിച്ചു കുടിക്കുന്ന രീതിയാണോ അതോ ഫീഡിംഗ് ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഫീഡിംഗ് ബോട്ടിൽ
1: ഉപയോഗിച്ച് തന്നെയാണ്.
0: അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബക്കറ്റിലൊക്കെ പാല് കറന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ പാലിനകത്ത് മുക്കി വെച്ചിട്ട് ഈ വിരൽ പതുക്കെ നുണയാനായിട്ട് ഇങ്ങനെ ക്രാക്കുകളുടെ വായിലേക്ക് ഇങ്ങനെ വെക്കും. അപ്പൊ ഇത് പതുക്കെ പതുക്കെ ഈ വിരലിൽ ഇങ്ങനെ ഉണഞ്ഞ് ഉണഞ്ഞ് വന്നു കഴിയുമ്പോ പാലിന്റെ ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ പതുക്കെ കൈ അങ്ങോട്ട് മാറ്റി വരും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഈ പാല് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ പാല് കുടിച്ചു തുടങ്ങും. അങ്ങനെ ഒരു 2-3 തവണ അങ്ങനെ ആയി കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ ഇത് നമ്മൾ ഈ പാല് ഇങ്ങനെ കറന്ന് കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുമ്പോ തന്നെ കുടിച്ചോളും. അങ്ങനെയാ ചെയ്യുന്നത്.
1: പശുക്കുട്ടി പിന്നെ ഒരു പുല്ലൊക്കെ തിന്നണമെങ്കിൽ എത്ര നാള് കാലം?
0: 10-22 ദിവസം
1: കഴിയും.
0: ഇച്ചിരി പച്ചപ്പുല്ലൊക്കെ കഴിച്ചു തുടങ്ങും.
1: അതിന് പാല് കൊടുക്കുന്നത് എത്ര നാൾ വരെയാണ്?
0: 3 മാസം വരെ.
1: 3 മാസം വരെ. അതിനുശേഷം പിന്നെ ആ പശുക്കുഞ്ഞിനെ ചെനവെടുപ്പിക്കണമെങ്കിൽ എത്ര നാളെടുക്കും?
0: നമ്മൾ വളർത്തുന്നതിനനുസരിച്ചായിരിക്കുന്നത്. ഇപ്പൊ നല്ല പശുക്കിടാക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം 5 ലിറ്റർ പാല് കൊടുക്കും. രാവിലെ ഒരു 2.5 ലിറ്റർ, വൈകിട്ട് ഒരു 2.5 ലിറ്റർ. അങ്ങനെ ആകുമ്പോ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നല്ലൊരു പശുവിന്റെ വെയിറ്റും ആരോഗ്യമൊക്കെ ആകും,
1: വളർച്ച
0: പൂർണ്ണമാകും. ഒരു 14 മാസം 15 മാസം ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ ഇത് മതി ലക്ഷണം കാണിക്കാൻ തുടങ്ങും. അപ്പൊ ഒരു 1.5 വയസ്സാകുമ്പോഴത്തേനും ചെന പിടിപ്പിക്കാം.
1: ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പരിചരണങ്ങൾ ചെയ്യാറുണ്ട്?
0: പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാൽസ്യപ്പൊടി കൊടുക്കും. പിന്നെ ഈ സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ തീറ്റ അങ്ങനെ തന്നെ കൊടുക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു പരിചരണത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അത് നടക്കുകയല്ല. എല്ലാത്തിനും ഒരുപോലെ തന്നെ അങ്ങനെയാ കൊടുക്കുന്നുള്ളു. പശുവിന്റെ വലിപ്പത്തിനനുസരിച്ച് പുല്ല് കൂടുതൽ കൊടുക്കും. വെള്ളം കൂടുതൽ കുടിക്കുന്നുണ്ട് പശുക്കളുണ്ട്. പിന്നെ കറന്നുകൊണ്ടിരിക്കുമ്പോ പശു ഇപ്പൊ ഒരു ദിവസം ശരാശരി ഒരു 40-60 ലിറ്റർ അങ്ങനെയൊക്കെ വെള്ളം കൊടുക്കണം. അത് ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും അങ്ങനെ വെള്ളം ആവശ്യത്തിന് അങ്ങ് കൊടുക്കും. വെള്ളം ആവശ്യത്തിന് കുടിച്ചോളും.
1: പശുവിന് കറവ തുടങ്ങി കഴിഞ്ഞാൽ അത് സാധാരണ എത്ര മാസത്തേനാണ് കറവ നീണ്ടു നിൽക്കുന്നത്?
0: ഒരു പ്രസവം

0: കഴിഞ്ഞാൽ ഒരു 6 മാസത്തിന് 7 മാസത്തിന് ഇടയ്ക്കായിട്ട് വീണ്ടും അതിനെ ചന പിടിപ്പിക്കാം. ആ ചന പിടിച്ചു കഴിഞ്ഞാൽ 7 മാസം വരെ കറക്കാം. പിന്നെ ഒരു 3 മാസത്തെ റെസ്റ്റ് കൊടുത്താൽ മതി.
1: 3 മാസം റെസ്റ്റ്
0: ആ,
1: വേണ്ടി. സാധാരണ പശുവിന് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്?
0: അകിടുവീക്കം വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുളമ്പ് രോഗം വരാതിരിക്കാനായിട്ടുള്ള കുത്തിവെപ്പൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇതുവരെ നമുക്ക് ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഈ ചർമ്മമഴയോ അങ്ങനെയുള്ള ഒന്നും നമ്മൾക്ക് അസുഖമൊന്നും വന്നിട്ടില്ല. പിന്നെ പനി വരും. ഇവിടെ തണുപ്പും കൂടുതൽ ഉള്ളത് കൊണ്ടും ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം, പനി വല്ലതും ഉണ്ടോ എന്ന്. നമ്മൾ ദേഹത്ത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ രോമമൊക്കെ എഴുന്ന നിൽക്കും, പനിയൊക്കെ ഉള്ള മൂക്കൊക്കെ ഉണങ്ങി കാണും. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാം പനി ഉണ്ടെന്നുള്ളത് അറിയാം.
1: നമുക്ക് നാടൻ പ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ളതുണ്ടോ ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാല്?
0: പനി വന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് നാടൻ പ്രയോഗവും അങ്ങനെ ഒന്നും ചെയ്യാറില്ല.
1: പരിചരണത്തിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? മരുന്ന്?
0: ആ, ഇച്ചിരി ചൂട് ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചകിരിയും ചിരട്ടയൊക്കെ വെച്ച് പുകയിടും. അപ്പൊ ഇച്ചിരി കുരുമുളക് അതൊക്കെ ഇതിന്റെ അകത്തിടും. അപ്പൊ അത് ഇത്തിരി ശ്വസിക്കുമല്ലോ, കൊതുകും ഈച്ചയൊന്നും അങ്ങനെ വരാതെ അങ്ങനെയൊക്കെ നോക്കും. അങ്ങനെ
1: പുകയിടുന്നത് എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ? കൊതുക് ഈച്ചയൊക്കെ സംരക്ഷിക്കാൻ?
0: ആ, മഴയുള്ളപ്പം എല്ലാ ദിവസവും തന്നെ ചെയ്യാറുണ്ട്, കൊതുക് ഈച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട്. പനി വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഡോക്ടറെ വിളിക്കുക, ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ, പിന്നെ മെയിൻ ആയിട്ടും വരുന്ന ഒരു അസുഖം എന്ന് പറയാനായിട്ട് അകിടുവീക്കമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇവിടെ ഒരു പശുവിന്റെ കാമ്പ് ഇങ്ങനെ ഡാമേജ് ആയി, ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാല് പിന്നെ അത്
1: അറിയാനായിട്ട്.
0: അകിടുവീക്കത്തിന്റെ ലക്ഷണം ആദ്യം വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, പശുവിനെ കറക്കുമ്പോൾ പാലിന്റെ അകത്ത് ചെറിയ കട്ട പോലെ കാണും. നമ്മൾ പാലരിക്കുമ്പം ചെറിയ ഒരു കട്ട പോലെ, അല്ലെ കൈ കൊണ്ട് കറക്കുമ്പം നമുക്ക് ഇതിന്റെ അകത്ത് ഒരു തരിതരിപ്പ് പോലെ ഈ കാമ്പയിൽ അറിയാം. നമ്മുടെ കയ്യിൽ തന്നെ അത് ഫീൽ ചെയ്യും. പിന്നെ കറന്നു കഴിഞ്ഞാലും അകിട് ഇച്ചിരി നീര് വന്നതുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ തോന്നും. പിന്നെ പനി, പനിയാണ് അകിടുവീക്കത്തിന് ആദ്യമേ തുടങ്ങുന്ന ഒരു ലക്ഷണം. പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് സാധാരണ. പിന്നെ ചില പശുക്കൾ ചില വീടുകളിലൊക്കെ കാണും, ഈ മറ്റു ചൊറിയ ഇങ്ങനെ പോലെ കരപ്പനൊക്കെ പോലെ ഇങ്ങനെയൊക്കെ പുഴുക്കടി, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പശുക്കളെ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല, നമുക്ക് കൂട്ടിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അകിടുവീക്കമാണ് ഒരു വലിയ പ്രശ്നം. അതോ ഒരു ദിവസം നിന്ന് ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടർ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ അത് വലിയ വിഷയമാകും, കേടായിപ്പോകും, കാമ്പ് കേടായിപ്പോകും. പിന്നെ ഞാന് പച്ചമരുന്നൊക്കെ അരച്ചിടും. പിന്നെ പ്രസവിച്ച ഉടനെ പശുക്ക് നീര് വരും, നീർക്കെട്ട് വരും. അത് വലിയ ഒരു അസുഖമല്ല, പക്ഷെ വെള്ളം കെട്ടി ഇങ്ങനെ നീർക്കെട്ടായിട്ട് വരും. അതിന് ഞാൻ നമുക്ക് ഇവിടെ നാട്ടിലുള്ള ചെറിയ പച്ചമരുന്നുകളുണ്ട്, ചെറുകടലാടി, പച്ചമഞ്ഞൾ, ഉപ്പ്, കല്ല് ഒക്കെ കൂടെ വെച്ച് അരച്ച് നന്നായിട്ട് പുരട്ടി കൊടുക്കും. പിന്നെ അതുപോലെ 2-3 കൂട്ടം പച്ചിലകളുണ്ട്, അതൊക്കെ അങ്ങനെ അരച്ചു കൊടുത്ത് അത് നീര് വലിഞ്ഞു വെക്കോളും. പിന്നെ തണുപ്പിക്കും, അകിട് നന്നായിട്ട് തണുപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് മാറും. പക്ഷെ അകിട് വീക്കത്തിന് ഇതൊന്നും
1: കണ്ടുപിടിച്ച് പെട്ടെന്ന് ചികിത്സ
0: എത്തിക്കാന്നുള്ളതാണ്. പിന്നെ കാൽസ്യ കുറവൊക്കെ വന്നു കഴിഞ്ഞാലും പശു എഴുന്നേക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരും.
1: അത് സ്ഥിരം കാൽസ്യം കൊടുത്തോണ്ടിരിക്കാന്നുള്ളതാണ് മാർഗം.
0: ആ, അതെ അതെ അതെ. പിന്നെ ഒരു കിടാവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും വിരമരുന്ന് കൊടുക്കണം. ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ തന്നെ വിരമരുന്ന് കൊടുക്കും. പിന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വിരമരുന്ന്, അത് ആ ചന പിടിക്കുന്നിടം വരെ വിരമരുന്ന് കൊടുക്കും.
1: ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ?
0: തീറ്റ കൊടുക്കുന്നതിൽ, കൈത്തീറ്റ കൊടുക്കുന്നതിലാണ് അത് പ്രധാനമായിട്ടുമേ. നമ്മൾ ഈ എല്ലാ ദിവസവും കൊടുക്കുന്നത് പോലെ തന്നെ തീറ്റയും വെള്ളവും ഒക്കെ അങ്ങനെ തന്നെ കൊടുത്ത് പൊക്കോണ്ടിരുന്നാൽ അങ്ങനെ വലിയൊരു പ്രശ്നം വരുന്നില്ല. പിന്നെ എന്നെങ്കിലും മാറ്റി ഈ കഞ്ഞി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ പൊടികളൊക്കെ വേറെ കൊടുക്കുക, പൂപ്പലൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ കൊടുത്താല് ആണ് ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം വരുന്നത്. ഇതിപ്പോ നമുക്ക് അങ്ങനെ ഒന്നും മാറ്റം വരുത്തുന്നേ ഇല്ല, സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ തന്നെ ഉള്ള തീറ്റയും ഒക്കെ. എന്നാലും 1-2 തവണയൊക്കെ ഈ അടുത്ത നാളിലൊന്നും ഇല്ല, നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ചിലപ്പോ എന്തേലും പുല്ലിന്റെ അങ്ങനെയൊക്കെയാ. ആ, പിന്നെ ചാണകം കണ്ട മല ലൂസായിട്ട് പോകും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ഞാൻ ഇച്ചിരി സോഡാപ്പൊടി വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും, അപ്പം അത് മാറും. പിന്നെ ദഹനക്കേട് പോലെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇച്ചിരി ശർക്കര വെള്ളത്തില് അലിപ്പിച്ച് അങ്ങനെ കൊടുക്കും.
1: ഈ പൊടിക്കൈകൾ കൊണ്ട് ദഹന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ
0: മാറും. പെട്ടെന്ന്
1: പെട്ടെന്ന് അത് ഡോക്ടറെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം
0: ഇല്ല, അങ്ങനെ വരുന്നില്ല. അപ്പൊ എന്തായാലും പശുവിനെ ഒക്കെ വളർത്തുന്നവര് ഇങ്ങനെയുള്ള ചെറിയ ചില്ലറ പൊടിക്കൈകളും കൂടെ ഒന്ന്
1: കൈവശം
0: ഉണ്ടാകണം. ഇല്ലെങ്കിൽ
1: പശുവിന് അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ഇവിടെ അത്യാവശ്യം തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ്, പശുവിന് തണുപ്പാണോ?
0: ഇവിടെ തന്നെ ഉള്ള പശുക്കളായതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്,
1: തണുപ്പിന്റെ
0: കാറ്റിന്റെ ഒന്നും പേരിലൊന്നും ഒരു അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ പശുവിനെ കൊണ്ടുവന്നിട്ട് കാലാവസ്ഥ പിടിക്കാതെ പശുക്കൾക്ക് രോഗങ്ങളും പനിയും പാലിന്റെ അളവ് കുറഞ്ഞു പോവുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്ക് ഇതിപ്പോ അങ്ങനെ ഒരു പ്രശ്നം കുഴപ്പമില്ല.
1: ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്?
0: നമ്മുടെ പാമ ഇങ്ങനെ നന്നായിട്ട് കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിലാണ്. മഴ വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഗ്രീൻ നെറ്റും കൊണ്ട് അധികം കാറ്റും തണുപ്പൊന്നും അടിക്കാതിരിക്കാനായിട്ട് മറിച്ച് കെട്ടും. അന്നേരം പിന്നെ വലിയ പ്രശ്നമൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതിന്റെ പേരിൽ ഇതുവരെയും ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല.
1: തണുപ്പ് അടിക്കാതെ ശ്രദ്ധിക്കുക
0: എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ തീയൊക്കെ വെച്ച് പോയിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും.
1: ഈ മഴക്കാലത്ത് ഡെയിലി കുളിപ്പിക്കുന്നതിനും
0: അതൊന്നും കുഴപ്പമില്ല. ഡെയിലി കുളിപ്പിക്കുകയും ചെയ്യും, പച്ചവെള്ളം കുടിക്കാനും കൊടുക്കും, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല.
1: വേനൽക്കാലത്തും കൂടുതലായിട്ട് ചൂട് വരുമ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: 3 നേരവും വെള്ളം നന്നായിട്ട് കുടിക്കാൻ കൊടുക്കും. പിന്നെ കൂടുതൽ ചൂടാണെന്ന് തോന്നുമ്പോ ഉച്ചക്ക് പുറമൊക്കെ ഒന്ന് തണുപ്പിച്ച് കൊടുക്കും, വെള്ളം അങ്ങോട്ട് അടിച്ച് കൊടുത്താൽ.
1: നമ്മുടെ തൊഴുത്തൊക്കെ പണിതിരിക്കുന്ന രീതി പരമാവധി കാറ്റകത്തേക്ക്
0: കയറുന്നതുപോലെ
1: ചുറ്റും അധികം ഫിത്തികളൊന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാറ്റും വെളിച്ചവും കേറേണ്ട സംവിധാനത്തിലാണ് ചെയ്യുന്നത് അല്ലെ?
0: അങ്ങനെയാണെങ്കിൽ കൂടൊക്കെ എപ്പോഴും ഉണങ്ങി കിടന്നോളും. മാറ്റിട്ടിട്ടുണ്ട്, മാറ്റൊക്കെ ഉണങ്ങി കിടക്കും. കണ്ടമാന ഫിത്തിയൊക്കെ കെട്ടി അടച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉണങ്ങ വരാനും ഒക്കെ ബുദ്ധിമുട്ട് വരും.
1: ചില ഫാമുകളിലൊക്കെ, അതായത് ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ ഫാനൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഇത്രയും ചൂട് വരാറുണ്ടോ?
0: ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ചൂടിന്റെ പ്രശ്നമില്ല. പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കൂടിന്, അത് കാരണം തന്നെ അങ്ങനെ ഒരു പശുക്കൊക്കെ താങ്ങാൻ പറ്റാത്ത ഒരു ചൂടൊന്നും കുഴപ്പമില്ല.
1: അവര് ചില ഫാമുകളിലൊക്കെ സംഗീതം പശുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ കേൾപ്പിക്കുന്ന,
0: അത് ഞങ്ങള് കറക്കാൻ നേരത്ത് ഞങ്ങളിങ്ങനെ ഫോണില് പാട്ട് സ്പീക്കറൊക്കെ ഇട്ട് പാട്ട് വെക്കും.
1: അത് ഗുണപ്രദമാണോ പശുവിന്?
0: പശുക്കൊക്കെ ഇഷ്ടം. അല്ലെങ്കിലും ഈ നമ്മുടെ ഈ ഫാമിലെ പശുക്കൊക്കെ ഒരു ശല്യം ഒന്നുമില്ല, കറക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മള് കറക്കാൻ ചെന്ന് ഈ വിഷയം വെച്ചല്ല, കൈ കൊണ്ടാണെ പോലും അണങ്ങത്ത് പോലും ഇല്ല. പാട്ടൊക്കെ വെച്ച് കൊടുക്കും, മുഴുവൻ സമയമൊന്നും ഇല്ല, കറക്കാനൊക്കെ ചെല്ലുന്നത് അങ്ങനെയൊക്കെ.
1: പൊതുവെ കൂടുതലായിട്ട് ശാന്തത ഇഷ്ടപ്പെടുന്ന ഒരു
0: അതെ അതെ. പിന്നെ നമ്മൾ എപ്പോഴും ഈ കൂട്ടിലോട്ട് ചെന്ന് ശല്യം ചെയ്യാതിരിക്കുന്ന നല്ലത്. ചിലരുണ്ട് ഈ ഒരു പശുവിനെ രണ്ട് പശുവിനെ ഒക്കെ വളർത്തുന്നവര് എപ്പോഴും എപ്പോഴും ചെന്ന് കുറച്ച് പുല്ലിട്ട് കൊടുക്കും, എപ്പോഴും പോയി ഈ ചാണകം മാറ്റും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന നല്ലത്. കറന്ന് രാവിലെ വെള്ളമൊക്കെ കൊടുത്ത് പുല്ലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പശു റെസ്റ്റ്
1: എടുക്കുന്ന ഫോളോ ചെയ്ത് പോകുന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ പശുക്കളെ വളർത്തുന്ന ആളുകൾക്ക് ദിവസം മുഴുവൻ പശുവിന്റെ കാര്യങ്ങളുമായിട്ട് ശ്രദ്ധിച്ച് നടക്കണം. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒന്നോ രണ്ടോ പശു വളർത്തുന്നേക്കാൾ ലാഭകരമായിട്ട് പോകാൻ പറ്റുന്നത് ഒരു 10-12 പശുവായിട്ട് ഫാം രീതി തന്നെയാണോ?
0: അതെ അതെ.
1: അങ്ങയുടെ ഫാമിൽ ഈ രണ്ട് രീതികളും ചെയ്തിട്ടുണ്ടാവും അല്ലെ?
0: ആദ്യം ഒരു പശു രണ്ട് പശു അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഒരു വരക്കാലത്തല്ല അത്രേ ഉള്ളായിരുന്നു. അന്നേരം ഒക്കെ ഇതാ ഒരു കുഴപ്പം, അതിനും നമ്മൾ ഒരാള് മെനക്കെട്ട് നമ്മൾ നിക്കണം, ഒരിടത്തും പോകാനും പറ്റത്തില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്ത് ഇതാണെങ്കിലും നമുക്കിങ്ങനെ തന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഒരാളെയും കൂടെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പൊതുവെ അറിയാലോ, പശു വളർത്തലും ശരിക്കും ഒരു ലാഭകരമായ ഒരു ബിസിനസ്സോ അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോ നമ്മള് ഇത് കൊണ്ട് നമുക്ക് പറമ്പ് കൃഷി ഉള്ളതുകൊണ്ട് ചാണകം ആവശ്യമുണ്ട്, അതൊക്കെ കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് കൊണ്ടുവന്നു. പിന്നെ ഗ്യാസ് ഉണ്ട്, ബയോഗ്യാസ്.
1: അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള വളത്തിനുള്ള ചാണകം കിട്ടുന്നു, ബയോഗ്യാസ് ഉണ്ടാക്കാൻ കിട്ടുന്നു, അത് നമുക്കൊരു അധിക ലാഭമായിട്ട് മാറുന്നുണ്ടല്ലേ.
0: ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ LPG ഗ്യാസ് നിറയ്ക്കുകയേ വേണ്ട,
1: പൂർണ്ണമായിട്ടും
0: ഇതിന്റെ രണ്ട് പശുവിന്റെ ചാണകം മതി. ബാക്കി ചാണകം അല്ലാതെ തന്നെ വലിയ കുഴിയുണ്ട്, അങ്ങോട്ട് മാറ്റും. ബയോഗ്യാസിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പശുവിന്റെ മാത്രം ചാണകം അതിന്റെ ഡോമിലേക്ക് മിക്സ് ചെയ്ത് വിടും. അതിന്റെ ആ സ്ലറി നല്ല ഗുണമുള്ളതാണ്. പിന്നെ ഈ ഗ്യാസ് പൂർണ്ണമായിട്ടും നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, പൂർണ്ണമായിട്ടും ബയോഗ്യാസ് തന്നെ ഉപയോഗിക്കുന്നത്.
1: അത് നമുക്ക് ലാഭമായിട്ട്
0: അത്
1: കൂട്ടാൻ പറ്റുന്നുണ്ടല്ലേ. പശുവിനെ കൂടുന്ന പുറത്തേക്ക് ഇറക്കുന്ന രീതിയുണ്ടോ?
0: ആ ഇടയ്ക്കൊക്കെ ഇറക്കും, കാലൊക്കെ ഒന്ന് ഓടാൻ വേണ്ടിട്ട് ഇടയ്ക്ക് നടക്കാൻ, പിന്നെ കിടാക്കളയൊക്കെ പുറത്തോട്ടൊക്കെ ഇറക്കും. അതിനായിട്ട് മാത്രം കുറച്ച് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട്.
1: അവിടെ തീറ്റ കൊടുക്കാനുള്ള സംവിധാനം,
0: അവിടെ പുല്ലുണ്ട്. ആ ഇടയ്ക്ക് ഇറക്കുമ്പോ അവര് അതിലെ നടന്ന് തിന്നോളും, പുല്ല് തിന്നോളും.

0: ഒന്നും വേറെ കൃഷിയൊന്നും ചെയ്യാതെ ഒരു കുറച്ച്
1: ഉം
0: ഭാഗം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്.
1: പാലിൽ നിന്ന് മറ്റെന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും
0: തൈരൊക്കെ
1: ചിന്തിച്ചിട്ടുണ്ട്?
0: ഉണ്ടാക്കുന്നതേ ഉള്ളൂ,
1: ആ
0: നെയ്യ്
1: ശരി,
0: എടുക്കും,
1: ആ ശരി.
0: തൈരും നെയ്യും, പിന്നെ വേറെ അല്ലാതെ നമ്മൾ അതൊരു ബിസിനസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല.
1: നോക്കില്ല. ആ ശരി.
0: നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള തൈര് നെയ്യ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഇവിടെ കുറച്ച് വീട്ടുകാരൊക്കെ നമുക്ക് ഇവിടെ വന്ന് ലോക്കല് ഡെയിലി ഒരു 10-12 ലിറ്റർ പാല് അങ്ങനെ ആൾക്കാർ വീടുകളിൽ നിന്ന് വന്ന് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ലാഭം, അതിൽ വില കൂടുതൽ കിട്ടും.
1: നമ്മുടെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്, അപ്പൊ നമുക്ക് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഫാം ടൂറിസം അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടോ?
0: ഉണ്ട്, അത്
1: ഉണ്ടല്ലേ.
0: ഞങ്ങൾക്ക് കുറച്ചുനാളായിട്ടുള്ള ഒരു
1: ആ ശരി.
0: ആഗ്രഹമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ ആട് കോഴി
1: ആ
0: മീൻ
1: ശരി.
0: വളർത്തലൊരു കുളമുണ്ട്,
1: ആ ആ ആ
0: കുളത്തില് മീന് പിന്നെ പന്നി വളർത്തലുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൂടെ ആയിരുന്നു. അപ്പൊ ഈ ഇപ്പൊ അവിടെ ഒരു കുറച്ച് റൂമൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. മോളുടെ കല്യാണമായിരുന്നു, അപ്പൊ അതിന്റെ തിരക്കൊക്കെ കൊണ്ട് അത് തൽക്കാലം പെൻഡിങ് വെച്ചതാ.
1: ഉടനെ തന്നെ അങ്ങനെ രീതിയിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ
0: മാറാനുള്ള ആഗ്രഹമുണ്ട്.
1: നടത്തുന്നുണ്ട്.
0: പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. ഫാം തുടങ്ങാനായിട്ട് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വനിതാ വികസന കോർപ്പറേഷന്റെ. അതിന് കുറച്ചും കൂടെ അടച്ച് തീർക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം തീർന്നിട്ട് വേണം പുതിയതായിട്ട്. ഞങ്ങൾക്കൊരു ഭയങ്കര ആഗ്രഹമാണ് നല്ലൊരു ഫാം ടൂറിസമായിട്ട് തുടങ്ങണമെന്നുള്ളത്. ഇവിടെ ഒന്നാമത് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ കാൽവരിമുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരത്ത് കാണുന്ന എല്ലാം
1: റിസോർട്ടുകളാണ്,
0: നമുക്കൊരു വരുമാനമാകും.
1: അതെ അതെ.
0: അങ്ങനെയാണെങ്കിലൊക്കെ ഇത് ലാഭമാക്കാൻ പറ്റുള്ളൂ. ശരിക്കും പാലിന് ഈ വിലയൊന്നും കിട്ടിയാ പോരാ. അതാണ് ആരും ഈ
1: വനിതാ വികസന കോർപ്പറേഷൻ ഉണ്ട് ലോൺ
0: അതെ.
1: ഇങ്ങനെ വനിതകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ലോൺ ആണ്.
0: അതെ, നമ്മള് പട്ടയ വീട് വെച്ചൊക്കെയാ.
1: ശരി.
0: 10 ലക്ഷം രൂപ എടുത്തു.
1: ശരി.
0: അതിനും കുറച്ചും കൂടെ
1: ചെറിയ പലിശക്ക് കിട്ടുന്ന രീതി,
0: ചെറിയ പലിശക്ക്.
1: വനിതകൾക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ
0: ഉണ്ട്.
1: മറ്റെന്തൊക്കെ കൃഷികളാണ് നിലവിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്?
0: ഏലമുണ്ട്, തേയിലയുണ്ട്, പിന്നെ കുറച്ച് കാപ്പി കൊടി എല്ലാം കൂട്ടുണ്ട്, കുറച്ച് ജാതിയുണ്ട്, എല്ലാത്തരം കൃഷികളും
1: അത്യാവശ്യം നമ്മുടെ ഹൈ റേഞ്ചിൽ ഉണ്ടാവുന്ന എല്ലാത്തരം കൃഷികളും നിലവിൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് പണിക്കാരെയും കൂടെ കൂട്ടിട്ടാണോ ചെയ്യുന്നത്?
0: കൂട്ടുന്നുണ്ട്, പറമ്പിലെ പണിക്കും അല്ല ഫാമിലെ പണിക്കും ഒക്കെ ആളെ കൂട്ടുന്നുണ്ട്.
1: നമുക്ക് ആവശ്യമുള്ള ആളുകളെ ഇവിടെ കിട്ടാനായിട്ടുണ്ടോ?
0: ഇല്ല, മലയാളികളെ കിട്ടാനില്ല. നമുക്ക് കൂടുതൽ
1: ഹിന്ദിക്കാരാ,
0: ജാർഖണ്ഡുകാരാണ് കൂടുതലുള്ളത്. മലയാളികളെ കിട്ടിയാലും അവര് ഈ വെളുപ്പിനെ ഒന്നും പശുവിനെ കറക്കാൻ കൂടാനും അങ്ങനെ ഒന്നും കിട്ടത്തില്ലല്ലോ. നമുക്ക് ഒരു 4:30 എഴുന്നേറ്റ് വന്ന് നമ്മളെ ഇതുപോലെ എല്ലാം സഹായിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാർ വേണം. അപ്പം അവരെ പറ്റുള്ളൂ.
1: അവർക്ക് ഈ പണികൾക്കൊക്കെ പരിശീലനം കൊടുക്കേണ്ടി വന്നിരുന്നോ?
0: കൊടുക്കണം. ഒരു വർഷം പത്തി കൂടുതലൊന്നും ഒരു ഫാമിലി ഒന്ന് നിക്കുകയല്ല. അവര് പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരുന്നതൊക്കെ ചിലര് വരും, ചിലര് വരിയാല,
1: അങ്ങനെയാ
0: ഉണ്ട്. അപ്പൊ അതിന് മുന്നേ തന്നെ ഇവര് പോകും എന്നുള്ള അവസ്ഥ വരുമ്പോ തന്നെ നമ്മൾ അടുത്ത ഒരു ഫാമിലി ആരെയും കൊണ്ടുവന്ന് ഒരാള് മതി, ഞാനും കൂടെ കൂടുന്നുള്ളത് കൊണ്ട് ഒരാളും കൂടെ മതി സഹായത്തിന്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അപ്പൊ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാല് അവര് തന്നെ ചെയ്യേണ്ടത് കൊണ്ട് ഒരു ഫാമിലിയാണ് സാധാരണ നമ്മള് നിർത്തുന്നത്. അവരെ പഠിപ്പിക്കും എങ്ങനെയാ മെഷീൻ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും പ്രധാനം മെഷീൻ ക്ലീനിങ് ആണ്. ഇത് കറന്നു കഴിഞ്ഞിട്ട് ഈ പാലല്ലേ, ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു അംശം ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പ്രശ്നമാകും. അതുകൊണ്ട് ചൂടുവെള്ളത്തില് ഇത് എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഇവരെ പഠിപ്പിക്കണം. പിന്നെ പശുവിനെ മൊത്തം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും ഇവരെ പഠിപ്പിക്കും. അതൊക്കെ ഒരാഴ്ച കൊണ്ട് അവര് പഠിച്ചെടുത്തോളും. പിന്നെ തീറ്റക്രമം എത്ര അളവാണ്, പല പശുക്കൾക്കും പല അളവിലാണല്ലോ കൊടുക്കേണ്ടത്. പാല് കൂടുതൽ കിട്ടുന്നതിന് കൊടുക്കേണ്ട എത്രയാണ്, ചനയുള്ളതിന് കൊടുക്കേണ്ട എത്രയാണ്, അതൊക്കെ പഠിപ്പിക്കും.
1: പ്രത്യേകിച്ച് പശു വളർത്തലിലൊക്കെ അനുഭവ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പരിപാലനത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവും അല്ലേ?
0: ഉണ്ട്. പുതിയതായിട്ട് ഒരാള് പെട്ടെന്ന് ഒരു പശു വളർത്തലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആകണമെന്നില്ല. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അന്നേരം. ഒന്നാമത് ഒരു രോഗലക്ഷണം കാണുമ്പോൾ കണ്ടുപിടിക്കാനായിട്ടുള്ള പരിചയക്കുറവ് കാണും. പിന്നെ തീറ്റ കൊടുക്കേണ്ട ഒരു അളവ് കാര്യങ്ങള് അതൊക്കെ കാണും. പാലിന്റെ അളവിനനുസരിച്ച് വേണം തീറ്റ കൊടുക്കാൻ. ഒരു 2.5 ലിറ്റർ പാലിന് 1 കിലോ കാലിത്തീറ്റ എന്നുള്ള കണക്കിനൊക്കെ കൊടുക്കണം. പിന്നെ പുല്ലിന്റെ അളവ് അങ്ങനെയൊക്കെ. പെട്ടെന്ന് ഒരാൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് പ്രവർത്തിച്ചുള്ള പരിചയമോ അല്ലെങ്കിൽ ഏതായാലും ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തുള്ള പരിചയമോ ഒക്കെ ഉണ്ടെങ്കിലേ അത് സക്സസ് ആകുള്ളൂ. വേണമെങ്കിൽ നടത്താം എന്നുള്ളതല്ലാതെ.
1: ഇത്രയും വിപുലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഒരു സന്തോഷകരമായ ഒരു ജീവിതം കാർഷിക മേഖലയിൽ നിന്ന് സാധ്യമാണ്.
0: ഏലത്തിന്റെ കാപ്പി കുരുമുളക് അതിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു വില വെച്ച് നോക്കിയാൽ ഇപ്പൊ ഒരു വർഷമായിട്ട് സാമാന്യം മെച്ചപ്പെട്ട വില കിട്ടുന്നുണ്ട്. പക്ഷെ അന്നേരത്തേന് ഇപ്പൊ വളത്തിനും മരുന്നിനും എല്ലാം ഭയങ്കരമായിട്ട് വില കൂടി, പണിക്കൂലി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അങ്ങനെയെല്ലാം വരുമ്പോ പിന്നെ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് അതൊരു സന്തോഷമാണ്. കൃഷി ചെയ്യുന്നത് ഒരു സന്തോഷം, വേറെ വലിയൊരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്ക് ഇന്ന് വേറൊരു ജോലി പോലെ അല്ലല്ലോ, പശുവിന്റെ ഫാം ഒഴിച്ച് ഇപ്പൊ ഇന്ന് നമുക്ക് പണിയുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് പണിയുണ്ട. എവിടെയെങ്കിലും പോണോന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ പശു ഫാമിൽ
1: അത്
0: നടക്കുകയല്ല,
1: മാറ്റിവെച്ച്
0: പശുവിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യണം. അത് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു,
1: നമുക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ നമ്മുടെ ഒരു പാഷൻ ആയിട്ടുള്ളതാണെങ്കിൽ സന്തോഷകരമായിട്ട്
0: പോകാം.
1: ഇത്രയും നേരം ഏറെ ദീർഘകാലത്തെ കാർഷിക അനുഭവ സമ്പത്ത് നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
2: ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽ കാൽവരി മൗണ്ടിൽ പശുപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മോളിക്കുട്ടി ജെയിംസുമായി അർജുൻ ദാസ് നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കാർഷിക ജീവനം സമാപനം.

ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. അംഗീകൃത ബോർഡിൽ നിന്നുള്ള പ്ലസ് ടു, അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ അല്ലെങ്കിൽ തതുല്യ യോഗ്യത, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടൈപ്പിംഗ് പരിജ്ഞാനം തുടങ്ങിയവയാണ് യോഗ്യതകൾ. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നേരിട്ട് ഈ മാസം 23 ഹാജരാകണമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04862234744 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04862234744. ഏലപ്പാറ ഗവൺമെന്റ് ഐ ടി ഐയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത: റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ട്രേഡിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സിയും 3 വർഷത്തെ പ്രവർത്തന പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത ഡിപ്ലോമയും 2 വർഷത്തെ പ്രവർത്തന പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. യോഗ്യത

ഉള്ളവർ ഈ മാസം 30 രാവിലെ 11 ഏലപ്പാറ ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ മുമ്പാകെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിനെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 9605554469, 9946010769. ഇളംദേശം ICDS പ്രോജക്റ്റ് ഓഫീസ് പരിധിയിൽ വരുന്ന 140 അംഗണവാടികൾക്ക് ആവശ്യമായ അംഗണവാടി പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റിലേക്കുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. 6 ഉച്ചയ്ക്ക് 1 ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188959712 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9188959712. പൊതു ഇടങ്ങൾ, റോഡുകൾ, നടപ്പാതകൾ, കൈവരികൾ, സെന്റർ മീഡിയനുകൾ, ട്രാഫിക് ഐലൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ, സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മതസ്ഥാപനങ്ങൾ, സർക്കാർ അല്ലെങ്കിൽ അർദ്ധസർക്കാർ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയുടെ പേരിലോ നേതൃത്വത്തിലോ ഉള്ള യാതൊരു ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും മറ്റ് പ്രചാരണ പരസ്യ സാമഗ്രികളും സ്ഥാപിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്നും ഇത് ലംഘിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും ഇടുക്കി ജില്ലാതല മോണിറ്ററിംഗ് സമിതി അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അനധികൃത ബോർഡ് 1,000 രൂപയാണ് പിഴ ഈടാക്കുക. പിഴയ്ക്ക് പുറമെ ഇവ നീക്കം ചെയ്യുന്നതിനും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുമുള്ള തുക കൂടി ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു.

ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നല്ല പാട്ടുകാരെ എന്ന ചിത്രത്തിനു വേണ്ടി ശിഖ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ശരത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 സ്പൈസ് എഫ്എമ്മിൽ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾക്കായി സന്ദേശം അയക്കേണ്ട നമ്പർ 8281200715. നമ്പർ ഒരിക്കൽ കൂടി 8281200715. അടുത്ത ഗാനം നല്ലവൻ എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് രാജ്, ലതാകൃഷ്ണൻ എന്നിവർ പാടിയത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സിത്താര.

മലയാള ചലച്ചിത്ര ഗാനം വീണ്ടും 8:40 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങളിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയക്കുന്നതിനുള്ള നമ്പർ 8281200715. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശമയക്കുക.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കീം പരീക്ഷയിൽ ജില്ലാതലത്തിൽ മുന്നിലെത്തിയ ഒരു മിടുക്കനാണ്, ആദിത്യൻ എം രവീഷ്. നമസ്കാരം ആദിത്യ.
1: നമസ്കാരം.
0: ഈ കീം പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും വളരെ എന്താണ് സ്വപ്നമായിട്ടുള്ള ഒരു പരീക്ഷയാണ്. നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു രീതിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് കഠിന പരിശ്രമവും ചെയ്യുമെന്നാണ്. ആദിത്യ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു കുട്ടിയായിരുന്നു?
1: തീർച്ചയായും ഞാൻ പരിശ്രമിച്ചിരുന്നു. പക്ഷേ കീമിലേക്കോ അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് പരീക്ഷകളിലേക്കോ ഞാൻ എത്തിപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയം, അല്ലെ, 10-ാം ക്ലാസ് നടന്നുകൊണ്ടിരിക്കും, 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ വെച്ച് എൻ്റെ അച്ഛൻ പത്രത്തിൽ ഒരു പരസ്യം കാണുകയും, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യം കാണുകയും, ഞാൻ അങ്ങനെ ഒക്ടോബർ മാസത്തിൽ അവിടുത്തെ എൻട്രൻസ് എഴുതുകയും ചെയ്തു. അങ്ങനെ അവിടെ എനിക്ക് സ്കോളർഷിപ്പ് എക്സാമിൽ 1-ാമത് കിട്ടുകയും ഫുൾ സ്കോളർഷിപ്പിൽ എനിക്ക് 2 കൊല്ലം അവിടെ ഇൻ്റഗ്രേറ്റഡ് ആയി എൻട്രൻസ് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻട്രൻസ് മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. 2 കൊല്ലം അവിടെ ഞാൻ ജെയ്മെയിൻ ആണ് കോച്ചിങ് ചെയ്തത്. അപ്പോൾ ജെയ്മെയിൻ എന്ന് പറയുന്നത് ദേശീയതലത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷ എന്നതിന് വേണ്ടി പഠിച്ചതുകൊണ്ട് കീം സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ വന്നു എന്ന് പറയാം. അല്ലാതെ കീമിനായിട്ട് പഠിക്കേണ്ടി വന്നിട്ടില്ല.
0: സാധാരണ ഈ നമ്മൾ ഇപ്പോൾ IAS കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കോച്ചിങ് എടുക്കും, ഇപ്പോൾ പ്രിലിമിനറി ജയിക്കും, അതുപോലെ തന്നെ എക്സാം, സെക്കൻഡ് ഇൻ്റർവ്യൂസൊക്കെ ജയിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ സാധാരണ UPSC ഈസി ആയിട്ട് ചവിട്ടി കയറും. അതുപോലെയാണ് ആദിത്യം പറഞ്ഞത്. വേറൊന്നിനു വേണ്ടി നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും,
1: കൂടെ കിട്ടും.
0: അപ്പോൾ അത് നോളജ് അക്വയർ ചെയ്യുന്ന നോളജ് തന്നെയാണ്. കൃത്യമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ശ്രമം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 10-ാം ക്ലാസ് മുതലേ ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ?
1: തീർച്ചയായും 10-ാം ക്ലാസ്സിൽ എനിക്ക് 500-ൽ 500 മാർക്ക് നേടുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ പഠിച്ചത്.
0: അത്രയും
1: ശ്രമങ്ങളാണ് ഞാൻ ശരിക്കും ശ്രമിച്ചിരുന്നത്. ദിവസം ഞാൻ 7 മുതൽ 8 മണിക്കൂർ പഠിച്ചിരുന്നു. വളരെ നേരത്തെ എഴുന്നേറ്റ് രാത്രി വൈകിയിരുന്നു ഞാൻ പഠിച്ചിരുന്നു. എനിക്ക് 500-ൽ 494 മാർക്ക് 10-ാം ക്ലാസ് കിട്ടി. ഫുൾ A1 ഞാൻ പാസ്സായതാണ്. അപ്പോൾ അതേ ശ്രമം +1 +2 തുടരാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വിജയം സാധ്യമായത്.
0: ഈ സാധാരണ ഒരാൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ടോ എന്ന്. സാധാരണ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കാലം ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്താണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, ഡിഗ്രി PG ഇൻ്റഗ്രേറ്റഡ് ഫോർ ഇയേഴ്സ് കോഴ്സുകളൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ എൻ്റെ ഒരു പഠനകാലത്തൊന്നും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊന്നും ഇല്ല. ഞാൻ PGക്കൊക്കെ പോകുന്ന സമയത്താണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ വന്നത് തന്നെ, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ജില്ലയാണ്. ഒരു പഠന മികവോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് മീൻസ് എന്താ പറയുക, അതിൽ നിന്ന് കുറേ കുട്ടികൾ ഉയർന്നു വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഇൻ്റഗ്രേറ്റഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചാലുള്ള ഗുണങ്ങൾ അങ്ങനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കി?
1: നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടില്ലാത്തൊരു സമ്പ്രദായമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്. ഞാൻ പോയ മലപ്പുറത്ത് പക്ഷെ അങ്ങനെയല്ല. അവിടെ കുറച്ചുകൂടി 10-ാം ക്ലാസ്സിന് ശേഷം എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രാഥമിക ലക്ഷ്യമാണ് കുട്ടികളെ എൻട്രൻസ് ക്രാക്ക് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ പത്രത്തിൽ കണ്ടതുകൊണ്ട് യാദൃശ്ചികമായി എത്തിപ്പെട്ടു എന്നല്ലാതെ ഇങ്ങനെ നമ്മളെന്താ 10-ാം ക്ലാസ്സിന് ശേഷം തന്നെ നമ്മൾ +1 +2 ഒപ്പം എൻട്രൻസ് ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു നല്ല സമ്പ്രദായം ഞാൻ മനസ്സിലാക്കും.
0: ആ സ്കൂളിൽ നിന്ന് അത് കിട്ടി എന്നുള്ളതാണ്.
1: തീർച്ചയായും അവിടെ നിന്ന് കിട്ടി.
0: പലർക്കും അത് അറിയില്ല കേട്ടോ.
1: ഞാൻ വിശ്വസിക്കുന്നത് 10-ാം ക്ലാസ്സിൽ തന്നെ സ്കൂളുകളിൽ നമുക്ക് കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിരുന്നാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നേറാൻ സാധിക്കും.
0: സാധിക്കും. ഈ ആദിത്യൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഇതുപോലുള്ള അറിയാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്, അതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല എന്ന് ആദ്യത്തിന് തോന്നുന്നില്ലേ? അതിനൊക്കെ പ്ലസ് ചെയ്യാൻ വേണ്ടി ആദ്യത്തിന് എങ്ങനെയൊക്കെ അവർക്ക് സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കാര്യം പറഞ്ഞാൽ മതി.
1: അവരെ നേരിട്ട് സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്കൂളുകൾക്ക് തീർച്ചയായും സാധിക്കും. കാരണം അവർ പ്രൈമറി വിദ്യാഭ്യാസം ചെയ്യുന്നത് മുഴുവൻ സ്കൂളിലാണല്ലോ.
0: ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പം ആദിത്യൻ അച്ഛൻ പത്രത്തിൽ കണ്ടിട്ടാണ് ആദിത്യനോട് പറഞ്ഞത് ആദിത്യം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആദിത്യന് പറയാൻ കഴിയുന്നത് ഇങ്ങനെ കുറേ സ്കൂളുകളുണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം, നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അങ്ങനെ ആദിത്യൻ്റെ മനസ്സിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെ പറയാൻ കഴിയുന്നത്?
1: കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സെൻ്ററുകളുണ്ട്, ഇടുക്കി ജില്ലയിൽ പൊതുവേ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഉദാഹരണത്തിന് ബ്രില്യൻ പാല, അതുപോലെ ഞാൻ പഠിച്ച യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കോഴിക്കോട് റേസ്, സൈലം, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്,
0: ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്.
1: അപ്പം നമ്മൾ അവയെപ്പറ്റി അന്വേഷിച്ച് ഇതിനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം. അതിനെപ്പറ്റി അന്വേഷിച്ച് നമ്മൾ അവിടെ കിട്ടാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്.
0: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യുമ്പോൾ, ആക്ച്വലി നമ്മൾ വളരുന്ന പരിസരങ്ങളൊക്കെയാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കുട്ടിയെ വരുമ്പോൾ അച്ഛൻ അമ്മ അത് ബാക്കിയുള്ള കാര്യങ്ങളുള്ള പരിസരങ്ങളൊക്കെയാണ് അതിനെ മോൾഡ് ചെയ്യുന്നത്. ആദ്യത്തിന് അങ്ങനത്തെ ഒരു മോൾഡിംഗ് ഉള്ള പരിസരങ്ങൾ കിട്ടിയിരുന്നു? സത്യം,
1: തീർച്ചയായും തീർച്ചയായും. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ വളർന്ന ഒരാളാണ്. നമുക്ക് ചെറുപ്പം മുതലേ തന്നെ പഠിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും, വീട്ടിലുള്ള എല്ലാവരും പഠിക്കാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം വേണോ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്ന, ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. എനിക്ക് വളരെ ഹെൽത്തി ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ സാഹചര്യത്തിൽ നിന്ന് ആഗ്രഹത്തോടെ പഠിക്കാന്നുള്ളതാണ് പറയാനുള്ളത്.
0: നമ്മളൊരു ചുറ്റുപാടിൽ നിന്നല്ലേ കൃത്യമായിട്ട് വളരുകയൊക്കെ ചെയ്യുന്നത്?
1: തീർച്ചയായും ചുറ്റുപാടിൽ നിന്ന് നല്ല സ്വാധീനമുണ്ട്.
0: ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ആദ്യത്തിൻ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അടിവരയിട്ടു. കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ളൊരു പഠനം, അത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ് വീട്ടിൽ രക്ഷകർത്താക്കൾ എടാ പഠിക്കടാ പഠിക്കടാ പഠിക്കടാ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാകുന്ന തോന്നുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ സ്വാഭാവികമായിട്ട് പറയും എടാ പഠിക്കടാ പഠിക്കടാ ഇത് കിട്ടണം അത് കിട്ടണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു പഠനത്തിൻ്റെ ചിട്ട ആദിത്യനാണോ അത് ക്രമീകരിച്ചിരുന്നത്? എങ്ങനെയാണ് അത്?
1: ബേസിക്കലി ഞാൻ പഠിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. എനിക്ക് മാത്സിൽ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠനത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിരുന്നത്. എന്നെ ആരും ഫോഴ്സ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം
0: പഠിച്ചതാണ്. ഇനി അങ്ങോട്ട് സ്വന്തം
1: ഇനി അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്.
0: അതായത് ഇപ്പോൾ കീമിൻ്റെ ജില്ലയിലോ ഒന്നാം സ്ഥാനത്ത് കിട്ടി. അപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് IIT ഹൈദരാബാദ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. വിഷയം എന്താ തിരഞ്ഞെടുത്തത്? അത് ഇഷ്ടമുള്ളൊരു വിഷയമാണോ എങ്ങനെയാണത്?
1: എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നിലവിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ഫിസിക്സും മാത്സും കൂടുതൽ വരുന്ന ബ്രാഞ്ചുകളുണ്ട്. അതിലേക്ക് എനിക്ക് എന്താ ഷിഫ്റ്റ് കിട്ടുമെന്നാണ് ഞാൻ
0: പ്രതീക്ഷിക്കുന്നത്.
1: അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി കുറച്ച് നല്ല ഇഷ്ടമുള്ള ഒരു വിഷയമാണ്.
1: കെമിസ്ട്രി എനിക്ക് കെമിസ്ട്രി എനിക്ക് അത്ര ഇഷ്ടമുള്ള വിഷയം ആയതുകൊണ്ടല്ല. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് കുറച്ചുകൂടി എന്താ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉള്ള മോഡലിങ്ങും കാര്യങ്ങളും പഠിക്കാനുള്ളത്. എന്തുകൊണ്ടോ എനിക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നി, അതുകൊണ്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു.
0: വിഷയങ്ങൾ അതെങ്ങനെ സ്വാധീനിക്കുന്നത്? നമ്മുടെ അധ്യാപകരെയൊക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർ പ്രാഥമികമായി പഠിപ്പിച്ച മാത്സ് അധ്യാപകരൊക്കെ വളരെ മോശമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സ്വാധീനമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ടീച്ചർ?
1: എന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു മാഷിൻ്റെ രാജ്കുമാർ സാർ എന്നാണ് പേര്, രാജ്കുമാർ എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാറാണ് എനിക്ക് ബേസിക്കലി മാത്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് സാർ എനിക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് സാറാണ്. അതുപോലെ എന്നെ പഠിപ്പിച്ച മറ്റൊരുപാട് ടീച്ചേഴ്സ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അധ്യാപകർക്ക് നല്ല സ്വാധീനമുണ്ട് നമുക്കൊരു വിഷയത്തിൽ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അപ്പോൾ അതിനോട് ഞാൻ അംഗീകരിക്കുന്നു.
0: അതെ, അപ്പോൾ ഈ അധ്യാപകർ അങ്ങനെയുള്ള അധ്യാപകരെ നമ്മൾ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും
1: തീർച്ചയായും ഓർക്കും.
0: ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാർ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഒരു ഒരുമിച്ചിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും.
1: പത്താം ക്ലാസ് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ 10 ശേഷം അവിടെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ തരത്തിനൊത്ത് ഒപ്പം ഇരുന്ന് പഠിക്കാൻ ഒരുപാട് ആളുകളെ കിട്ടി എന്നുള്ളതാണ് വാസ്തവം.
0: 10 ക്ലാസ് വരെ എവിടെ?
1: 10 ക്ലാസ് വരെ ഞാൻ ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ കുഞ്ചുതണ്ണിയിലുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
0: കുഞ്ചുതണ്ണിയില്ല,
1: CBSE ആയിരുന്നു.
0: CBSE സ്കൂൾ ആ സിലബസിൽ
1: പഠിച്ചു.
0: അത് കഴിഞ്ഞിട്ട് അവിടെ മലപ്പുറത്തേക്ക്
1: ഇന്റഗ്രേറ്റഡ്
0: കോഴ്സ്. സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾക്കും അതുപോലെ തന്നെ പല മേഖലകളും ഉണ്ടല്ലോ, അതൊക്കെയാണോ IAS അങ്ങനെയുള്ള ഒരു ജോബ് ഓറിയന്റഡ് സാധനങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? IAS എന്ന് പറഞ്ഞാൽ വേറെ
1: റിസർച്ചും ജോബ്, റിസർച്ചും പ്രൊഫഷണൽ കോഴ്സും രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിന് ശേഷം ഓപ്റ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ട് തരം കോഴ്സുകളാവാം. മോസ്റ്റ്ലി നമുക്ക് കോമൺലി കണ്ടുവരുന്നൊരു ട്രെൻഡ് നമ്മൾ ഡിഗ്രി ചെയ്തു, PG ചെയ്തു, അങ്ങനെ റിസർച്ച് മേഖലയിലേക്ക് പോവാം. പക്ഷേ കുറച്ചുകൂടി മറ്റൊരു കാറ്റഗറി ഓഫ് ജോബ്സ് ആണ് പ്രൊഫഷണൽ കോഴ്സുകളിലത്, മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേകത നമുക്ക് ചെറിയ പ്രായത്തിലെ കോളേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ്, നല്ല സാലറി പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും പല താല്പര്യമായിരിക്കും. കുറച്ചുകൂടി സയന്റിഫിക് ടെമ്പറുള്ള, കുറച്ചുകൂടി അധികം പഠിക്കാൻ, കുറേ കാലം കൂടി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് റിസർച്ച് വളരെ അനുയോജ്യമായ സംഭവമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സെറ്റിൽ ആവുക എന്നുള്ള ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തിപ്പെട്ടതാണ്. അവിടെ എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം 10-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നില്ല. 10-ാം ക്ലാസ് വരെ എനിക്ക് സിവിൽ സർവീസിനോടായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ അത് ലക്ഷ്യം, ഞാൻ 6-ാം ക്ലാസ്സിൽ കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് അവിടെ എനിക്ക് ഫുൾ സ്കോളർഷിപ്പിൽ കിട്ടിയതാണ്. ഞാൻ ജോയിൻ ചെയ്തിരുന്നു. അത് 4 കൊല്ലത്തോളം ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തു. ബേസിക്കലി 10 വരെ എൻ്റെ താല്പര്യം സിവിൽ സർവീസസ് ആയിരുന്നു. പക്ഷെ 10-ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടായതുകൊണ്ട് അവിടെ ചെല്ലുകയും അവിടെ യൂണിവേഴ്സലിൽ മലപ്പുറത്ത് എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഡോക്ടർ അബ്ദുൽ ഹമീദ് സാർ, സാറാണ് ബേസിക്കലി എനിക്ക് പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഗുണങ്ങളും പ്രൊഫഷണൽ കോഴ്സിന് പോയാൽ എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് സെറ്റിൽ ആവാന്നുള്ളതിനെ പറ്റി ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് തിരിഞ്ഞതെന്ന് വേണം പറയാം. ഗൈഡ് ചെയ്തു സാറാണ് ബേസിക്കലി എനിക്ക് കരിയർ ഗൈഡൻസ് തന്നത്. ഇനി ഭാവിയിൽ ഞാൻ UPSC എഴുതണം എന്ന് തന്നെയാണ് എൻ്റെ പ്ലാൻ.
0: പ്ലാനുണ്ട്.
1: ആ സ്വപ്നം വിട്ടിട്ടില്ല, ഭാവിയിൽ UPSC എഴുതണം തീർച്ചയായും.
0: അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടി പ്രയത്നിക്കേണ്ടി.
1: തീർച്ചയായും അത് കോളേജിന് ശേഷം ഇനി പ്രയത്നിക്കണം.
0: പല ആൾക്കാരും ഡോക്ടർ പ്രൊഫഷൻ അങ്ങനത്തെ പ്രൊഫഷനിൽ നിന്നൊക്കെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതൊക്കെ കഴിഞ്ഞു വരുന്നവരാണ് IAS-നൊക്കെ കോച്ച് ചെയ്യുന്നതും.
1: തീർച്ചയായും മലപ്പുറം സബ് കളക്ടർ ഡോക്ടർ ദിലീപ് കെ കൈനിക്കര IIT മദ്രാസ് ആണ്.
0: മദ്രാസിൽ
1: നിന്ന് പഠിച്ചിറങ്ങിയ
0: അദ്ദേഹം
1: അതിനുശേഷമാണ് UPSC എഴുതി സിവിൽ സർവീസിന്.
0: അങ്ങനെ ഒരു പ്ലാൻ
1: ഉണ്ട്. പഠിച്ചതിന് ശേഷം സിവിൽ സർവീസ് ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ട്.
0: അതിനെക്കുറിച്ചൊരു പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് റേഡിയോയും ഹിന്ദു പത്രമൊക്കെ വായിച്ചു തുടങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങാറുണ്ടോ?
1: കോച്ചിങ് ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തിരുന്ന സമയത്ത് കുറേയൊക്കെ വായിച്ചിരുന്നു എന്നല്ലാതെ പിന്നീട് എൻട്രൻസിന് പോയതിന് ശേഷം ആ ശീലമൊക്കെ കുറേ നിന്നു.
0: റേഡിയോ കേൾക്കുമോ?
1: അമ്മയുടെ വീട്ടിൽ ഇടയ്ക്ക് കേൾക്കാറുണ്ട്.

0: ഈസ്റ്റിന് കോച്ച് ചെയ്യുന്ന ഒരാൾ കൃത്യമായിട്ട് രാത്രിയുള്ള 9 മണിക്കുള്ള ന്യൂസ് കേൾക്കണമെന്നൊക്കെ പറയുക. ഹിന്ദു പത്രം മസ്റ്റായിട്ട് വായിക്കണം, ന്യൂസ് കേൾക്കണം. ആ കാരണം ഈ റേഡിയോ വഴി വരുന്ന ഈ യോജനകളുണ്ട്, മീൻസ് PM യോജനകൾ പോലുള്ള യോജനകൾ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെഫർ ചെയ്യും. ഇപ്പോൾ എത്ര മണിക്കൂറൊക്കെ വായനയുണ്ട് ശരിക്കും പറഞ്ഞാൽ?
1: ഞാൻ എൻട്രൻസിന് പോയപ്പോൾ അവിടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രൻസിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ വളരെ ടൈറ്റ് ആണ്. അപ്പോൾ രാവിലെ നമുക്ക് എന്നും 5:30 വിളിച്ച് എഴുന്നേപ്പിക്കും. 6 മണി മുതൽ രാവിലെ 7:30 വരെ സ്റ്റഡി ഹോളാണ്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി പഠിക്കാൻ കയറണം. അതിനുശേഷം പിന്നെ 8:30 മുതൽ 4 മണി വരെ ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 5:30 ആകുമ്പോൾ വീണ്ടും ഹോസ്റ്റലിൽ വന്നിട്ട് പഠിക്കാൻ കയറുകയാണ്. നമ്മൾ രാത്രി 11 മണി വരെ പഠിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ എൻട്രൻസിന് അത്രയും ടൈറ്റായി പഠിച്ചുകൊണ്ട് തന്നെ വായനകളൊക്കെ കുറഞ്ഞു പോയി 2 കൊല്ലം കൊണ്ട്. അല്ലാതെ ഇപ്പോൾ ഞാൻ വായിച്ചിരുന്ന ആളാണ്, തീർച്ചയായും ഫിക്ഷനോ നോൺ ഫിക്ഷനൊക്കെ വായിച്ചിരുന്നതാണ്.
0: ഫിക്ഷനോ, അതാ ഞാൻ അതിലേക്കാണ് വന്നത്. പുസ്തകത്തെ മലയാള പുസ്തകങ്ങൾ,
1: മലയാള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു.
0: വായിച്ചിരുന്ന MD അതുപോലത്തുള്ള എഴുത്തുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആരെയൊക്കെ ഇഷ്ടം കൂടുതൽ?
1: പലപ്പോഴും എനിക്ക് OV വിജയന്റെ പുസ്തകങ്ങൾ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്.
0: നോവലുകളും കഥകളും ഒക്കെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്,
1: കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത പ്രായത്തിൽ ഞാൻ എടുത്ത് കുറച്ച് എന്തെങ്കിലും ഞാൻ വായിച്ച് തിരിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ പോലും
0: കാരൂരിന്റെ കഥകളും അതുപോലുള്ള,
1: കാരൂരിന്റെ അധികം കഥകൾ ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും
0: പമ്മന്റെ പട്ടാള കഥകൾ, ബഷീറിന്റെ
1: ബഷീറിനെ പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ടല്ലോ, അത് എനിക്ക് അധികം വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ല.
0: ഈ CBSE
1: അല്ലല്ല, മലയാളം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
0: തീർച്ചയായും അവരുടെ സിലബസിൽ കുറച്ച്
1: മലയാളത്തിന് പ്രാധാന്യം കുറവാണെങ്കിൽ പോലും മലയാളം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
0: പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IAS കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ മലയാളം, ഇപ്പം ഫിസിക്സുകാരന് മലയാളം എടുത്തിട്ടായിരിക്കും എഴുതുക, കാരണം അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ട്. ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ എഴുതുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഇപ്പം മലയാളമോ അങ്ങനെയുള്ള വിഷയങ്ങൾ, സോഷ്യോളജി അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അത് പിന്നെ ഒന്നേന്ന് പഠിച്ച് ചെയ്യണം എന്നുള്ളതാണ്. IAS പോകാനൊക്കെ തിരിയാനൊക്കെ ആണെങ്കിൽ ഏത് വിഷയമായിരിക്കും ചൂസ് ചെയ്യുന്നത്?
1: ഞാൻ സബായി മാത്സ് എടുക്കും. മാത്സ് എടുക്കാനാണ് പ്ലാൻ.
0: മാത്സ് എടുക്കാനാണ് പ്ലാൻ. ഇപ്പോൾ തീരുമാനിച്ച് ഉറച്ചിട്ടുണ്ട് എല്ലാ
1: കാര്യം. ഏകദേശം എനിക്ക് പ്ലാൻ ഉണ്ട് കൃത്യമായിട്ട്.
0: അപ്പോൾ ബാക്കപ്പ് പ്ലാനുകളെല്ലാം ഉണ്ട്.
1: ബാക്കപ്പ് പ്ലാനുകളെല്ലാം ഉണ്ട്.
0: എല്ലാം ഉണ്ട്. നമ്മളൊരു എക്സാമിന് ഇരിക്കുമ്പോൾ, ആക്ച്വലി ഇപ്പം കീം തന്നെ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ്, അത് എക്സാം ഇരിക്കുമ്പോൾ കൃത്യമായി നേരത്തെ ഈ പറഞ്ഞ ഡിസിപ്ലിൻ വേണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പോൾ കീം എഴുതിയപ്പോൾ അതെങ്ങനെയായിരുന്നു? 100 ക്വസ്റ്റ്യൻസ് ആണോ, എങ്ങനെയാണ്? എത്ര ക്വസ്റ്റ്യൻസ്?
1: കീമിന് 150 ക്വസ്റ്റ്യൻ, നമ്മൾ 180 മിനിറ്റ്, 3 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടത് നമുക്ക് നല്ല സ്പീഡ്, അക്യൂറസി എന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എൻട്രൻസ് ട്രെയിനിങ്ങിന് പോയാൽ നമ്മൾ അതാണ് അവർ പരിശീലിപ്പിക്കുക. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല, സമയം മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. കുസാറ്റിന് കുറച്ചുകൂടി ടൈറ്റ് ആണ്. 3 മണിക്കൂറിൽ 225 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അവസ്ഥയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 40 സെക്കൻഡോളം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ സ്പീഡിൽ ചെയ്തെത്താൻ നമ്മൾ
0: പരിശീലിക്കണം. ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ മറ്റത് ചെയ്യാം ഈസി ആയിട്ട്.
1: അതിലും ടൈറ്റ് ആണ്. വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
0: ഈ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ +2 ഗ്വാസിയൻ തിയറോ ഒക്കെ നമ്മൾ ഡെറിവേഷൻസ് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പരീക്ഷ എഴുതുമ്പോൾ ഷോർട്ട് കട്ടുകൾ സാധാരണ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഷോർട്ട് കട്ടുകളൊക്കെ ആയണോ ഇത് മൊത്തത്തിൽ പഠിച്ച ഫോർമുല?
1: എൻട്രൻസിന് നമുക്ക് ഷോർട്ട് കട്ടുകൾ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും അവസാനം, ഞാൻ അൾട്ടിമേറ്റ്ലി പഠിച്ചുകൊണ്ടിരുന്നത് JEE അഡ്വാൻസിനാണ്. അങ്ങനൊരു അതൊരു എന്താ പറയുക, അത് വേറൊരു തരം പരീക്ഷയാണ്.
0: അതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള,
1: ഡിസ്ക്രിപ്റ്റീവ് അല്ല, അത് എന്താ പറയുക, നമ്മൾ ഒരിക്കൽ കണ്ട ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും കാണില്ല. നമ്മൾ അനാലിറ്റിക്കൽ ബ്രെയിൻ, നമ്മൾ ഒരു പുതിയ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രയും ടഫായിട്ട്, ഐ മീൻ അത് ഏഷ്യയിലെ സെക്കൻഡ് ടഫസ്റ്റ് അണ്ടർ ഗ്രാഡ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഡെപ്തിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പഠനം നമുക്ക് എല്ലാ എൻട്രൻസുകളും വാരിക്കൂട്ടാൻ അത് മതി. അപ്പം ആഴത്തി പഠിക്കണം, പക്ഷേ സ്പീഡ് അക്യുറസി ബിൽഡ് ചെയ്യണം. അപ്പം ട്രിക്കുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് എൻട്രൻസിന് ഒരുപാട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും അതാണല്ലോ, പെട്ടെന്ന് കിട്ടണമല്ലോ.
1: എന്റെ കാൽക്കുലേഷൻ സ്പീഡ് പക്ഷെ ശരിക്കും 10ാം ക്ലാസ്സിന് മുമ്പേ ബിൽഡ് ചെയ്തിരുന്നു. ഞാൻ ഫൗണ്ടേഷൻ കോഴ്സിന് പോയതുകൊണ്ട് 6ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ചേർന്നുകൊണ്ട് ഗ്രാജുവലി എന്റെ കാൽക്കുലേഷൻ ഒക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു 10 ആയപ്പോഴേ.
0: ഈ 6ാം ക്ലാസ്സിലെ ഫൗണ്ടേഷൻ എവിടെയായിരുന്നു? IAS അക്കാഡമികളിൽ,
1: കോട്ടയം സിവിൽ സർവീസ് അക്കാഡമി.
0: അക്കാഡമി
1: എന്റെ സ്കൂളിൽ പഠിപ്പിച്ച ബിന്ദു എന്ന് പറഞ്ഞൊരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്.
0: ഇവിടെ നിങ്ങൾ പോയി പഠിക്കുമോ?
1: ഇല്ല, അത് ഓൺലൈൻ ആയിരുന്നു. അത് ഓൺലൈൻ പ്രോഗ്രാം ആയിരുന്നു.
0: ഓൺലൈൻ പ്രോഗ്രാം ആണ്.
1: ഓ, ഫസ്റ്റ് ചെയ്യുന്ന ഓഫ്ലൈൻ പ്രോഗ്രാം ഇതാണ്. 10ന് ശേഷം എൻട്രൻസിന് പോയതാണ്.
0: 6th മുതലേ തുടങ്ങിയിരുന്നോ?
1: എൻട്രൻസ് പ്രിപ്പറേഷൻ 10 വരെ എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല.
0: അല്ല, ഞാൻ പറഞ്ഞത് അക്കാഡമിയുടെ പ്രോഗ്രാം 6th മുതലേ തുടങ്ങിയോ?
1: ആ, 6th മുതലാണ് കോട്ടയം സിവിൽ സർവീസ്. 6th മുതൽ 10th വരെയുള്ള പ്രോഗ്രാം ആയിരുന്നു. 10th ഇന്റൻസീവ് ആയി പഠിക്കേണ്ടതുകൊണ്ട് ഞാൻ 9th ഡ്രോപ്പ് ചെയ്തു.
0: അവിടെ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? 6th മുതൽ 9th വരെ എന്തൊക്കെയാണ് അവർ തന്നിരുന്നത്?
1: അവർ നമുക്ക് മെയിൻലി UPSC മോഡൽ SAS എഴുതാനുള്ള ട്രെയിനിങ്. 6th ക്ലാസ്സിലും 7th ക്ലാസ്സിൽ അവർ മോസ്റ്റ്ലി ആപ്റ്റിറ്റ്യൂഡ് ആണ് ട്രെയിൻ ചെയ്തത്. മാത്സ്, ലോജിക്കൽ തിങ്കിങ്, അതുപോലെ ലാംഗ്വേജ് ബിൽഡിംഗ് എക്സസൈസസ്.
0: സ്കൂളിലുള്ളതല്ല,
1: മറ്റ് സ്കില്ലുകളാണ് അവർ. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഒരു ക്ലാസ്സിൽ, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് വർക്ക്ഷോപ്സിലൊക്കെ ഒരു പ്രോംപ്റ്റ്, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് വിത്തിൻ 2 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കയറി സംസാരിക്കണം. അതിന് നമുക്ക് ബോണസ് പോയിന്റ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പം നമ്മുടെ പൊട്ടൻഷ്യലിനെ ശരിക്കും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ, അതുപോലെ മാത്സ് ക്ലാസ്സുകൾ ഇഷ്ടംപോലെ ആപ്റ്റിറ്റ്യൂഡുകൾ, ട്രിക്കുകൾ
0: എല്ലാം ഓൺലൈൻ വഴി തന്നെ,
1: എല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. റെഗുലറായി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: അത് എവിടത്തെയാണ്?
1: കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയാണ്.
0: അത് ശരി, ഇപ്പോഴും ഉണ്ട്? അത്
1: ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ,
1: തീർച്ചയായിട്ടും. അതുപോലെ അവിടെ പിന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്നു, ഞങ്ങൾ 6-7 പഠിക്കുമ്പോൾ തന്നെ അവർ 8 സോഷ്യൽ സയൻസും 8-9 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സബ്ജക്ട്സിനൊക്കെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. ഹിസ്റ്ററി തന്നെ, മോഡേൺ ഹിസ്റ്ററി വേറെ, ഏൻഷ്യൻ ഹിസ്റ്ററി വേറെ, എല്ലാം സെപ്പറേറ്റ് ആയി അവർ ചെയ്ത് തന്നിരുന്നു. എല്ലാം തന്നിരുന്നു സെപ്പറേറ്റ് ആയി. അവർ UPSC ലെവൽ ട്രെയിനിങ് അവർ തന്നിരുന്നത് SA റൈറ്റിംഗ് മുതലെല്ലാം.
0: അപ്പൊ നമുക്കൊരു പബ്ലിക് സ്പീച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു,
1: എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ എക്സ്റ്റംബർ ഇംഗ്ലീഷിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ 10-9 പഠിക്കും. എനിക്ക് സംസാരിക്കാൻ ഗ്രാജുവലി, എനിക്ക് അവിടെ പഠിച്ചുകൊണ്ടാണോ എനിക്ക് ഗ്രാജുവലി സംസാരിക്കാൻ ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്.
0: ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു. ഓക്കെ, ശരിക്കും കുട്ടികൾ ഇപ്പോൾ യുവാണി കേൾക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആദിത്യൻ പറയുന്നത് കേൾക്കണം. കാരണം ഇങ്ങനെ ഒരു 1 മണിക്കൂർ അങ്ങോട്ടൊക്കെ അല്ലേ ടൈമുള്ളൂ കൃത്യമായിട്ട്. ഓൺലൈൻ കോച്ചിങ് ഒക്കെ വരുന്നത്
1: 1-1.5 മണിക്കൂറൊക്കെ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. ആഴ്ചയിൽ 2-3 വട്ടം
0: ഉണ്ടായിരുന്നത്. അവരത് കൃത്യമായിട്ട്
1: എടുക്കുമായിരുന്നു.
0: ചെറിയ ഫീസൊക്കെ അല്ലേ അതിന് ഉണ്ടാവുക?
1: എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, എങ്കിലും ഒരു 50,000-60,000 റേഞ്ചിലൊക്കെ കിട്ടുന്ന ഫീസാണ്.
0: ഫീസാണ് അതിനകത്ത്. അത് പതുക്കെ പതുക്കെ അടച്ചു കൊടുത്താലും മതി.
1: അടച്ചു കൊടുത്താലും മതി.
0: ഇത്ര വർഷം
1: കോട്ടയം സിവിൽ സർവീസ് മാത്രമല്ല, നമുക്ക് ഒരുപാട് അക്കാഡമികൾ, ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികളെ നമ്മൾ ചെറിയ പ്രായത്തിൽ ചേർത്താൽ സ്കൂളിനോടൊപ്പം തന്നെ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ
0: പറ്റും.
1: നമ്മളെ തേടി അവസരങ്ങൾ വരണമെങ്കിൽ നമ്മൾ ആദ്യ അവസരങ്ങളെ തേടി പിടിക്കണം.
0: അതെ അതെ, തേടി പിടിച്ച് കൃത്യമായിട്ട് അത്
1: ഉപയോഗിക്കണം.
0: ആദ്യത്തിന് ഇതുപോലെ ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ?
1: എന്നെ എപ്പോഴും, ഞാൻ ചെറുപ്പത്തിലൊക്കെ IASനായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നെ എപ്പോഴും ആകർഷിച്ചത് IASന്റെ ഡിഗ്നിറ്റിയാണ്. ആ ജോബിന്റെ ഡിഗ്നിറ്റി, അതിന്റെ റെപ്യൂട്ടേഷൻ, അതെല്ലാം. അപ്പൊ ഏത് IASകാരനെ കണ്ടാലും അവരെനിക്കൊരു ഇൻസ്പിറേഷൻ ആയി പറയുന്നു. സ്പെസിഫിക് ആയ ഒരാളെ എനിക്ക് പറയാനില്ല.
0: ഈ സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മ അവരുടെയൊക്കെ സപ്പോർട്ടുകൾ?
1: തീർച്ചയായും.
0: അനിയത്തിയുണ്ട്. ഒരാളൊരു വീട്ടിൽ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ സയൻസ് വിഷയം എടുത്ത് പഠിക്കുകയാണ്, അതിനെത്തിയും സയൻസ് വിഷയം എടുത്ത് പഠിക്കാനൊക്കെ
1: നമുക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ട്. അതിൽ
0: ഉണ്ട്,
1: അവളുടെ താല്പര്യങ്ങൾ അവൾ മനസ്സിലാക്കി കഴിഞ്ഞു.
0: ഓൾറെഡി ഉണ്ട്.
1: അവള് ഏകദേശം ഇതുപോലൊക്കെ തന്നെ,
0: നമ്മുടെ ബാക്കിൽ തന്നെയാണ്,
1: നമ്മുടെ ബാക്കിൽ തന്നെ വളർന്നത്. പക്ഷെ അവൾക്ക് സ്വന്തമായിട്ടൊരു താല്പര്യ ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്. അവൾ അതിന് അവളുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ.
0: നമ്മളെ വീട്ടിൽ അതുപോലെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ.
1: ഇല്ല.
0: ക്രിയേറ്റീവ് പാട്ട് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തിന് ക്രിയേറ്റീവ് ആയിട്ട് പാട്ട് പാടും എന്നൊക്കെയാണ് പറയുന്നത്. പാട്ടൊക്കെ പാടുന്ന അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട്
1: പാടാറുണ്ടായിരുന്നു.
0: പാടാറുണ്ടായിരുന്നു. വഴിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു?
1: ഡ്രോപ്പ് ചെയ്തതല്ല, ഇപ്പോഴും പാടാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്.
0: ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലുമൊക്കെ വായിക്കും?
1: ഞാൻ പിയാനോ വായിക്കും.
0: പിയാനോ വായിക്കും.
1: എനിക്ക് സംഗീതത്തോട് സ്വാഭാവികമായിട്ടും നല്ല താല്പര്യമുണ്ട്. എന്റെ അച്ഛൻ നന്നായി പാട്ട് പാടുന്ന ആളാണ്.
0: അച്ഛൻ
1: പാട്ട് പാടുന്നതാണ്. കുടുംബപരമായിട്ട് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ്.
0: പാട്ടൊക്കെ ഉണ്ട്. അനിയത്തി പാടും.
1: അനിയത്തിക്ക് അവള് കുറച്ചുകൂടി വരയ്ക്കുന്ന ആളാണ്.
0: കലാകാരന്മാരുടെ കൂടെയാണ് എല്ലാവരും.
1: അതെ അതെ.
0: അച്ഛനും അമ്മയൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
1: എനിക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. എന്നെ എപ്പോഴും, എനിക്ക് ഒരിക്കലും പ്രഷർ തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് എന്താണോ ഇഷ്ടം അത് പഠിക്കാൻ, എന്നോട് എപ്പോഴും നീ എന്ത് വേണമെങ്കിലും നീ പഠിക്കൂ, നീ നിനക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക, എല്ലാത്തിനും ഞങ്ങൾ കൂടേണ്ടതല്ലോ. അപ്പോൾ അത് ഇപ്പോഴും എനിക്ക് ശരിക്കും ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ടാണത്.
0: പേരൻസിൻ്റെ
1: ഒരിക്കലും പ്രഷർ കൊടുക്കരുത് കുട്ടികൾക്ക്. അവരെന്താണോ അവർ അങ്ങനെയായി തീരട്ടെ, നശിച്ചു പോകാൻ വിടുക എന്നല്ല, അവരെ ഓവറായി പ്രഷർ ചെയ്യരുത്. ഇപ്പോൾ ചില കമ്പാരിസൺ പരമാവധി ഒഴിവാക്കുക മറ്റുള്ള കുട്ടികളായിട്ട്. എനിക്ക് അങ്ങനെയുള്ള പ്രഷറുകൾ ഒന്നും ഉണ്ടായിട്ടില്ല.
0: അടുത്ത വീട്ടിലുള്ള രമേശ് മാർക്ക് വാങ്ങില്ലേ?
1: ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ കമ്പാരിസൺ പ്രഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇല്ല, കമ്പാരിസണും പ്രഷറൊന്നും ഒരിക്കലും. ഗുഡ് പാരന്റിംഗ്, അത് നമുക്ക് പഠിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള,
0: അത് അത് അത് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കെമിസ്ട്രിയിൽ നിന്ന് ഫിസിക്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യത.
1: എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞ അങ്ങനെ പോകാനാണ് താല്പര്യം. ഷിഫ്റ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ
0: എടുത്തിട്ടും. പിന്നെ IAS എന്നൊരു ബാക്ക് പ്ലാൻ ഉണ്ടല്ലോ.
1: പ്ലാൻ ഉണ്ട്, അത് കോളേജിന് ശേഷം.
0: ഈ അല്ലാത്തൊരു വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ഇഷ്ടമുള്ള ഒരു വിഷയം? ഇത് അല്ലാതെ സയൻസ്
1: അല്ലാതെ എനിക്ക്,
0: അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഇതല്ലെങ്കിൽ ഞാൻ ആരായിത്തീരും എന്ന് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആരായിത്തീരും? ഇതില്ലെങ്കിൽ, ഈ അക്കാഡമിക് ആയിട്ടുള്ള സാധനം ഇല്ലെങ്കിൽ,
1: പഠിച്ചില്ലെങ്കിൽ,
0: ആ പഠിച്ചില്ല മീൻസ് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയി, പക്ഷേ എനിക്ക് വേറെ ഒന്നിനോട് കൂടി അഭിരുചി ഉണ്ട് എന്നുള്ള

0: യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശങ്ങളൊന്നും വേണ്ട, ഉപദേശം ആർക്കും ഇഷ്ടമല്ല.
1: തീർച്ചയായും.
0: എങ്കിലും നമ്മൾ വന്നൊരു രീതി വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഒരു കുട്ടി ആണെങ്കിൽ എന്തൊക്കെ ഒരു പ്ലാനുകളൊക്കെ, അവന് ഇഷ്ടമുള്ളൊരു പ്ലാനൊക്കെ എന്തൊക്കെയായിരിക്കും? അവർക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ എന്തൊക്കെ?
1: നമുക്ക് ഒരു ഗോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും
0: ഫസ്റ്റ്
1: പ്രധാനപ്പെട്ട, യെസ് ഫസ്റ്റ് തിങ് അപ്പോൾ എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഡോക്ടർ അബ്ദുൾ ഹമീദ് സാറ് പറഞ്ഞതാണ്, ഒരു കുന്നോളം നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരു കുന്നിക്കുരുവോളം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ കുന്നോളം ആഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹം, അപ്പോൾ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത് ചെറുപ്പത്തെ തുടങ്ങും. അപ്പോൾ പരിശ്രമം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗോൾ വേണം, രണ്ടാമത്തത് നമ്മൾ പരിശ്രമിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദ്ദേശിച്ചത് തന്നെ കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ അതിന് താഴെയുള്ളതായാലും നമുക്ക് എന്തെങ്കിലും കിട്ടും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അവസാനം.
0: അതിന് പ്രത്യേകിച്ച് കുറുക്കുവഴികളൊന്നും തന്നെ ഇല്ല,
1: കുറുക്കുവഴികളില്ല. പരിശ്രമം പരിശ്രമം പരിശ്രമത്തിനെ കവച്ചേക്കാൻ ഒരു കുറുക്കുവഴിയില്ല.
0: അല്ല,
1: അതുപോലെ തന്നെ പ്രധാനമാണ് ദൈവാധീനം,
0: ദൈവത്തിൽ വിശ്വസിക്കുന്നു.
1: തീർച്ചയായും തീർച്ചയായും. ഞാൻ എനിക്ക് നമുക്ക് നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് കൈയൊന്ന് പഠിച്ചാൽ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും ദൈവം എന്നെ തുണച്ചിട്ടുണ്ടെന്ന് മാത്രം ഞാൻ, ഈശ്വരൻ എന്നെ തുണച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ദൈവാധീനവും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കയ്യിൽ നിന്നൊരു പിഴ വരാനും മതിയല്ലോ.
0: ഒരാൾക്കൊരു ഒരു അഡ്വൈസ് എന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കാൻ പറയുക?
1: സാറ് പറഞ്ഞ പോലെ ഉപദേശം ആർക്കും ഇഷ്ടമല്ലത്, എങ്കിലും ആരാണോ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ പേഴ്സീവ് ചെയ്യുന്നുള്ളത്, ഒരിക്കലും അതാണ് എനിക്ക് പറയാനുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ മറ്റുള്ളവർ ആർക്കോ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക, നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ, അതുതന്നെ.
0: പ്രിയപ്പെട്ട ആദിത്യന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. മുന്നോട്ടുള്ള പ്രയാണം വളരെ മികവുറ്റതാവട്ടെ. എല്ലാ നന്മകളും.
2: പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്.
3: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം ഹരിപ്രിയ. ആകാശവാണി ദേവികുളം സ്പൈസ് FM.

നമസ്കാരം, ശഞ്ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? വെള്ളവും വേണ്ട, വറ്റും വേണ്ട, വായു മാത്രം മതി എനിക്ക്. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ശഞ്ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് ഒരു പുതിയ കൂട്ടുകാരിയാണ്, ഫെബ മരിയ ബൈജു. ഫെബ എന്തൊക്കെയാ ചെയ്യണേന്ന് നോക്കാം. ഒരു കവിത കേട്ടാലോ ആദ്യം?

0: പാടവരം വിലെ മുക്കുറ്റി കാതിൽ കമ്മൽ പണിയുന്നു, ഓണത്തപ്പന്നെ താരായി പൊന്നുണ്ണികളെ കുരവയിടൂ.
1: ഒരു ദേശഭക്തി ഗാനം കേൾക്കാം.

0: ഭാരതം, പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം, ഏ ദേശ് ഹമാരാ ജാന്യ സെ പ്യാരാ, പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി.
1: സ്കൂൾ പ്രവേശനോത്സവത്തിനൊക്കെ പാടുന്ന ഒരു പാട്ട് കേട്ടാലോ.
0: മിന്നാ മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. മിന്നാ മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം.

പാടാം. തക തക തക തക തക തക താലോലം മെട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. തക തക തക തക തക തക താലോലം മെട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. മിന്നാ മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. അറിവ് പൂവുകൾ വിടുന്നൊരീ വസന്തവാണിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. അറിവ് പൂവുകൾ വിടർന്നൊരീ വസന്തവാടിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. കരുതലും കരുത്തുമുള്ള പുതിയ തലമുറയ്ക്കു നാം പുതിയ പാഠമാകണം. മേലെ മലമേലെ മതിയോളം കളിയാടണം, കുനുകുന ചിരിമൊഴി ചിതറണ കൂടെ കൂടാൻ വാ. ഏ തക തക തക തക തക തക താലോലം മെട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. തക തക തക തക തക തക താലോലം മെട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. മിന്നാ മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാ

0: പാടിയാടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം, അക്ഷരങ്ങൾ കോർത്തു നമുക്കാഞ്ഞലൂഞ്ഞലാടാം. ഈ തക തക തക തക തക തക താലോലം മേട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. തക തക തക തക തക തക താലോലം മേട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ.
1: ഒരു കവിത കൂടി കേട്ടാലോ?

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? വെള്ളവും വേണ്ട, വറ്റും വേണ്ട, വായു മാത്രം മതി എനിക്ക്. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ബലൂൺ. ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിനു വേണ്ടി വിനി ശ്രീനിവാസൻ, ദിവ്യ എസ് മേനോൻ, സച്ചിൻ, ഷാൻ റഹ്മാൻ തുടങ്ങിയവർ പാടിയ ഗാനം. രചന വിനി ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് എന്നത് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷണൽ സ്കീം വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ജോലി പരിചയം നൽകുകയും സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ഈ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണിത്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം പരിശീലനം കൂടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2, വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ പകർന്നു കൊടുക്കുന്നതിന് സഹായിക്കുക. 4, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തോടൊപ്പം സമ്പാദനവും എന്ന ആശയം പ്രാവർത്തികമാക്കുക. 5, ഗുണമേന്മയുള്ള സേവനം ബിസിനസ് വ്യവസായ രംഗത്ത് ലഭ്യമാക്കുവാൻ സഹായിക്കുക. 6, തൊഴിലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുമായി ചേർന്നാണ് ശ്രേയസിൻ്റെ പ്രാഥമിക പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എല്ലാ ബിസിനസ് വ്യവസായ സംരംഭങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുവാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, മീഡിയ, മാനേജ്മെൻറ്റ് സേവനങ്ങൾ, ITES, അപ്പാരൽ എന്നീ മേഖലകളിലാണ് ഈ പദ്ധതി പ്രധാനമായും ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാലക്രമത്തിൽ

0: ഉയർന്നു വരുന്ന ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ മേഖലകൾ ഇതോട് കൂട്ടിച്ചേർക്കും. ശ്രേയസ് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുവാനായി ക്ഷണിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇത് ആരംഭിക്കും. എല്ലാ വർഷവും ഏതാണ്ട് മെയ് മുതലാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിനു പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ഇതുവഴി ലഭിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഗുജറാത്തിൽ വിതരണം ചെയ്യും. കോവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. നാളെ മുതൽ ഈ മാസം 28 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്താണ് സമ്മേളനം. UN പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ 26th വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയുടെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മംഗളൂരുവിനെ സൌത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ നിലനിർത്താനുള്ള തീരുമാനം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടമുണ്ടായത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണ നിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര പാക്കേജ് സർവീസിന്റെയും ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം എന്നിവയുടെയും ഉദ്ഘാടനം ഗതാഗത മന്ത്രി CP ജോൺ നാളെ നിർവഹിക്കും. പുതിയ സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റുകൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനാകും. KSRTC ടിക്കറ്റ് റിസർവേഷനിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ഏർപ്പെടുത്തുന്നതാണ് പുതുതായി ഒരുക്കുന്ന മറ്റൊരു സംവിധാനം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ 100th ദിനാഘോഷത്തിന്റെ ഭാഗമായി KSRTC ഡിപ്പോയിൽ സാരി വിതരണം നടത്തുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നാളെ

0: രാവിലെ ഗതാഗതമന്ത്രി സി പി ജോൺ തമ്പാനൂർ ഡിപ്പോയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസകരമായി സമഗ്ര സഹായ പദ്ധതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വട്ടവടയിലുണ്ടായ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം വിതരണം ചെയ്തു. നഷ്ടപരിഹാരം പിന്നീട് പ്രഖ്യാപിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. ശബരിമല നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അത് ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ വനിതാ ടീമും നാളെ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ നേരിടും. 4 വെള്ളി, 2 വെങ്കലം ഉൾപ്പെടെ 6 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 12-ാം സ്ഥാനത്താണ്. സൂപ്പർ ലീഗ് കേരളയുടെ 3-ാം സീസൺ സെപ്റ്റംബർ 25 ആരംഭിക്കും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകെ മത്സരങ്ങളുടെ എണ്ണം 33-ൽ നിന്ന് 35 ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും ഭാഗിക നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. ശശിനാസ് എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം കെ രാഘവൻ.

0: exercise Nomadic Elephant commenced today at the Foreign Training Node, Pithoragarh in Uttarakhand. It will continue till the 3rd of next month. The Ministry of Defence informed that this is an annual platoon-level exercise conducted alternately in India and Mongolia. And now, before we end the bulletin, the headlines once again. India-New Zealand Free Trade Agreement to come into force from 20th of next month. Commerce and Industry Minister Piyush Goyal says it will open new employment opportunities in MSMEs and benefit farmers. India and Canada agree to fast-track negotiations for Comprehensive Economic Partnership Agreement. Next round of talks to begin on the 5th of next month. Defence Ministry signs contract worth 586 crore rupees with a Pune-based private company to procure auxiliary power units for T-72 and T-90 tanks. NHAI releases new guidelines to boost road safety and efficiency across national highways. Vladimir Putin's United Russia Party retains majority in parliament. And at Asian Games, India wins 3 medals in shooting in Japan. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
2: ഇന്ന് ഒരു പ്രഭാഷണം കേൾക്കാം. എഴുത്തിന്റെ പിന്നാമ്പുറം രണ്ടാം ഭാഗത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യരചനാ വിദ്യാലയം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ അൻവർ അബ്ദുള്ള.
3: കഥ, നോവൽ, കവിത ഒക്കെ എഴുതാൻ ചില ഘടകങ്ങൾ വേണം. എളുപ്പം ആർക്കും മനസ്സിലാക്കാവുന്നവയാണ് അവ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് വിഷയം, ആശയം, പ്രമേയം, കഥ, ഇതിവൃത്തം, ഇവയാണ് കഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഇതുതന്നെയാണ് അവയുടെ ക്രമവും. ഇവയിൽ സ്ഥലം, കാലം, കഥാപാത്രങ്ങൾ, അന്തരീക്ഷം, സംഘർഷം എന്നിവ കലർന്നു പ്രവർത്തിക്കുമ്പോൾ അത് സാഹിത്യരചനയാകുന്നു. വിഷയമെന്നാൽ എന്താണ്? മനുഷ്യകുലം എത്തിച്ചേരാൻ ഇടയുള്ള അനുഭവ സ്ഥാനങ്ങളാണ് വിഷയം എന്ന് ഞാൻ പറയും. യുദ്ധം, പ്രേമം, വിശപ്പ് ഒക്കെ വിഷയങ്ങളാണ്. ഓരോ രചനയ്ക്കും അടിസ്ഥാനപരമായി ഒരു ആശയം വിനിമയം ചെയ്യാനുണ്ടാകും. അത് പുതുതാകണമെന്ന് നിർബന്ധമില്ല. എന്ന് തന്നെയല്ല, പുതുതാകുക പ്രയാസമാണ്. താനും മനുഷ്യന്റെ സാർവലൗകികവും സാർവകാലികവും സാർവജനീനവുമായ ആകാംക്ഷകളും അവസ്ഥകളും താല്പര്യങ്ങളും ഒക്കെയാണ് ആശയത്തിന്റെ കാതലായി വർത്തിക്കുന്നത്. ആശയം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആശയം വിഷയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിഷയത്തിനുമേൽ എഴുത്താളുടെ വിചാര നിഗമനം അഥവാ തീർപ്പ് ആണ് ആശയം. ഒരേ വിഷയത്തിൽ പല ആശയം വരാം. പ്രേമം എന്ന വിഷയത്തിൽ നിന്ന് എന്തൊക്കെ ആശയം വരാം? പ്രേമം നല്ലതാണ്, പ്രേമം ചീത്തയാണ്, പ്രേമം ദുരന്താത്മകമാണ്, പ്രേമം ശുഭോദർക്കമാണ് എന്നിങ്ങനെ അനേകം ആശയങ്ങൾ അതിൽ നിന്ന് വരാം. പ്രേമം നല്ലത് എന്നാണ് ബഷീറിന്റെ പ്രേമലേഖനത്തിന്റെ ആശയം. എന്നാൽ പ്രേമം നല്ലതല്ല എന്നാണ് തകഴിയുടെ ചെമ്മീനിന്റെ ആശയം. രണ്ടിന്റെയും വിഷയം പ്രേമം തന്നെ. രണ്ട് രചനയും പ്രേമത്തിന്റെ സാമൂഹികതയിൽ ഊന്നുന്നു. മനുഷ്യൻ സമൂഹത്തിനു മേൽ വിജയം വരിക്കുന്നതാണ് പ്രേമലേഖനത്തിന്റെ പ്രമേയമെങ്കിൽ, നേരെ മറിച്ച് സമൂഹം മനുഷ്യനു മേൽ വിജയിക്കുന്നതാണ് ചെമ്മീനിന്റെ പ്രമേയം. വിശപ്പ്, അപമാനം, വിജയം, പരാജയം, പ്രേമസായുജ്യം, പ്രേമപരാജയം, കുറ്റവാസന, കുറ്റബോധം, അനുകമ്പാപ്രകടനം, ഭൂതദയ, അധികാരപ്രമത്തത, ഇരയാകൽ, വേദന, സഹായമനസ്ഥിതി, വഞ്ചന, നന്മയുടെ വിജയം, തിന്മയുടെ വിജയം അല്ലെങ്കിൽ പരാജയം, പ്രതികാരം, അന്വേഷണ ബുദ്ധി, ബാലചാപല്യം, ദേശാഭിമാനം, വിവാഹ വിരക്തി, അന്യപരിഗ്രഹേച്ഛ എന്നിങ്ങനെയുള്ളവയാകും ആശയത്തിന്റെ ആധാര വിഷയങ്ങൾ. രചനയെ ഉത്കൃഷ്ടവും അനശ്വരവുമാക്കുന്ന ദർശനത്തിന്റെ വേരുകൾ രചനയുടെ ആശയ തലത്തിലാണ് ഉറങ്ങിക്കിടക്കുന്നത് എന്ന് പറയാം. ആശയങ്ങൾ ഉപ ആശയങ്ങളായോ ഉന്നത ആശയങ്ങളായോ പരിണമിക്കുന്നു. ഒരു കഥയുടെ വികസിതാശയം അഥവാ ബിഗ് ഐഡിയ ആണ് പ്രമേയം. ഒരാശയത്തെ പ്രതി എഴുതുന്നയാൾക്കുള്ള സവിശേഷ ശക്തിയോടെ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ച് ആശയത്തെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതാണ് പ്രമേയം. ഈ പ്രമേയത്തെ പുറപ്പെടുവിക്കുന്നത് വർണ്ണിക്കുന്ന കഥയിലൂടെയാണ്. പ്രമേയത്തെ ഇതിവൃത്ത ഘടനയുള്ള കഥയാക്കി വികസിപ്പിക്കാനുള്ള പ്രാഗൽഭ്യമാണ് ഒരാളെ എഴുത്താളാക്കുന്നത്. പ്രമേയം ഒരു കഥയായി ഭാവനയിലൂടെ വികസിപ്പിക്കണം. കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും കഥാഗുപ്തികളും ഉണ്ടാകണം. തുടക്കവും മധ്യവും ഒടുക്കവും ഒക്കണം. ഇവയ്ക്കെല്ലാം തമ്മിൽ ലയാത്മകമായ രൂപഗുണവും ഭാവഗുണവും ഉണ്ടാകണം. വായിക്കുന്നവരിൽ വിശ്വാസ്യത അല്ലെങ്കിൽ വിശ്വസനീയത ജനിപ്പിക്കുകയും വേണം. അത് എത്ര അവിശ്വസനീയമായ കാര്യം പറയുമ്പോഴും വിശ്വസനീയത ജനിപ്പിക്കണം. അതിന് സാമാന്യയുക്തിയോ വിശേഷയുക്തിയോ മാന്ത്രിക യുക്തിയോ ദൈവിക യുക്തിയോ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ വികസിതമായ രൂപത്തിൽ അതിന്റെ സമഗ്രതയെ സമ്പൂർണതയെ സങ്കല്പിക്കാനും ആവിഷ്കരിക്കാനുമുള്ള കഴിവാണ് എഴുത്താളെ എഴുത്താളാക്കുന്നത്. തനിക്കും രചനയ്ക്കും യോജിച്ച രൂപത്തെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുമുള്ള സൂക്ഷ്മജ്ഞാനം എഴുതുന്നയാളെന്ന നിലയിൽ ഒരാൾക്ക് വേണം. തനിക്ക് പ്രാപ്യമായ ആവിഷ്കരണ രൂപം അല്ലെങ്കിൽ താൻ പെരുമാറാൻ പോകുന്ന വിഷയം ആവശ്യപ്പെടുന്ന സാഹിത്യരൂപം എന്താണ്, അത് കഥയാണോ കവിതയാണോ നോവലാണോ നാടകമാണോ, അതിൽ തന്നെ ഏത് ഉപരൂപമാണ് എന്നെല്ലാം തിരിച്ചറിയാനുള്ള സഹജാവബോധം അഥവാ പ്രത്യുൽപന്ന മതിത്വം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലായേക്കും ഇൻറ്റ്യൂറ്റീവ് പവർ, അയാൾക്ക് വേണം. ആ രൂപധാരണ ഉണ്ടെങ്കിൽ പിന്നെ ആ രൂപത്തെക്കുറിച്ചുള്ള സവിശേഷമായ സൂക്ഷ്മജ്ഞാനം കൂടി വേണം. ആ ജ്ഞാനം ആ രൂപത്തിലൂടെ കൃതികളുടെ വായന പുനർവായന അവയെ ശ്രദ്ധിക്കൽ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അതിന്റെ രൂപകൗശലങ്ങൾ മനസ്സിലാക്കൽ എന്ന സാധനയിലൂടെയേ സാധിക്കൂ. ഭാവത്തെ രൂപത്തിൽ അന്തർഭവിപ്പിക്കാനുള്ള ധാരണയും വേണം, ധിഷണയും വേണം. ഭാവം രചനയുടെ വൈകാരികവും വൈചാരികവുമായ ആകത്തുകയാണ്. ആ ഭാവം എന്തെന്ന് വിനിമയം ചെയ്യാനാകുന്നില്ലെങ്കിൽ ഒരു രചന ലക്ഷ്യം സാധിക്കുകയില്ല. അതിനാൽ ഭാവം രൂപത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള കഴിവ് എഴുതുന്നയാൾക്ക് വേണം. അധികാരിയാൽ അപമാനിക്കപ്പെടുന്ന ഒരുവന്റെ അവസ്ഥയെ ആവിഷ്കരിക്കുന്ന കഥയുടെ ഭാവത്തിൽ അപമാനിക്കപ്പെടുന്നവന്റെ വേദനയും അധികാരത്തിന്റെ തിന്മയും പ്രതിഫലിക്കുകയും വായിക്കുന്നവരിൽ അധികാരത്തോട് നിഷേധാത്മക സമീപനവും അപമാനിതനോട് സാത്മീകരണവും, അങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും രൂപപ്പെടണം. അത് സാധ്യമാകണമെങ്കിൽ ഭാവാന്തരീക്ഷം സംലീനമായി രൂപാന്തരീക്ഷത്തിൽ ഉണ്ടാകണം. രസാനുഭൂതി ഉണരാനുള്ള പ്രഭവ കേന്ദ്രമാണ് ഭാവാന്തരീക്ഷം. ജീവിത വീക്ഷണം അഥവാ ദർശനം ഇല്ലാതെ സാഹിത്യമില്ല. അത് ഇരുണ്ടതോ തെളിഞ്ഞതോ ആകാമെന്ന് മാത്രം. ജീവിതത്തെയും മരണത്തെയും ലോകത്തെയും സംബന്ധിച്ച സുസമ്മതമായ മഹാതത്വങ്ങളിൽ നിന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തികൾ അരിച്ചെടുക്കുന്ന പ്രവൃത്തി തത്വങ്ങളുടെ ആകത്തുകയാണ് ജീവിത ദർശനം എന്ന് സാമാന്യമായി പറയാം. എഴുത്തുകാർ എഴുതുന്നത് പൊതുവായ തത്വങ്ങളിൽ നിന്ന് തങ്ങൾ സവിശേഷമായി അരിച്ചെടുത്ത തത്വാധിഷ്ഠിത ജീവിതബോധത്തെ പ്രകാശിപ്പിക്കുവാനും അതിന്റെ മൂല്യവത്തായ പൊതു ഉപയോഗ സാധ്യതയെ സജീവമാക്കാനുമാണ് എന്നും പറയാം. ഈ ധർമ്മപ്രബോധനം അഥവാ തത്വവിചാര പ്രകാശനം എഴുത്തുകാർ നടത്തുന്നത് കഥയിൽ ലയിച്ചു ചേരുന്ന സദാചാര വിചാരങ്ങൾ അഥവാ ഗുണപാഠം വഴിയാണ്. ലത്തീനിലെ മൊറാലിസ് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായ മോറൽ എന്ന വാക്ക് രചനയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന ഗുണപാഠം അഥവാ സദാചാര സന്ദേശം എന്നർത്ഥമാക്കുന്നു. എഴുതുന്നയാൾ വ്യക്തമായി അത് പ്രസ്താവിച്ചിരിക്കണമെന്നില്ല. സത്യത്തിൽ അങ്ങനെ പ്രസ്താവിക്കുന്നത് ബാലിശമാണ്. താൻ വായനക്കാർ അവരുടെ സർഗശേഷിയുടെയും അനുഭവജ്ഞാനത്തിന്റെയും സാഹിത്യപരിചയത്തിന്റെയും പിന്തുണയോടെ ഈ ഗുണപാഠത്തെ കണ്ടെത്തുകയാണ് ചെയ്യുക. ഗുണപാഠം എപ്പോഴും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത് ആകണമെന്നില്ല. നന്മയാണ് മനുഷ്യ പുരോഗതിക്ക് നല്ലത് എന്നതുപോലെ തന്നെ നന്മ മനുഷ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു എന്നതും ഗുണപാഠമാകാം. നന്മ മനുഷ്യോചിതമല്ലെന്നുപോലും ഒരെഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് വീക്ഷണമുണ്ടായേക്കാം. എന്തായാലും ഗുണപാഠം വായിക്കുന്നയാൾക്ക് യുക്തിഭദ്രമായും രചനയിൽ നിന്ന് സഹജമായി ഉത്ഭൂതമാകുന്നതായും അനുഭവപ്പെടണം. ജീവിത അനുഭവങ്ങളാണ് എഴുത്തുകാർ പ്രച്ഛന്ന രൂപങ്ങളിൽ പുനഃസൃഷ്ടിക്കുന്നത്. അതിനാൽ അവർക്കത് അവശ്യം വേണം. എന്നാൽ നാല് തരം അനുഭവങ്ങളുണ്ട്: പ്രത്യക്ഷം, പരോക്ഷം, മിശ്രം, ഭാവനാസൃഷ്ടം. പ്രത്യക്ഷം എന്നാൽ സ്വന്തം ജീവിതാനുഭവം. പരോക്ഷമോ മറ്റുള്ളവരുടേതും കേട്ടറിഞ്ഞതും വായനയിലൂടെ സ്വരൂപിച്ചെടുത്തതുമായ അനുഭവം. സമ്മിശ്രമാണ് മൂന്നാമത്തേത്. മേൽപ്പറഞ്ഞ രണ്ടിൻ്റെയും മിശ്രണമാണത്. നാലാമത്തേത് ഭാവനാസൃഷ്ടം. പക്ഷേ മേൽപ്പറഞ്ഞ അനുഭവങ്ങളുടെ പിൻബലമില്ലാതെ ഭാവന പ്രവർത്തിക്കുമോ എന്നത് സംശയമാണ്. അനുഭവങ്ങൾ സംഭവങ്ങളോട്, വ്യക്തികളോട്, വസ്തുക്കളോട്, സ്വപ്നങ്ങളോട്, സ്ഥലങ്ങളോട്, വിശദീകരിക്കാനാകാത്ത അതീന്ദ്രിയ വിശേഷങ്ങളോട് ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അനുഭവങ്ങൾ ഏത് നിലയ്ക്കുള്ളതായാലും അതിനെ ഏത് രൂപത്തിലെങ്കിലും പുനഃസൃഷ്ടിക്കുന്നത് ഓർമ്മയുടെ ശക്തി സഹായത്തോടെയാണ്. ഓർമ്മയാണ് വ്യക്തി. ഓർമ്മ നശിച്ചാൽ വ്യക്തി നശിച്ചു. വ്യക്തി എന്ന നിലയിൽ ഒരാൾ നിർജീവതയിലെത്തിയാൽ പിന്നെ അയാൾക്ക് ഒന്നും സൃഷ്ടിക്കാനാവില്ല. മനുഷ്യ നിരീക്ഷണ വ്യഗ്രതയും മികവും കൂടി വേണമല്ലോ എഴുത്തുകാർക്ക്. മനുഷ്യരാണ് സകല രചനകളുടെയും അടിസ്ഥാനം. അതിനാൽ മനുഷ്യനെ ആഴത്തിൽ അറിയേണ്ടത് എഴുതുന്നയാളിന്റെ പ്രധാന ഗുണമാണ്. രൂപം, ഭാവം, ആന്തരിക സത്യം, പെരുമാറ്റം, അതിൻ്റെ പൊരുൾ, സന്ദർഭങ്ങളാൽ ഉണ്ടാകുന്ന പരിണാമം, സംഘർഷങ്ങളുടെ പരിണാമം ഒക്കെ നിരീക്ഷിച്ചറിയേണ്ടി വരും. മനുഷ്യന്റെ ജീവിതം രൂപപ്പെടുന്നത് വസ്തുക്കളും വ്യക്തികളും സ്ഥലങ്ങളും സംഭവങ്ങളുമായുള്ള ബന്ധവും സംഘർഷവും ഫലവും വഴിയാണ്. ഇതിനെയാണ് ആകസ്മികത എന്ന് വിളിക്കുന്നത്. മൃഗങ്ങളെ വെച്ചും കഥകൾ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായും. അലിഗറി എന്നോ അന്യാപദേശം എന്നോ ദൃഷ്ടാന്ത കഥ എന്നോ പറയാവുന്ന കഥകളാണവ. ശ്രദ്ധിച്ചു വായിക്കൂ. അവ മനുഷ്യരുടെ കഥ, അതായത് അനുഭവം, മൃഗങ്ങളുടെ മേൽ കെട്ടിവെച്ചതാണ്. മൃഗങ്ങളുടെ അനുഭവം ഇന്നുവരെ മനുഷ്യർ എഴുതിയിട്ടേയില്ല തന്നെ. ടി പത്മനാഭൻ എഴുതിയ ശേഖൂട്ടി പൂർണ്ണമായും ഒരു നായയുടെ അനുഭവമല്ലേ എന്ന് തോന്നിക്കും. അല്ല എന്നതാണ് സത്യം. പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് എഴുത്തുകാരുടെ കൈമിടുക്ക്. പരഹൃദയജ്ഞാനിയായി എഴുത്താൾ മാറുകയാണ്. നായയുടെ മനസ്സിലേക്ക് കടക്കാൻ ടിപത്മനാഭന് കഴിയുന്നു. ഒപ്പം മനുഷ്യാവസ്ഥയിലേക്ക് ആ നായയെ സന്നിവേശിപ്പിക്കാനും. ഏതെഴുത്തും ഇന്ദ്രിയക്ഷമതയുടെ പ്രതിപ്രവർത്തനമാണ്. എല്ലാ വികാരങ്ങളും രസങ്ങളും രുചികളും ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം അറിയുന്നത്. സ്പർശം, ഗന്ധം, കേൾവി, കാഴ്ച, രുചി എന്നിവയെ ത്വക്ക്, മൂക്ക്, ചെവി, കണ്ണ്, നാവ് എന്നീ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം അറിയുന്നു. അതായത് നമ്മുടെ സകലമാന അനുഭവങ്ങളുടെയും സ്വീകരണികൾ ഈ അഞ്ച് കവാടങ്ങളാണ്. ഓരോ അനുഭവവും ഇതിലേതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന്റെ സവിശേഷ സൂക്ഷ്മതയാൽ അനന്യമായിരിക്കും. ആ അനുഭവത്തിന്റെ ഇന്ദ്രിയ സൂക്ഷ്മത എന്തെന്ന് തിരിച്ചറിയുന്ന പക്ഷം എഴുതുന്നയാളുടെ ആ അനുഭവത്തിന്റെ ആ സവിശേഷമായ ഐന്ദ്രികതയാവും സെൻസിബിലിറ്റിയാവും എഴുതുന്നതിൽ സർവപ്രകാശിതമായിട്ട് വരിക. അതേസമയം സ്വപ്നത്തിലും പ്രേതാനുഭവം പോലെയുള്ള വിചിത്രാനുഭവങ്ങളിലും ഇന്ദ്രിയവേദ്യത വേറെ തരത്തിലായിരിക്കും. സാമാന്യമായ ഇന്ദ്രിയവേദ്യതകളെയും അസാമാന്യമായ ഇന്ദ്രിയവേദ്യതകളെയും ആവിഷ്കരിക്കാൻ അസാധാരണവും അമാനുഷമെന്നുപോലും വിചാരിക്കാൻ പോന്നതുമായ അതീന്ദ്രിയത്വമോ ആറാം ഇന്ദ്രിയത്വമോ പ്രചോദിതമായ വേളയിലെങ്കിലും എഴുതുന്നയാളിൽ പ്രവർത്തിച്ചേക്കാം. യാഥാർത്ഥ്യമല്ലെങ്കിലും പ്രത്യക്ഷാനുഭവം അതാണ്. ഇന്ദ്രിയാനുഭവത്തിന്റെ സാമാന്യത്തിൽ നിന്ന് എഴുതുന്നയാൾ അതിന്റെ വിശേഷത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന്റെ ഫലമാകണം ഇത്. ബഷീറിന്റെ നീലവെളിച്ചം അത്തരമൊരു അനുഭവവും അതിന്റെ ആവിഷ്കാരവുമാണ്. ഒരറിവിന്റെ സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കുള്ള പരിണാമത്തെ തന്റെ വായനക്കാരെ ബോധ്യപ്പെടുത്താൻ എഴുതുന്നയാൾക്ക് തുണയാകുന്നതാണ് കൽപ്പന. കൽപ്പനാവൈഭവം അതിന്റെ പ്രകടനവും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പോലും താൻ അറിയുന്നത് സവിശേഷമായാണ് എന്ന ആഹ്ലാദം പ്രത്യക്ഷമാക്കാനും തന്റെ വായനക്കാരിലേക്ക് അത് അതേ അർത്ഥത്തിൽ പകരാനും എഴുതുന്നയാൾ കൽപ്പനയെ ആശ്രയിക്കും. ഇരുട്ടുമൂടിയ വഴി കാലത്തിന്റെ തുരങ്കമാണ് എന്ന് അയാൾക്ക് തോന്നി എന്നത് ഒരു കൽപ്പനയാണ്. സാഹിത്യരചനയ്ക്ക് ഇനി വേണ്ടത് സാഹിത്യ സാമഗ്രികളാണ്. എഴുത്തുകാർ തങ്ങൾ വിനിമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങളെ വായനക്കാരിലേക്ക് ലളിതമായി സംക്രമിപ്പിക്കാൻ സ്വരചനകളുടെ നിർമ്മിതിയിൽ കൈവരുത്തുന്ന സവിശേഷ ഘടനകളെയാണ്, ആ സർഗോപാധികളെയാണ് സാഹിത്യ സാമഗ്രികൾ എന്ന് വിളിക്കുന്നത്. കൃത്യമായി നിബന്ധിക്കപ്പെട്ടാൽ കൃതിയെ അപഗ്രഥിക്കാനും വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വിവിധ സാഹിത്യ സാമഗ്രികൾ വായനക്കാരെ സഹായിക്കുകയും പ്രാപ്തി നൽകുകയും ചെയ്യുന്നു. ഇതിനെ പലതായി തിരിക്കാം. സാഹിത്യകൃതിയിൽ സിദ്ധമായി നിലകൊള്ളുന്നതും എഴുത്തുകാർ വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ രചനാ നിർമ്മാണോപാധികളാണ് സാഹിത്യ ഘടകങ്ങൾ. ഇതിവൃത്തം, അന്തരീക്ഷ നിർമ്മിതി, ആഖ്യാനം, കഥാപാത്രങ്ങൾ, ഭാവം, പ്രമേയം, ദർശനം എന്നിവയെല്ലാം സാഹിത്യ ഘടകങ്ങളാണ്. ഇവയെ ഒഴിവാക്കിക്കൊണ്ട് കൃതി നിർമ്മാണം സാധ്യമല്ല. കൃതിയുടെ കേവലമായ മനസ്സിലാക്കലിനപ്പുറം ആഴത്തിലുള്ള രസാനുഭൂതിക്ക് കാരണമാകും വിധമുള്ള അതീതാർത്ഥ ഗ്രഹണത്തിന് വായനക്കാരെ ഉത്തേജിപ്പിക്കാൻ എഴുത്തുകാർ നിബന്ധിക്കുന്നവയാണ് സാഹിത്യ സങ്കേതങ്ങൾ. രൂപകം, ഉപമ, അതിശയോക്തി, ദൃഷ്ടാന്തം തുടങ്ങിയ അലങ്കാര വിശേഷങ്ങളെ ഉദാഹരണമായി കരുതാം. ഇവ സാഹിത്യ ഘടകങ്ങളെപ്പോലെ ഒഴിവാക്കാൻ കഴിയാത്തവയല്ല, എന്നാൽ എഴുത്തുകാരന്റെ സ്വകാര്യ സർഗശേഷിക്ക് വിലാസമാകാൻ പോകുന്നവയാണ്. ഇതിവൃത്തം അഥവാ പ്ലോട്ട്, രംഗവിധാനം, അന്തരീക്ഷ നിർമ്മിതി അഥവാ സെറ്റിംഗ്, ആഖ്യാന രീതി അഥവാ നറേറ്റീവ് സ്റ്റൈൽ, ദൃഷ്ടികോൺ അല്ലെങ്കിൽ ആഖ്യാനകോൺ അഥവാ പോയിന്റ് ഓഫ് വ്യൂ, പ്രമേയം അഥവാ തീം, കഥാപാത്രങ്ങൾ അഥവാ ക്യാരക്ടേഴ്സ്, ആഖ്യാന ഭാഷ അഥവാ നറേറ്റീവ് ലാംഗ്വേജ്, ശൈലി അഥവാ സ്റ്റൈൽ, സ്വരം അല്ലെങ്കിൽ ഭാവം അഥവാ ടോൺ എന്നിവയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. കഥാവികാസം സാധ്യമാക്കുന്ന സംഭവങ്ങളുടെ യുക്തിഭദ്രമായ പരമ്പരയുടെ വിന്യാസമാണ് ഇതിവൃത്തം. സംഭവങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നത് ഇതിവൃത്തത്തിന്റെ ഘടനാപരമായ സാമർഥ്യം കൊണ്ടാണ്. കാലത്തിന്റെ ക്രമം നിശ്ചയിക്കുന്നതും ഇതിവൃത്തമാണ്. ഇതിവൃത്തത്തിന് മൂന്ന് ഘടകങ്ങൾ ഉള്ളതായാണ് പ്രാഥമികമായി കരുതേണ്ടത്: തുടക്കം, മധ്യം, ഒടുക്കം. ഇതിനെ തന്നെ അഞ്ചായി വികസിപ്പിച്ചാണ് ഇതിവൃത്ത ഘടന ഇന്ന് കരുതും വിധമായിട്ടുള്ളത്. ഭാരതീയ നാടകചിന്തയിലെ പഞ്ചസന്ധികളുമായി ഇതിന് വിദൂര ബന്ധം കൽപ്പിക്കാം. പഞ്ചഘടകങ്ങൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കാം. ആമുഖ ഘട്ടം, തുടക്കം, ഇതാണ് ഒന്നാമത്. രണ്ടാമത്തേത് ഉദ്വേഗഘട്ടം, സംഘർഷ വികാസത്തിന്റെ ഘട്ടമാണിത്, റൈസിംഗ് ആക്ഷൻ. പ്രതീക്ഷാഘട്ടം അല്ലെങ്കിൽ പരകോടി എന്നതാണ് മൂന്നാമത്തേത്. അതിനെ നമ്മൾ ക്ലൈമാക്സ് എന്ന് വിളിക്കുന്നു. വിമോചനഘട്ടം അഥവാ നിപാതം അല്ലെങ്കിൽ ഫോളിംഗ് ആക്ഷൻ, അതാണ് നാലാമത്തെ ഘട്ടം. ഏറ്റവും ഒടുക്കം നിർവഹണഘട്ടം അഥവാ സമാപ്തി, റെസല്യൂഷൻ. ഇവയാണ് പഞ്ചഘടകങ്ങൾ. അത്യാവശ്യം എഴുത്തിന് വേണ്ടതെല്ലാമായി എന്ന ധാരണയോടെ നമുക്ക് ഒന്നെഴുതാൻ ശ്രമിക്കാം. ഒരു വിഷയം തീരുമാനിക്കൂ. പക എന്നതാവട്ടെ വിഷയം. പകയെക്കുറിച്ച് ഒരാശയം സ്വയം രൂപവൽക്കരിക്കൂ. പക നല്ലതോ ചീത്തയോ? പക നല്ലതാണെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. എങ്കിലും പക മാനസാന്തരത്തിലേക്ക് ഒരു വ്യക്തിയെ നയിച്ചു കൂടുന്നുണ്ടോ? പകയുള്ള പ്രവൃത്തി നന്മയായി കലാശിച്ചു കൂടുന്നുണ്ടോ? ആലോചിക്കൂ. എന്നിട്ട് ആ അനുഭവങ്ങളെ കൂട്ടുപിടിച്ച് ഒരു കഥ കൊരുത്തു കെട്ടു. അതെവിടെ തുടങ്ങണം? കഥ ആരു പറയണം? ആലോചിക്കൂ. എന്നിട്ട് മെല്ലെ എഴുതി തുടങ്ങും. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കവിതയ്ക്ക് കഥ വേണമെന്നില്ല. അനുഭവം സാന്ദ്രമായി അവതീർണമായാലും കവിതയാകും. കഥയുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതെല്ലാം വേണം താനും, ഇല്ലെങ്കിലും കഥയൊഴിച്ചെല്ലാം വേണം. ഏതായാലും നമ്മൾ പക എന്ന വിഷയമെടുത്തല്ലോ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മാനസാന്തരം എന്ന കവിത ഒന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് വെറുതെ എഴുതി നോക്കൂ. പെട്ടെന്ന് എഴുത്തുകാരാകാനാകില്ല, പക്ഷേ സ്ഥിരോത്സാഹം കൊണ്ട് സാധിക്കും. ആർക്കും, എല്ലാവരും എഴുത്തുകാരാകുന്ന കാലം ബ്രഹ്തും നെരൂദയും സ്വപ്നം കണ്ടു. അത് ഒട്ടും അസാധ്യമല്ല.
2: എഴുത്തിന്റെ പിന്നാമ്പുറം രണ്ടാം ഭാഗത്തിൽ നമ്മളോട് സംസാരിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യരചനാ വിദ്യാലയം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ അൻവർ അബ്ദുള്ള.

ആകാശവാണി. ഇപ്പോൾ മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരികാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ആഭോഗിരാഗത്തിൽ എൻ എസ് രാമചന്ദ്രൻ രചിച്ച ശ്രീ മഹാഗണപതേ എന്നു തുടങ്ങുന്ന കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ഖണ്ഡചാപ്പുതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരികാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ഇനി കല്യാണി രാഗത്തിൽ പങ്കജലോചന എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി, മിശ്രചാപ്പുതാളം.

ഇതുവരെ കേട്ടത് മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരികാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങളിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി സ്പൈസ് എഫ് എം വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായി ഗാനം ചോദിച്ചിരിക്കുന്നത് ജിതിൻ ബിജു രാജകുമാരിയിൽ നിന്നാണ്. അദ്ദേഹത്തിന് വേണ്ടത് ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ നീലാമലരെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഗാനം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഫസ്റ്റ് ഇയർ ബി എ മ്യൂസിക് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ജിതിനും ജിതിൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ഇപ്പോൾ ഗാനം കേൾക്കാം. ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിൽ നിവാസ് പാടിയ ഗാനം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

AR എന്ന ചിത്രത്തിലെ അങ്ങു വാന കോണിൽ എന്ന് തുടങ്ങുന്ന വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവികുളത്ത് നിന്നും ജൂലിയറ്റ്. ഗാനശില്പികൾ മനു മഞ്ജിത്, ദീപു, നൈനാൻ തോമസ്.

ഒന്നും മിണ്ടാത്ത ഭാര്യ എന്ന ചിത്രത്തിലെ മനസ്സും ശരീരവും മുറിവേറ്റുപിടയുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. അദ്ദേഹത്തിന് വേണ്ടി ഈ ഗാനം.

ദുർഗ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗുരുദേവ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടുപേരാണ്. ടി ടി യൂസഫ് മറ്റത്തൂരിൽ നിന്നും എം മണി വാണിയമ്പലവും. അവർക്കു വേണ്ടി ഈ ഗാനം ഹൃദയരാഗത്തിലൂടെ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ഇനിയെങ്കിലും എന്ന ചിത്രത്തിലെ മൗനം രാഗം മനസ്സോ വാചാലം എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ എന്ന സന്ദേശം അയച്ചിരിക്കുന്നത് സബീന മതിലകമാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ സംഘം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.

ഹൃദയരാഗത്തിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നും ആർദ്രയാണ്. കോഹിനൂർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ എന്ന ഗാനമാണ് ആർദ്രയ്ക്ക് കേൾക്കേണ്ടത്. ഈ ഗാനത്തിൻ്റെ ഗാനശില്പികൾ ഹരിനാരായണൻ, രാഹുൽ രാജ്.

കഞ്ഞിക്കുഴിയിൽ നിന്നും മേരി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ബ്രഹ്മചാരി എന്ന ചിത്രത്തിലേതാണ്. ചിത്രശിലാപാളികൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. രചന വയലാർ രാമവർമ്മ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

നമസ്കാരം പ്രിയ ഹൃദയരാഗമേ, ഇവിടെ തുടങ്ങുന്നു എന്ന സിനിമയിലെ ഏതോ സ്വപ്നം പോലെ എന്ന മനോഹര ഗാനം എൻ്റെ ഫാമിലിക്ക് വേണ്ടി നൽകുമോ എന്ന് സന്ദേശമയച്ചിരിക്കുന്നത് ബിജു ഷാരോൺ. ബിജു ഷാരോണിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുമായി ഈ ഗാനം കേൾക്കാം.

0: ഇന്നത്തെ ഹൃദയരാഗം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് അൻസി ബെന്നി. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by R.S. Raghu.